ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രഭാത ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇനി പ്രഭാത ചിന്തയാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

എന്താണ് അനുസരണയുടെ മാനദണ്ഡങ്ങൾ? അധികാരത്തിനോടും ഉത്തരവിനോടും എതിർപ്പൊന്നുമില്ലാതെ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അനുസരണ എന്ന് പറയാമോ? നിശബ്ദത, മൗനം, അടിയാൻ മനോഭാവം, ചോദ്യം ചെയ്യാതിരിക്കൽ, കടപ്പെടൽ, ബാധ്യത, ഔദാര്യത്തിന് പാത്രമാവുക, ഇവയൊക്കെയാണോ അനുസരണയുടെ ഭാഷകൾ? സ്നേഹം, സമ്പത്ത്, സംരക്ഷണം, ഭീഷണി, ഭയം, ദയ, ഇവയ്ക്ക് വേണ്ടിയുള്ള ഒത്തുതീർപ്പാണോ അനുസരണ? സമൂഹ ജീവിയായ മനുഷ്യന് അനുസരണ അത്യാവശ്യം വേണ്ടുന്ന ഘടകമാണ്. അത് വളർച്ചയുടെയും ഭാഗമാണ്. എന്തിനോടെല്ലാം അനുസരണ വേണമെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. നാം വിശ്വസിക്കുന്ന ശക്തിയെ അനുസരിക്കാം. നിയമസംഹിത, നിയമങ്ങൾ, വിശ്വസിക്കുന്ന മതാനുഷ്ഠാനങ്ങൾ എന്നിവയെ കൃത്യതയോടെ അനുസരിക്കാം. അനുഭവങ്ങൾ കൊണ്ട് അറിവ് നേടിയവരായ മാതാപിതാക്കളെയും അറിവ് പകരുന്ന ഗുരുക്കന്മാരെയും അനുസരിക്കാം. സ്വമേധയായിട്ടും നിർബന്ധപൂർവമുള്ള അനുസരണ ഏതെന്ന് തിരിച്ചറിയണം. ഒരുപക്ഷേ അത് സ്വന്തം ഹൃദയത്തെയും ശുദ്ധമായ ചിന്തയെയും അനുസരിക്കലാണെന്ന് തിരിച്ചറിയാനാകും.

0: ബീന ആനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അനിൽ പനച്ചൂരാന്റെ ആനന്ദൻ എന്ന കവിത ആദിത്യ സുരേന്ദ്രൻ ആലപിക്കുന്നു. തുടർന്ന് ചരിത്രപദം വചനാമൃതം. 6:30 മട്ടന്നൂർ സ്റ്റിച്ചുകൾ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലയം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 കാവ്യസൗരഭം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു സുധാമണി ടീച്ചർ, മട്ടന്നൂർ. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 കായികം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധിയിൽ ഹൈമാവതി അമ്മയുടെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗചാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എട്ട് സ്കൂളിൽ കലോത്സവത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അനിൽ പനച്ചൂരാന്റെ കവിത അനാഥൻ, ആലപിക്കുന്നത് ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അനിൽ പനച്ചൂരാന്റെ കവിത അനാഥൻ. ആലപിച്ചത് ആദിത്യ സുരേന്ദ്രൻ കാവുമ്പായി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
5: ഇന്ന് മെയ് 22. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 22 വർഷത്തിലെ 142-ാം ദിനമാണ്. മെയ് 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. മെയ് 22 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1762 ഹാംബർഗ് ഉടമ്പടി ഒപ്പുവെച്ചു. 1826 ചാൾസ് ഡാർവിൻ HMS ബീഗിൾ എന്ന കപ്പലിൽ യാത്ര തുടങ്ങി. 1906 ഇന്ന് ഒളിമ്പിക്സ് എന്ന പേരിൽ പ്രശസ്തമായ 1906 വേനൽക്കാല ഒളിമ്പിക്സ് ഏഥൻസിൽ ആരംഭിച്ചു. 1906 തന്നെ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കും യന്ത്രം എന്ന ആശയത്തിന് US പേറ്റന്റ് നമ്പർ നൽകി. 1972 സിലോൺ പുതിയ ഭരണഘടന സ്വീകരിച്ച് റിപ്പബ്ലിക് ആവുകയും ശ്രീലങ്ക എന്ന് പേര് മാറ്റുകയും ചെയ്തു. 1990 മൈക്രോസോഫ്റ്റ് വിൻഡോസ് 3.0 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കി. മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ അഭിനേതാക്കളിൽ ഒരാളായിരുന്ന നെടുമുടി വേണു, മലയാള സാഹിത്യകാരനായിരുന്ന AP കളൈക്കാട് എന്ന പേരിൽ എഴുതിയ കെ അയ്യപ്പൻ പിള്ള തുടങ്ങിയവരുടെ ജന്മദിനവും, മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഹാസ്യനടനായിരുന്ന ബഹദൂറിന്റെ ചരമദിനവും മെയ് 22-നാണ്.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. ദയയുള്ള വാക്കുകൾ ഹ്രസ്വവും സംസാരിക്കാൻ എളുപ്പവുമാണ്. പക്ഷേ അവയുടെ പ്രതിധ്വനികൾ യഥാർത്ഥത്തിൽ അനന്തമാണ്. മദർ തെരേസ.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 22 ഇടവം 8 വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുൻപാകെയാണ് 139 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നലെ രാവിലെ 9 മണിക്ക് നടപടികൾ ആരംഭിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി. കളമശ്ശേരി അംഗവും മന്ത്രിയുമായ വി.ഇ. അബ്ദുൾ ഗഫൂറിനായിരുന്നു ആദ്യ ഊഴം. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റിലപ്പള്ളി അവസാനവും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 105-ാമതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132-ാമതായും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ചോദ്യക്കടലാസ് ചോർച്ചയിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ നീറ്റ് യുജി നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാർലമെന്ററി സമിതിക്ക് മുൻപാകെ നൽകിയ വിശദീകരണത്തിലാണ് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് വീഴ്ച സമ്മതിച്ചത്. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിലും ചോദ്യക്കടലാസ് ചോർന്നതായി കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണം നടക്കുകയാണെന്നും ചോദ്യം ചോർന്നതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയാലേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകൂ എന്നും അഭിഷേക് സിംഗ് പറഞ്ഞു. അതേസമയം പരീക്ഷയുടെ വിശ്വാസ്യതയെ ചോദ്യച്ചോർച്ച ബാധിച്ചതായി അദ്ദേഹം അംഗീകരിച്ചു. May 3 നടന്ന നീറ്റ് UG പരീക്ഷയുടെ സമാന ചോദ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. തുടർന്ന് പരീക്ഷ റദ്ദാക്കി. അന്വേഷണം CBIക്ക് വിട്ടു. June 21 പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളികളായ 2 അധ്യാപകർ ഉൾപ്പെടെ 9 പേർ അറസ്റ്റിലായി. ഇതോടെ NTA പ്രതിക്കൂട്ടിലായി. രാജ്യവ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കി. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിലൊരാളെ പാക് അധീന കാശ്മീരിൽ അജ്ഞാതർ കൊലപ്പെടുത്തി. മുസഫറാബാദിൽ വെച്ചാണ് ഹംസ ബുർഹാൻ എന്ന ഭീകരനെ വെടിവെച്ചു കൊന്നത്. അൽബദർ ഭീകര സംഘടനയിലെ അംഗമാണ് ഇയാൾ. പുൽവാമ നിവാസിയായ ഇയാൾ ഡോക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2022 ഹംസയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അർജുമന്ദ് ഗുൽസാർദാർ എന്നാണ് യഥാർത്ഥ പേര്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിനോടുള്ള പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ രൂപവൽക്കരിച്ച കോക്രോച്ച് അക്കൗണ്ടിനും പൂട്ട്. ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ BJPയുടെ അക്കൗണ്ട് പിന്തുടർന്നവരെക്കാൾ കൂടിയപ്പോഴാണിത്. എന്നാൽ പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ടുമായി സംഘം വീണ്ടും എത്തി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 വർഷം സർവീസ് നിർബന്ധമാക്കി. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അർഹതയുണ്ടായിരുന്നു. 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. ഒരു മന്ത്രിയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതിയെന്നാണ് പുതിയ സർക്കാർ ഈ തീരുമാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടരെയും പെൻഷൻ അർഹരാക്കുന്ന രീതിയും ഒഴിവാകും. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകി. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി പശ്ചിമബംഗാൾ സർക്കാർ. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നതും അംഗീകാരമുള്ളതുമായ എല്ലാ മദ്രസകളിലും രാവിലെയുള്ള അസംബ്ലികളിൽ വന്ദേമാതരം ആലപിക്കണം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും വന്ദേമാതരം ആലപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 6 ഘണ്ടികകളും ആലപിക്കുന്നതാണ് നിർബന്ധമാക്കിയത്. ജോസഫ് വിജയ്യുടെ TVK നയിക്കുന്ന മന്ത്രിസഭയിൽ 2 കോൺഗ്രസ് പ്രതിനിധികൾ കൂടി പങ്കാളികളായതോടെ തമിഴ്നാട്ടിൽ 74 വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകക്ഷി സർക്കാർ നിലവിൽ വന്നു. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗും മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള S. രാജേഷ് കുമാറും P. വിശ്വനാഥനും ഉൾപ്പെടെ 23 മന്ത്രിമാരെ കൂടി ചേർത്താണ് വ്യാഴാഴ്ച മന്ത്രിസഭ വികസിപ്പിച്ചത്. രാജേഷ് കുമാറിന് വിനോദസഞ്ചാരവും വിശ്വനാഥിന് ഉന്നത വിദ്യാഭ്യാസവുമാണ് നൽകിയിരിക്കുന്നത്. 59 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് അധികാര പങ്കാളിത്തം ലഭിക്കുന്നത്. 1967 വരെ അധികാരത്തിലുണ്ടായിരുന്ന M. ഭക്തവത്സലം മന്ത്രിസഭയാണ് തമിഴ്നാട്ടിലെ അവസാനത്തെ കോൺഗ്രസ് സർക്കാർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35-ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവുമായി രാജ്യം. രാജീവ് ഗാന്ധി രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളും രാഷ്ട്രസേവനത്തിനായുള്ള ത്യാഗങ്ങളും ഇന്നും ആദരവോടെയും നന്ദിയോടെയും ഓർമ്മിക്കപ്പെടുന്നുവെന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി X-ൽ കുറിച്ചു. വാൽപ്പാറയിൽ വിനോദയാത്രാ സംഘത്തിന്റെ വാൻ മറിഞ്ഞ് അധ്യാപകരുൾപ്പെടെ 9 പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ BJP നിയമസഭാ കക്ഷി നേതാവായേക്കും. തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഈ സ്ഥാനത്തേക്ക് V. മുരളീധരന്റെ പേരും ഉയർന്നിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാവട്ടെ എന്നാണ് ഇതുവരെയുള്ള ധാരണ. പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി V. മുരളീധരനെയും വിപ്പായി BB. ഗോപകുമാറിനെയും തീരുമാനിക്കുമെന്നാണ് വിവരം. ഇറാൻ യുദ്ധത്തിന്റെ ഭാവി സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അസ്വാരസ്യമെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ച ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം നെതന്യാഹു അസ്വസ്ഥനായിരുന്നുവെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ ആക്രമണം പുനരാരംഭിക്കണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. എന്നാൽ സമാധാന കരാറിലാണ് ട്രംപിന് താൽപര്യം. ഇതാണ് അസ്വാരസ്യത്തിന് കാരണം. ഹൈക്കോടതി ജഡ്ജി സ്വർണകാന്ത ശർമ്മയെ ലക്ഷ്യമിട്ട് പരാമർശം നടത്തിയെന്നാരോപിച്ച് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, AAP നേതാക്കളായ സൗരവ് ഭരദ്വാജ്, ഗോപാൽ റായ്, മാധ്യമപ്രവർത്തകൻ സൗരവ് ദാസ് എന്നിവർക്കെതിരെ ക്രിമിനൽ കോടതി അലക്ഷ്യ ഹർജി. ഡൽഹി സർക്കാരിന്റെ അനുമതി വാങ്ങി അഭിഭാഷകൻ അശോക് ചൈതന്യയാണ് ഹർജി നൽകിയത്. ഡൽഹി ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിക്കും. സൗന്ദര്യവർദ്ധക മരുന്നുകളുടെ കുത്തിവയ്പ് നിയമവിരുദ്ധമെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഉപഭോക്താക്കൾക്കോ ക്ലിനിക്കുകൾക്കോ സൗന്ദര്യവർദ്ധക മരുന്നുകൾ ഇഞ്ചക്ഷനായി ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇവ ശരീരത്തിൽ പുരട്ടാനും തളിക്കാനും മാത്രമുള്ളതാണ്. നിറം കൂട്ടാനും യുവത്വം നിലനിർത്താനുമെന്ന പേരിൽ ബൊട്ടോക്സ്, ഗ്ലൂട്ടാത്തയോൺ കുത്തിവയ്പ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. തലശ്ശേരി ജനറൽ ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിലെ UPS സംവിധാനം കത്തിയതോടെ ഡയാലിസിസ് പ്രതിസന്ധിയിൽ. ഇടയ്ക്കിടെയുള്ള വൈദ്യുതി കട്ടും ഡയാലിസിസിനെ ബാധിക്കുന്നു. 4 മണിക്കൂർ തുടർച്ചയായി നടത്തേണ്ട ഡയാലിസിസ് വൈദ്യുതി തകരാറിൽ കഴിഞ്ഞ ദിവസം പാതിയിൽ നിർത്തേണ്ടി വന്നു. കണ്ണൂർ ചാലാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് അമ്പലത്തിൽ കവർച്ച നടത്തി. ഇന്നലെ പുലർച്ചെ 2 മണിക്കാണ് സംഭവം. ഏകദേശം 20,000 രൂപ മോഷണം പോയി. ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് അകത്തെ മുറിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ടു. തുടർന്ന് പിക്കാസുമായി എത്തി ക്ഷേത്രത്തിനകത്തെ വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് തകർത്തു. ചുറ്റമ്പലത്തിന്റെ പുറത്തുള്ള പ്രധാന ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തെങ്കിലും പണം കവരാൻ സാധിച്ചില്ല. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവവും നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാലാണ് പിടിയിലായത്. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിലാൽ എന്ന ശ്രീകുമാറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ വാൽഭാഗം റൺവേയിൽ തട്ടി അപകടം. വ്യാഴാഴ്ച രാവിലെ 181 യാത്രക്കാരുമായി ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വന്ന A321 വിമാനമാണ് വൻ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരായി പുറത്തെത്തി. ഇരിട്ടി ടൗണിലെ ഇലക്ട്രോണിക്സ് കടയിൽ വൻ മോഷണം. iPhone ₹18,00,000 മൊബൈൽ ഫോണുകൾ നഷ്ടമായി. പയഞ്ചേരി മുക്കിലെ ഈ പ്ലാനറ്റിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മട്ടന്നൂർ നഗരസഭ ആരോഗ്യ ജാഗ്രതാ സമിതി തീരുമാനിച്ചു. നഗരസഭയിൽ 10 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യ പ്രതിരോധ പ്രവർത്തനം ഊർജിതപ്പെടുത്താനുള്ള തീരുമാനം. കൂടുതൽ ആളുകൾക്ക് പകർച്ചവ്യാധികൾ പടരുന്നത് ഒഴിവാക്കുന്നതിനായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഫോഗിംഗ് ഉൾപ്പെടെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികളിൽ സർഗാത്മകതയും ആത്മവിശ്വാസവും വളർത്തുക ലക്ഷ്യമിട്ട് അക്കാദമി ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് പാരാ സ്പോർട്സ് പടുവിലായി സംഘടിപ്പിക്കുന്ന ദ്വിദിന കലാക്യാമ്പായ കൈകോർക്കാം പറക്കാം ശനി ഞായർ ദിവസങ്ങളിൽ മമ്പറം ഇന്ദിരാഗാന്ധി പാർക്കിൽ നടക്കും. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ക്യാമ്പിൽ 50 പേർക്കാണ് പ്രവേശനം. ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് അക്കാദമി നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനുള്ള അവസരവും ലഭ്യമാക്കുന്നുണ്ട്. വൻ തോൽവിയോടെ ചെന്നൈ സൂപ്പർ കിങ്സ് IPL ക്രിക്കറ്റിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിനാണ് തോൽപ്പിച്ചത്. ജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസും പോയിന്റ് പട്ടികയിൽ 1st റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ക്വാളിഫയർ 1 കടന്നു. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിന് കന്നിക്കിരീടം. നിർണായകമായ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ കന്നിക്കിരീടം സ്വന്തമാക്കിയത്. മത്സരത്തിനിടെ ബെയിൽസ് തട്ടിത്തെറിപ്പിച്ച സംഭവത്തിൽ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിഴശിക്ഷ. മാച്ച് ഫീയുടെ 10% പിഴശിക്ഷ വിധിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
0: 8078502836.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
0: Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഗാനം പുല്ലാങ്കുഴലൂതി. കൃഷ്ണദിയ അജിത്താണ് പാടിയത്. രചന അനിൽ രാമൻ. സംഗീതം ഹരീഷ് നമ്പ്യാർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അല്പസമയത്തിനകം ആകാശവാണി
3: പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16 കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. ഭരണപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
4: 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ 2 ദിവസമായ ഇന്ന് രാവിലെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ May 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ ഇന്ന് ചർച്ച നടത്തും. പരസ്പര താൽപര്യ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, സംസ്കാരം, മൊബിലിറ്റി, പ്രതിരോധം, സുരക്ഷ, നിർമ്മിത ബുദ്ധി, നവീകരണം, ഗവേഷണം എന്നീ മേഖലകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമാകും. കൂടാതെ രണ്ട് നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവെക്കും. സൈപ്രസ് പ്രസിഡന്റിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചവിരുന്ന് നൽകും. ഇന്നലെയാണ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ന്യൂഡൽഹിയിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് പ്രസിഡന്റിന്റെ സന്ദർശനം. ഉൽപാദനക്ഷമത എന്നത് കേവലം കാര്യക്ഷമതയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അതിൽ പ്രതിരോധശേഷിയും നവീകരണവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ഉൾപ്പെടുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ ഭരണസമിതിയുടെ 68-ാമത് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതികവിദ്യ, സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ചലനാത്മകത എന്നിവ സമ്പദ്വ്യവസ്ഥകളെ പുനർനിർമ്മിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് APO കടന്നുപോകുന്നത്. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്ക് സംഭാവന നൽകാൻ കഴിഞ്ഞത് ഇന്ത്യക്ക് ലഭിച്ച വലിയ ബഹുമതിയാണെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. മണിപ്പൂർ പോലീസ് മേധാവിയായിരുന്ന രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. സിംഗിന്റെ നിയമനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ നിയമന കമ്മിറ്റി അംഗീകാരം നൽകിയതായി പേഴ്സണൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷ നൽകുന്ന SPG ഭരണത്തലവനാണ് ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറി. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്നും ചില്ലറ വിൽപ്പനശാലകളിൽ വിതരണം കൃത്യമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഔട്ട്ലെറ്റുകളിൽ ഇന്ധന വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും കോർപ്പറേഷൻ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഡീസൽ ഉപഭോഗം വർദ്ധിച്ചതാണ് അടുത്തിടെ ആവശ്യകത ഉയരാൻ കാരണം. കോമൺവെൽത്ത് ഗെയിംസ് ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ഫിറ്റ് ഇന്ത്യ ഞായറാഴ്ചകളിൽ മെഗാ എഡിഷൻ സൈക്കിൾ ഡ്രൈവ് സംഘടിപ്പിക്കും. മറ്റന്നാൾ അഹമ്മദാബാദിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ലാത്തൂരിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മനോജ് ഷിരൂരയെ CBI കസ്റ്റഡിയിലെടുത്തു. ഡോക്ടർ ഷിരൂരെ മകൾക്ക് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വാങ്ങിയതായാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CBI ഉദ്യോഗസ്ഥർ ലാത്തൂരിൽ ഷിരൂരയുടെ ആശുപത്രി സന്ദർശിച്ച് വിപുലമായ അന്വേഷണം നടത്തിയിരുന്നു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിൽ ഒരാളെന്ന് കരുതുന്ന ഹംസ ബുർഹാനെ പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നു. അൽബദർ ഭീകര സംഘടനയുടെ കമാൻഡറായ ഡോക്ടർ ബുർഹാൻ എന്ന അജുമന്ത് ഗുൽസാർദാറിനെ ജമ്മുകാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തതിനാൽ 2022 ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. 3 CPI കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ സംസ്ഥാനത്തെ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തിയേക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിന്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക, വംശനാശം നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K. മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂർ സർവകലാശാല വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അപകട ഇൻഷുറൻസ് പദ്ധതി രാവിലെ വൈസ് ചാൻസലർ പ്രൊഫസർ K. K. സാജു ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകളിലെ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ പഠിക്കുന്ന 17,343 വിദ്യാർത്ഥികളാണ് പദ്ധതിയിൽ അംഗങ്ങളാവുക. 60 രൂപ പ്രീമിയം നിരക്കിൽ 5,00,000 രൂപയുടേതാണ് പോളിസി. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ മറ്റന്നാൾ. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1 രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതിഭംഗിയും സഞ്ചാരികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്ന പ്രശസ്തമായ ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങളോടെ തിരിച്ചെത്തുന്നു. 2026-27 ടൂറിസ്റ്റ് സീസണിലേക്കായി നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ലക്ഷറി ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുന്നതായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അറിയിച്ചു. മികച്ച ഫർണിച്ചറുകൾ അടങ്ങിയ നവീകരിച്ച ക്യാബിനുകൾ, സ്മാർട്ട് TV, വൈഫൈ സംവിധാനത്തോടുകൂടിയ വിനോദ ഉപാധികൾ എന്നിവ ട്രെയിനിൽ പുതിയതായി സജ്ജീകരിച്ചു. CCTV നിരീക്ഷണ ക്യാമറകളും അത്യാധുനിക ഫയർ അലാറം സംവിധാനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 40 ക്യാബിനുകൾ ഉൾപ്പെട്ട ഈ ലക്ഷറി ട്രെയിനിൽ ഒരേ സമയം 80 അതിഥികൾ വരെ ഉൾക്കൊള്ളാനാകും. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 റൺസിന് തോൽപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഉയർത്തിയ 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപ കരാർ ഒപ്പുവച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി. ഡെസ്ക് റിപ്പോർട്ട്.
5: തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും ഉഷസ് പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധന തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഡെറാഡൂൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പാണ് മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡ്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്കുനീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനം ഇവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും.
3: രാജ്യത്ത് 16-ാമത് ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് കോഴിക്കോട്ട് പരിശീലനം സംഘടിപ്പിച്ചു. സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലനം രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലജ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പിണറായി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഹോണേഴ്സ് BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹോണേഴ്സ് എന്നീ ഡിഗ്രി 4 വർഷ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0490023844480. കേരള PSC 23 നടത്താനിരുന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ NCA റിക്രൂട്ട്മെന്റ് കാറ്റഗറി നമ്പർ 247/2025, 342/2025. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ 564/2025 തസ്തികകളിലേക്കുള്ള OMR പരീക്ഷ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്ന കണ്ണൂർ സിറ്റി DIS ഇംഗ്ലീഷ് മീഡിയം HSSന് പകരം പൻകുളത്തുവയലിലെ അഴീക്കോട് ഹൈസ്കൂളിൽ നടക്കും. പരീക്ഷാ സമയത്തിൽ മാറ്റമില്ല. ഉദ്യോഗാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത പഴയ പരീക്ഷാ കേന്ദ്രത്തിലെ അഡ്മിഷൻ ടിക്കറ്റുമായോ പുതിയ പരീക്ഷാ കേന്ദ്രത്തിലെ അഡ്മിഷൻ ടിക്കറ്റുമായോ പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ കൃത്യസമയത്ത് ഹാജരാകണം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ കേൾക്കാം. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 6/10:30 നടക്കും. ഫോൺ നമ്പർ 9446838906. മുതുക്കുറ്റിപ്പോയിൽ ഗവൺമെന്റ് LP സ്കൂളിൽ LP വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകനെ നിയമിക്കുന്നു. അഭിമുഖം 26/10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാറടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 രാവിലെ 10 മണിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0498728462. കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്ത IHRD കൂത്തുപറമ്പ് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഇലക്ട്രോണിക്സ് വിഷയത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ 25 കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0490209123. ആയിത്രം അമ്പ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി ആന്ത്രോപോളജി ജൂനിയർ ചരിത്രം സീനിയർ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9495772526. വളപട്ടണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, സുവോളജി എന്നീ അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 3/2 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കും. ഫോൺ നമ്പർ 9947727554. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീവനി സെന്റർ ഫോർ സ്റ്റുഡന്റ് വെൽബീയിങ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വിമൻസ് കോളേജ്, SES കോളേജ് ശ്രീകണ്ഠപുരം, സർ സൈദ് കോളേജ് തളിപ്പറമ്പ്, പയ്യന്നൂർ കോളേജ് എന്നിവിടങ്ങളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കോളേജ് സൈക്കോളജിസ്റ്റിനെ നിയമിക്കും. ഈ മാസം 30 രാവിലെ 9:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. 0497274175 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം. ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. 25 ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് താല്പര്യമുള്ളവർക്ക് ഹാജരാകാം. ഫോൺ നമ്പർ 0497274343. തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി ജൂനിയർ, സുവോളജി ജൂനിയർ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം 5 June 10:00 നടക്കും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കയ്യംതടത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ഒഴിവുള്ള തസ്തികയിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 25 ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ MRS സീനിയർ സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0460209964794. കല്യേശ്വരി ഇ കെ നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 വർഷത്തിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ ഡെമോൺസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്കും മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാൻ തസ്തികകളിലേക്കുമുള്ള താൽക്കാലിക ഒഴിവുകളിലേക്ക് പാനൽ തയ്യാറാക്കാൻ അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ സ്കാൻ ചെയ്ത സെൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും mptc@gmail.com എന്ന ഇമെയിലിൽ ഈ മാസം 25 സമർപ്പിക്കണം. ഫോൺ നമ്പർ 8547005082. പട്ടുവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജിയോഗ്രഫി ജൂനിയർ, സുവോളജി ജൂനിയർ, ഹിന്ദി ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം 26 രാവിലെ 10 നടക്കും. മാടത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജി ജൂനിയർ അഭിമുഖം June 6 10 നടക്കും. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 26 രാവിലെ 10 നടക്കും. എട്ടിക്കുളം MAS SGHSS ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, അറബിക്, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ് അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം 26-11 നടക്കും. രാമന്തളി OKK ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി സീനിയർ, സ്റ്റാറ്റിസ്റ്റിക്സ് ജൂനിയർ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം June 2 രാവിലെ 10:30 നടക്കും. കുറ്റ്യേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ UP വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10 നടക്കും. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ഇപ്പോൾ നാട്ടുവിശേഷം കേൾക്കാം. അസം റൈഫിൾസ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ സൈനിക കൂട്ടായ്മയുടെ കുടുംബസംഗമം ഈ മാസം 24 ജവഹർലാൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 നടക്കും. ശ്രീപുഷ്പക ബ്രാഹ്മണ സേവാസംഘം കേന്ദ്ര യുവവേദിയുടെ നേതൃത്വത്തിൽ സർഗോദയം 2.0 ദേശീയ യുവജനോത്സവം നാളെയും മറ്റന്നാളുമായി പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൗജന്യ ഓൺലൈൻ ശില്പശാല നാളെ രാത്രി 7 to 8 വരെ നടക്കും. താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9495642722. അഴീക്കൽ തുറമുഖത്തിന്റെ അധീനതയിലുള്ള കടവുകളിൽ നിന്ന് മണൽ വാരുന്നതിനായി അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്വന്തമായോ വാടകയ്ക്കോ തോണി, വഞ്ചി, ചീന ഉള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 29 വൈകിട്ട് 5 മുൻപ് ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 04972771486. തലശ്ശേരിയുടെ തനത് രുചി വൈവിധ്യവും പാരമ്പര്യവും ലോകത്തെ പരിചയപ്പെടുത്താൻ ഷമ്മീസ് കിച്ചൺ ടെലിച്ചറി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. പുന്നോൽ ഉസാമൊട്ട ലോറൽ ഗാർഡനിൽ ഇന്നും നാളെയുമായാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. പിലാത്തറ കടന്നപ്പള്ളി ചന്തപ്പുരയിലെ കൊഴുമൽ ചട്ടടി തറവാട്ട് കളിയാട്ടം നാളെയും മറ്റന്നാളുമായി നടക്കും. കടന്നപ്പള്ളി പോത്തേര തറവാട് കേളോത്തറ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന ആഘോഷം നാളെ നടക്കും. കുഞ്ഞിമംഗലം ആരൂട് തറവാട് കടാങ്കോട്ട് മാക്കം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം 24 നടക്കും. PM കിസാൻ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നവരും മറ്റ് കാർഷിക പദ്ധതി ഗുണഭോക്താക്കളും തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഈ മാസം 30 അപേക്ഷ അഗ്രി സ്റ്റാറ്റിക് കർഷക രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് മാലൂർ കൃഷി ഓഫീസർ അറിയിച്ചു. പട്ടാരം വിമലഗിരി കപ്പൂച്ചൻ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം നാളെ മുതൽ 26 വരെ നടക്കും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, സ്പിരിച്വൽ ഷെയറിംഗ്, കുംഭസാരം എന്നിവ ഉണ്ടാകും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ 2nd സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
5: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
5: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
5: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है, उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है। वो तो साधु हृदय है, दुष्ट हृदय वो जानने वाला तो राम जी पड़ा है।
7: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി.
0: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
2: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: വിചാരണ തുടങ്ങി. ഗവൺമെന്റ് വക്കീലും മജിസ്ട്രേറ്റും മറ്റുദ്യോഗസ്ഥന്മാരും തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കുഴങ്ങി. കേസ് പിന്നേക്ക് നീട്ടിവെക്കാൻ ഗവൺമെന്റ് വക്കീൽ മജിസ്ട്രേറ്റിനെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഈ ശ്രമത്തെ തടയുകയും ചമ്പാരൻ വിടണമെന്നുള്ള കൽപ്പന ലംഘിച്ച കുറ്റം സമ്മതിക്കാൻ ഞാൻ ഒരുക്കമുള്ളതിനാൽ കേസ് നീട്ടിവെക്കരുതെന്ന് മജിസ്ട്രേറ്റിനോട് അപേക്ഷിക്കുകയും ചെയ്തു. താഴെ ചേർത്ത പ്രകാരം ഒരു ചുരുങ്ങിയ പത്രിക ഞാൻ കോടതിയിൽ വായിച്ചു. കോടതിയുടെ സമ്മതത്തോടുകൂടി ചുരുക്കത്തിലൊരു പത്രിക സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിമിനൽ നടപടി നിയമം 144 വകുപ്പ് പ്രകാരം എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ ലംഘിച്ചിരിക്കുന്നുവെന്ന് തോന്നുമാറ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്ര വലിയ ഗൗരവമേറിയ ഒരു കൃത്യം ഞാൻ ചെയ്തത് എന്തിനാണെന്ന് ഈ പത്രിക കൊണ്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും തദ്ദേശ ഗവൺമെന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് ഇതെന്നത്രേ എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഈ പ്രദേശത്ത് പ്രവേശിച്ചിട്ടുള്ളത് ദേശീയവും പരോപകാരവുമായ ശുശ്രൂഷ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. ഇവിടെ വന്ന് കർഷകന്മാരെ സഹായിക്കണമെന്നുള്ള നിർബന്ധമായൊരു ക്ഷണമനുസരിച്ചാണ് ഞാൻ വന്നത്. നീലത്തോട്ടക്കാർ തങ്ങളോട് നീതിയോട് പെരുമാറുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. കാര്യം സൂക്ഷ്മമായി നോക്കി പഠിച്ചാലല്ലാതെ യാതൊരു സഹായവും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഭരണാധികാരികളുടെയും തോട്ടക്കാരുടെയും സഹായത്തോടുകൂടി കാര്യം ശരിക്കു പഠിക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. വേറെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. എൻ്റെ വരവ് പൊതുസമാധാനത്തെ ഭഞ്ചിക്കുകയും ജീവനാശത്തിനിട വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വക കാര്യങ്ങളിൽ എനിക്ക് ധാരാളം പരിചയമുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഭരണാധികാരികൾ വിചാരിക്കുന്നത് മറ്റു പ്രകാരത്തിലാണ്. അവരുടെ വിഷമം എനിക്ക് തികച്ചും മനസ്സിലാക്കുവാൻ കഴിയും. തങ്ങൾക്ക് കിട്ടിയ അറിവിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുവാനേ അവർക്ക് സാധിക്കൂ എന്നും ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നടത്തിയ കൽപ്പന അനുസരിക്കാനാണ് നിയമത്തെ ആദരിച്ച് നടക്കുന്ന ഒരു പൗരന്റെ നിലയിൽ എനിക്ക് ആദ്യമേ ഉണ്ടാവുന്ന വാസന. ഉണ്ടായതും അങ്ങനെ തന്നെ. എന്നാൽ ഞാൻ ആർക്കു വേണ്ടി വന്നിരിക്കുന്നുവോ അവരുടെ നേരെ എനിക്കുള്ള കൃത്യബോധത്തിന് കോട്ടം വരാതെ ഈ വാസന പ്രകാരം പ്രവർത്തിക്കുന്നത് എനിക്ക് അസാധ്യമായി. അവരുടെ ഇടയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അവസരത്തിൽ അവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്വമേധയാ പിന്തിരിയുവാൻ എനിക്ക് കഴിയില്ല. ഇരു കർത്തവ്യങ്ങളുടെ ഈ വിരുദ്ധ അവസ്ഥയിൽ ഈ കർഷകന്മാരിൽ നിന്ന് എന്നെ അകറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം ഭരണാധികാരികളുടെ മേൽ വെക്കാനേ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ പൊതുജീവിതത്തിൽ എന്നെപ്പോലെ സ്ഥാനമുള്ള ഒരാൾ മാതൃകയായി വല്ലതും പ്രവർത്തിക്കുന്നത് ഏറ്റവും സൂക്ഷിച്ചു വേണ്ടതാണെന്നുള്ള ബോധം എനിക്ക് തികച്ചുമുണ്ട്. ഒരു വിഷമമായ ഭരണഘടനയ്ക്ക് അധീനരായാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കീഴിൽ എനിക്ക് നേരിട്ടതുപോലുള്ള അവസ്ഥയിൽ സ്വാഭിമാനിയായൊരു മനുഷ്യന് ഭദ്രവും മാനത്തോടു കൂടിയതുമായ ഏക മാർഗം ഞാൻ തീർച്ചപ്പെടുത്തിയതുപോലെ തന്നെ പ്രവർത്തിക്കുക, അതായത് നിയമലംഘനത്തിൻ്റെ ശിക്ഷയ്ക്ക് നിരാക്ഷേപം വഴിപ്പെടുക മാത്രമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ പത്രിക സമർപ്പിക്കാൻ ഞാൻ തുനിഞ്ഞത് എനിക്ക് നൽകുന്ന ശിക്ഷ ഒരു വിധത്തിലും ലഘൂകരിക്കുവാൻ വേണ്ടിയല്ല. എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ അനാദരിച്ചത് അധികൃതന്മാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ലെന്നും നമ്മുടെ ഉപരിജീവിതത്തിൻ്റെ പ്രകൃതി അനുസരിച്ച്, അതായത് മനസാക്ഷിയുടെ ആജ്ഞ അനുസരിച്ച് ആണെന്നും കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രസ്താവിച്ചത്. ഇപ്പോൾ വിചാരണ നിർത്തിവെക്കുവാൻ വഴിയില്ലാതായി. എന്നാൽ ഇത്തരമൊരു പത്രിക മജിസ്ട്രേറ്റും ഗവൺമെന്റ് വക്കീലും പ്രതീക്ഷിക്കാത്തതാകയാൽ മജിസ്ട്രേറ്റ് വിധി പറയുന്നത് പിന്നേക്ക് നിർത്തിവെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ വൈസ്രോയ്ക്കും പറ്റ്നയിലെ മിത്രങ്ങൾക്കും പണ്ഡിറ്റ് മദനമോഹന മാളവ്യ മുതലായവർക്കും സകല വിവരങ്ങൾക്കും കമ്പി അടിച്ചിരുന്നു. വിധി കേൾക്കാൻ ഞാൻ കോടതി മുൻപാകെ ഹാജരാകേണ്ടി വന്നില്ല. അതിനു മുൻപ് എൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കുവാൻ ലഫ്റ്റനന്റ് ഗവർണർ കൽപ്പിച്ചിരിക്കുന്നതായി മജിസ്ട്രേറ്റ് എന്നെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചിരുന്ന അന്വേഷണം എനിക്ക് നിർബാധം നടത്താമെന്നും അതിൽ എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും കലക്ടർ എനിക്ക് എഴുതി. കാര്യം ഇത്ര വേഗത്തിലും ഭംഗിയിലും പര്യവസാനിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ കലക്ടർ മിസ്റ്റർ ഹോക്കോക്കിനെ ചെന്ന് കണ്ടു. അദ്ദേഹം നീതി പ്രവർത്തിക്കണമെന്ന് വിചാരമുള്ള ഒരു നല്ല മനുഷ്യനാണെന്നാണ് തോന്നിയത്. എനിക്ക് വേണമെന്ന് തോന്നുന്ന എന്ത് കടലാസും ആവശ്യപ്പെടാമെന്നും എനിക്കിഷ്ടമുള്ളപ്പോഴെല്ലാം തന്നെ നിർബാധം വന്നു കാണാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തിന് സമാധാനപരമായ നിയമലംഘനത്തിൽ ആദ്യത്തെ നേരിട്ടുള്ള ദൃഷ്ടാന്ത പാഠം ലഭിച്ചു. ഇക്കാര്യം ആ സ്ഥലത്തും പത്രങ്ങളിലുമൊക്കെ വലിയൊരു പ്രതിപാദ്യ വിഷയമായി. എൻ്റെ അന്വേഷണത്തിന് അപ്രതീക്ഷിതമായി പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. എൻ്റെ അന്വേഷണത്തിന് ഗവൺമെൻറ് നിഷ്പക്ഷ നിലയിൽ നിൽക്കേണ്ടിയിരുന്നു. എന്നാൽ പത്ര റിപ്പോർട്ടർമാരിൽ നിന്നോ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ നിന്നോ അതിന് സഹായം വേണ്ടിയിരുന്നില്ല. എന്നു തന്നെയല്ല, ഞാൻ നിർവഹിക്കുവാൻ യത്നിച്ചിരുന്ന കാര്യത്തിന് അതിശക്തിമത്തായ വിമർശനമോ അതിശയോക്തിയോടുകൂടിയ റിപ്പോർട്ടുകളോ ഹാനികരമാകുവാനാണ് എളുപ്പം. അത്ര മൃദുവും വിഷമവുമായിരുന്നു ചമ്പാരനിലെ സ്തുതി. അതുകൊണ്ട് റിപ്പോർട്ടർമാരെ അയക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രധാന പത്രങ്ങളുടെ പത്രാധിപന്മാർക്ക് എഴുതി. പ്രസിദ്ധപ്പെടുത്തേണ്ടുന്ന സംഗതികൾ ഞാൻ അയച്ചു കൊടുത്തുകൊള്ളാമെന്നും അവരെ വിവരങ്ങൾ അറിയിച്ചു കൊള്ളാമെന്നും ഞാൻ ഏറ്റു. എന്റെ സാന്നിധ്യത്തെ അനുവദിച്ചു കൊണ്ടുള്ള ഗവൺമെന്റിന്റെ നില ചമ്പാരൻ തോട്ടക്കാർക്ക് രസിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞു. തെറ്റോ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ ആയ റിപ്പോർട്ടുകൾ അവർ പ്രത്യേകിച്ചും അധികം ക്ഷോഭിപ്പിക്കും. അവരുടെ അമർഷം എന്നെ ബാധിക്കുന്നതിന് പകരം ഭയവിഹുലരായ സാധു കർഷകന്മാരുടെ നേരെ തിരിയുമെന്നും തീർച്ച. അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിന്റെ വാസ്തവം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള എന്റെ പരിശ്രമത്തിൽ അതൊരു വലിയ പ്രതിബന്ധമായി തീരും. ഇത്രയെല്ലാം മുൻകരുതലുകൾ ഉണ്ടായിരുന്നിട്ടും തോട്ടക്കാർ എനിക്കെതിരായി വിഷമമായൊരു പ്രക്ഷോഭം ഉണ്ടാക്കി തീർത്തു. എന്റെ സഹപ്രവർത്തകന്മാരെയും എന്നെയും പറ്റി എല്ലാത്തരം വ്യാജങ്ങളും പത്രങ്ങളിൽ കാണാറായി. എന്നാൽ ഞാൻ അത്യന്തം സൂക്ഷിച്ചും കരുതിയും ഏറ്റവും ലഘുവായ വിവരത്തെ സംബന്ധിച്ച് പോലും നിഷ്കർഷയോടെ സത്യം ദീക്ഷിച്ചും ഇരുന്നതു കാരണമായി അവരുടെ വെട്ടു ഫലിച്ചില്ല. വ്രജകിശോര ബാബുവിന്റെ പേരിനെ കളങ്കപ്പെടുത്തുവാൻ തോട്ടക്കാർ അവരാലാകുന്ന വിധമെല്ലാം ശ്രമിച്ചു. എന്നാൽ അവർ അതിന് എത്രത്തോളം ശ്രമിച്ചുവോ അത്രത്തോളം ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചതേയുള്ളൂ. ഇത്ര മൃദുലമായ ഒരവസ്ഥയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ ക്ഷണിക്കുന്നത് ഉചിതമാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ തന്നെ അറിയിക്കുന്ന നിമിഷത്തിൽ താൻ എത്തിക്കൊള്ളാമെന്ന് പണ്ഡിറ്റ് മാളവജി എനിക്ക് ഉറപ്പു തന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ഇങ്ങനെ ഈ സമരം ഒരു രാഷ്ട്രീയ നിറം കൊള്ളുന്നത് ഞാൻ കൂടാതെ കഴിച്ചു. എന്നാൽ നേതാക്കന്മാർക്കും പ്രധാന പത്രങ്ങൾക്കും ഞാൻ ഇടയ്ക്ക് റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. പ്രസിദ്ധീകരണത്തിനല്ല, അവരുടെ അറിവിനു വേണ്ടി മാത്രം. ഒരു കാര്യത്തിന്റെ ലക്ഷ്യം രാഷ്ട്രീയമായിരിക്കാമെങ്കിൽ തന്നെയും അതിൻ്റെ ഉത്ഭവം രാഷ്ട്രീയമല്ലാത്ത നിലയിലാണെങ്കിൽ അതിനൊരു രാഷ്ട്രീയ ഛായ നല്ലതല്ല നല്ലത്. അതിനെ അതിൻ്റെ അരാഷ്ട്രീയ പരിധിക്കുള്ളിൽ തന്നെ നിർത്തുന്നതാണ് ഉത്തമം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മറിച്ച് ഒരു രാഷ്ട്രീയ രൂപം നൽകുന്നത് കാര്യത്തിന് ഹാനികരമായിരിക്കും. നിഷ്കാമമായി ജനങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഏതൊരു രംഗത്തിലായാലും അതൊടുവിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നന്മയ്ക്ക് സഹായമായിക്കൊള്ളും എന്നതിന് ചമ്പാരൻ സമരം ദൃഷ്ടാന്തമത്രേ.

പ്രകൃതി നിയമങ്ങളെ ബോധപൂർവമോ അജ്ഞത കൊണ്ടോ ലംഘിക്കുന്നതിൽ നിന്നാണ് സുഖക്കേടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നിയമങ്ങളിലേക്ക് യഥാസമയമുള്ള തിരിച്ചുവരവ് ഒരു വീണ്ടെടുപ്പായിട്ട് വേണം കരുതുകയെന്ന് സിദ്ധിക്കുന്നു. സഹിക്കാവുന്നതിലധികം പ്രകൃതിയെ പരീക്ഷിച്ചിട്ടുള്ളവൻ പ്രകൃതി നൽകുന്ന ശിക്ഷ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അതൊഴിവാക്കുന്നതിന് സന്ദർഭമനുസരിച്ച് ഒരു വൈദ്യന്റെയോ ഡോക്ടറുടെയോ സഹായം തേടേണ്ടി വരികയോ ചെയ്യും. അർഹിക്കുന്ന ശിക്ഷയ്ക്കുള്ള ഓരോ വഴങ്ങലും മനുഷ്യ മനസ്സിനെ ശക്തമാക്കുകയും അതിൽ നിന്നുള്ള ഓരോ ഒഴിഞ്ഞുമാറലും മനസ്സിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. വൈദ്യന്മാരും ശാസ്ത്രജ്ഞന്മാരും രാജ്യത്തിനു വേണ്ടി ചെയ്യുന്നത് എന്തെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. പ്രത്യേക രോഗങ്ങൾ ചികിത്സിക്കുന്ന പുതിയ രീതികൾ പഠിക്കുന്നതിന് വിദേശങ്ങളിലേക്ക് പോകാൻ അവർ തിടുക്കം കൂട്ടുന്നത് കാണാം. ഇന്ത്യയിലെ 700,000 ഗ്രാമങ്ങളുടെ നേരെ അവരുടെ ശ്രദ്ധ തിരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരെയും ഗ്രാമസേവനത്തിന് പാശ്ചാത്യ രീതിയിലുള്ളതിനല്ല പൗരസ്ത്യ രീതിയിലുള്ള സേവനത്തിന് ആവശ്യമുണ്ടെന്ന് അവർ വേഗം മനസ്സിലാക്കും. അപ്പോൾ അവർ നാടൻ സമ്പ്രദായങ്ങളും സ്വീകരിക്കും. ഗ്രാമങ്ങളിൽ തന്നെ വളരുന്ന പലതരത്തിലുള്ള ഔഷധങ്ങളുടെ ഒടുങ്ങാത്ത സമ്പത്ത് ഇന്ത്യക്കുള്ളപ്പോൾ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഔഷധങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ മരുന്നുകളെക്കാളേറെ ശരിയായ ജീവിത സമ്പ്രദായമാണ് അവർ ആളുകളെ പഠിപ്പിക്കേണ്ടത്.

0: ഇന്നത്തെ ഗാന്ധിലേയം ഇവിടെ സമാപിക്കുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനകം ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള വേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
1: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पर निवेश इस 5 दिवसीय 5 देशों की यात्रा से कैटलाइज होगा.
0: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AC മൊയ്തീൻ LDF സ്ഥാനാർത്ഥിയായും BB ഗോപകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29th ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തു വരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK ലൈഫ്, IIT മദ്രാസ് എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിലേർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റൂബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26 കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കാർ ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
0: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ്കാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാര കാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: അതത് കാലഘട്ടത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നവരാണ് കവികൾ. കേരളക്കരയിൽ മറ്റേത് സാമൂഹിക പരിഷ്കാരത്തെക്കാളും മുമ്പടിയന്തരമായി നടപ്പാക്കേണ്ടത് ജാതി വൈകൃത ധ്വംസനമാണെന്ന ചിന്ത, അതിനെതിരായ ധാർമ്മിക രോഷം, ലാവ പോലെ വഴിഞ്ഞൊഴുകുന്ന കൃതികളാണല്ലോ മഹാകവി കുമാരനാശാന്റെ തൂലികയിൽ നിന്ന് പെയ്തിറങ്ങിയത്.

സത്യം, ജാതിഭേദവും അയിത്തവും എല്ലാം നിലനിന്ന സമൂഹത്തെ സമത്വത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന വരികൾ. എന്തിനാണ് ഇന്ത്യ ഭാരതധര കരയുന്നത്? പാരതന്ത്ര്യം നിന്റെ വിധിയാണ്. ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിലടിച്ച് മരിക്കുന്നിടത്ത് എന്ത് സ്വാതന്ത്ര്യം? ആശാന്റെ ഈ ചോദ്യത്തിന് വള്ളത്തോൾ നാരായണമേനോന്റെ നമ്മുടെ മറുപടി എന്ന കവിതയിലെ വരികൾ ഏറെ ശ്രദ്ധേയമാണ്.

0: കടലിൽ പലതരമൂർമ്മികൾ, എന്നാലതേ പൊഴുതന്യൂന്യമക്കൂട്ടർ വെണ്ണുരച്ചാർത്താൽ ചിരിപ്പതും കാണു നാം.
1: ജാതിയുടെ മതത്തിന്റെ പേരിലുള്ള വഴക്ക് ഒരു നാടിനെ സ്വാതന്ത്ര്യലബ്ധിക്ക് അനർഹമാക്കില്ല. മാത്രമല്ല, സോദരർ തമ്മിലൊരു വഴക്കുണ്ടായാൽ അതൊരു വലിയ ശണ്ഠയായി കാണേണ്ടതില്ല. അത് സാഹോദര്യത്തിനിടയിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ചെറിയ ചെറിയ വഴക്കാണെന്നാണ് വള്ളത്തോളിന്റെ ഭാഷ്യം. തങ്ങളിൽ തള്ളിയിരമ്പുന്ന കടൽ തിരമാലകളെയും വെണ്ണുരച്ചാർത്താൽ ചിരിക്കുന്ന കടൽ തിരമാലകളെയും മാറി മാറി നാം കാണുന്നുണ്ടല്ലോ. വള്ളത്തോളിന്റെ ഈ ന്യായീകരണത്തിന്റെ പിറകിലുള്ള ചേതോ വികാരം വായനക്കാർ ശ്രോതാക്കൾ തീരുമാനിക്കട്ടെ. എന്തായാലും ഇന്ത്യൻ ജനതയെ സഹസ്രാബ്ദങ്ങളായി അടിച്ചമർത്തുന്ന ജാതി വ്യവസ്ഥയെ ഭേദിക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ലബ്ധിയില്ല. നരനു നരനശുദ്ധ വസ്തു പോലും ധരയിൽ നടപ്പതു തീണ്ടലാണു പോലും, നരകമിവിടമാണു കന്ത കഷ്ടം, ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന വരികൾ എത്ര പേരുടെ കരൾ അലിയിപ്പിച്ചിട്ടുണ്ടാകും. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ എന്ന ഉദ്ബോധനം ജാതിക്കുമപ്പുറം കാലാതിവർത്തിയായി പ്രതിധ്വനിക്കുന്ന ഒന്നാണെന്ന് പറയേണ്ടതില്ലല്ലോ.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2-473-630.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: ശ്രോതാക്കളെ നമസ്കാരം. മധുരഗീതങ്ങളുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. എന്ന് എന്താണ് പുതിയ വാക്കുമായിട്ട് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ഏവരും ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് വൈകിപ്പിക്കുന്നില്ല, പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം എന്ന വാക്കിന് എത്രയോ അർത്ഥതലങ്ങളുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പാട്ടുകളെല്ലാം വെളിച്ചം എന്ന പദം ഉൾപ്പെടുന്നതാണ്. വെളിച്ചം എന്നാൽ ഇരുട്ടിനെ മാറ്റുന്ന വെറും പ്രകാശം മാത്രമല്ല, പലപ്പോഴും പ്രതീക്ഷയാണ്, അറിവാണ്, സ്നേഹമാണ്, ചിലപ്പോൾ ഹൃദയത്തിൽ പെയ്യുന്ന ആശ്വാസമാണ്. മലയാള സിനിമയിലെ ഒട്ടനവധി അനശ്വര ഗാനങ്ങളിൽ ഈ വെളിച്ചം എന്ന പദം വരികളായി വന്ന് നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രകാശം നിറച്ചിട്ടുണ്ട്. ഇന്ന് ഇനി വരാൻ പോകുന്ന ഒരു മണിക്കൂർ നേരം മധുരഗീതങ്ങളിൽ നമ്മൾ മാറ്റിവെക്കുന്നത് വെളിച്ചം എന്ന പദം ഉൾപ്പെടുന്ന നമ്മുടെ ഹൃദയം തൊട്ട ആ മനോഹര ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ സംഗീതയാത്ര നമ്മൾ ആരംഭിക്കുന്നത് ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ള ഒരു ചിത്രത്തിലെ ഗാനത്തോടൊപ്പമാണ്. 1976 JC സംവിധാനം ചെയ്ത ചിത്രം രാജാങ്കണം. ജയൻ, MG സോമൻ, ജയഭാരതി, ഷിയല, വിൻസെന്റ്, KP ഉമ്മ, ജോസ് പ്രകാശ്, ബഹദൂർ, ശങ്കരാടി തുടങ്ങി അക്കാലത്ത് മലയാള സിനിമയുടെ മുഖമായി മാറിയ ഒരുപാട് അഭിനേതാക്കൾ ഈ ചിത്രത്തിന്റെ മുതൽക്കൂട്ടായിരുന്നു. അഭിനേതാക്കളെ പോലെ തന്നെ അന്ന് മലയാള സിനിമാ ഗാനശാഖ അടക്കി വാണിരുന്ന യേശുദാസ്, സുശീല, P ജയചന്ദ്രൻ, അമ്പിളി രാജശേഖരൻ, വാണി ജയറാം തുടങ്ങിയവരെല്ലാം ചേർന്ന് ഇതിലെ 4 ഗാനങ്ങൾ ആലപിച്ചു. ഇന്നത്തെ മധുരഗീതങ്ങളിൽ നെൽസൺ ഫെർണാണ്ടസ് വരികളെഴുതി MK അർജുനൻ മാസ്റ്റർ ഈണം കൊടുത്ത് വാണി ജയറാം ആലപിച്ച വെളിച്ചമെവിടെ, വിളക്കുകൾ എവിടെ, ഈ ഇരുട്ടുഭൂമിയിൽ എവിടെ, പ്രകാശം എവിടെ എന്ന ഗാനം.

വാണിയമ്മയുടെ ആ മധുരശബ്ദത്തിൽ വെളിച്ചം എവിടെ, വിളക്കുകൾ എവിടെ എന്ന ഗാനം കേട്ടപ്പോൾ ശരിക്കും മനസ്സ് ഭൂതകാലത്തിലെ ഏതോ ഒരു സമയത്തേക്ക് കടന്നുപോയി അല്ലേ. റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെളിച്ചം എന്ന പദം വരികളിൽ വരുന്ന മനോഹര ഗാനങ്ങൾ കോർത്തിണക്കിയ മധുര ഗീതങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലേക്ക് തന്നെയാണ്. നിത്യഹരിത നായകൻ, പ്രേം നസീർ, അടൂർ ഭാസി, കെ പി ഉമ്മർ, ജോസ് പ്രകാശ്, ശങ്കരാടി, ജനാർദ്ദനൻ, ഒപ്പം സൗന്ദര്യവും അഭിനയവും തിളങ്ങി നിന്ന കെ ആർ വിജയ, വിധുബാല, അങ്ങനെ മലയാളത്തിലെ എക്കാലത്തെയും വലിയ പ്രതിഭകൾ അണിനിരന്ന 1978 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് സിനിമ യാകാശ്വം. മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച മാസ്റ്റർ ഡയറക്ടർ ഹരിഹരനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. വൈകാരിക നിമിഷങ്ങളും നാടകീയതയും നിറഞ്ഞ ഈ സിനിമയിലെ കഥാസന്ദർഭത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമുണ്ട്. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന നിരാശയും ഇരുളടഞ്ഞു പോകുന്ന വഴികളുമൊക്കെയാണ് പാട്ടിന്റെ പശ്ചാത്തലം. മലയാളികളുടെ പ്രിയപ്പെട്ട കവി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് മറ്റാരുമല്ല MS ബാബുരാജാണ്. അദ്ദേഹത്തിന്റെ ഈണത്തിൽ ഗാനഗന്ധർവൻ യേശുദാസാണ് ആ ഗാനം ആലപിച്ചത്. വെളിച്ചമണഞ്ഞു പോകുന്ന രാത്രിയുടെ കാത്തിരിപ്പ്, അതിനൊപ്പം മനസ്സിന്റെ നോവും പങ്കുവയ്ക്കുന്ന ആ വരികൾ ഇങ്ങനെയാണ്: വെളിച്ചം വിളക്കണച്ചു, രാത്രിയെ വെണ്ണിലാവും കൈവെടിഞ്ഞു. കേട്ടോളൂ ഈ ആകാശം എന്ന സിനിമയിലെ അനശ്വര ഗാനം റേഡിയോ മലബാറിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങളാണ്. മധുരഗീതങ്ങളിൽ മനോഹരങ്ങളായ രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു. ദേ ഇപ്പ് കഴിഞ്ഞ പാട്ടിൽ ഇരുട്ടിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രത്യാശയുടെ ഒരു പുതിയ പുലരിയുടെ മനോഹരമായ വെളിച്ചത്തെ കുറിച്ചാണ്. നമുക്ക് നേരെ 1983 ഒന്ന് പോയാലോ. ജോൺ പീറ്റേഴ്സ് സംവിധാനം ചെയ്ത സ്വപ്നലോകം എന്ന സിനിമ പേര് പോലെ തന്നെ വലിയൊരു താരവസന്തത്തിന്റെ സ്വപ്നലോകമായിരുന്നു ആ ചിത്രം. നിത്യഹരിത നായകൻ പ്രേം നസീറിനൊപ്പം ശ്രീവിദ്യ, അംബിക, ശാന്തികൃഷ്ണ, ശുഭ, അഗസ്റ്റിൻ, പിന്നെ എക്കാലവും മലയാള സിനിമാ പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ജഗതി ശ്രീകുമാർ, അങ്ങനെ ഒരു വലിയ താരനിര അണിനിരന്ന കുടുംബ ചിത്രം. ഇതിൽ ഓ എൻ വി കുറുപ്പ് വരികളെഴുതി, ജെറി അമൽദേവ് ഈണം കൊടുത്ത അതിമനോഹര ഗാനം പൊൻവെളിച്ചം കർണികാര പൂവിടർത്തും തീരമേ, യേശുദാസിന്റെ മനോഹരമായ ശബ്ദത്തിലൂടെയാണ് മലയാളികൾ ഈ ഗാനം ഏറ്റെടുത്തത്. മനസ്സിന് കുളിർമയേകുന്ന ഒരു അപൂർവ സുന്ദര ഗാനം. പുലർക്കാലത്തെ സ്വർണ വെളിച്ചം കണിമലരുകളെ തൊട്ടുണർത്തുന്നതുപോലെ നമ്മുടെ മനസ്സിനെയും ഉണർത്തുന്ന ആ വരികൾ അധികം വൈകാതെ കേൾക്കാം. റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വെളിച്ചം എന്ന വാക്ക് വരികളിൽ ചാലിച്ചെടുത്ത മനോഹര ഗാനങ്ങളുമായി നിങ്ങളുടെ സ്വന്തം മധുര ഗീതങ്ങൾ തുടരുന്നു. പ്രഭാതത്തിന്റെ പൊൻവെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞു നിർത്തിയ ഇടത്തുനിന്നും ഇനി നേരെ പോകുന്നത് 1990s മലയാള സിനിമയിലെ മാസ്റ്റർ ഡയറക്ടർ ഐ വി ശശി സംവിധാനം ചെയ്ത മികച്ച കുടുംബ ചിത്രം വർത്തമാനകാലം. ജയറാം, സുരേഷ് ഗോപി, ബാലചന്ദ്ര മേനോൻ, ഉർവശി, അങ്ങനെ അന്നത്തെ യുവതലമുറയിലെ പ്രിയപ്പെട്ട താരങ്ങളെല്ലാം അണിനിരന്ന സൗഹൃദത്തിനും പ്രണയത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകിയ സിനിമ. ഇതിനുവേണ്ടി വരികളെഴുതിയത് പ്രിയപ്പെട്ട ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം കുറിച്ചിട്ട ആ വരികൾക്ക് ഈണം കൊടുത്തത് ജോൺസൺ മാസ്റ്റർ, പാടിയത് എം ജി ശ്രീകുമാർ. മിഴികളിൽ തുടിക്കുന്ന ആ വെളിച്ചം, ചിരിയുടെ പുതുവഴികൾ തുറക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ഒരു തരി വെളിച്ചം തുടിച്ചു മിഴികളിൽ, ചിരിയുടെ തുടക്കം കുറിച്ചു പുതുമയിൽ. വർത്തമാനകാലം എന്ന സിനിമയിലെ തകർപ്പൻ ഗാനമിത റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്കായി കേൾക്കാം.

വർത്തമാനകാലം എന്ന സിനിമയിൽ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിലൂടെ അതിമനോഹരമായ ഒരു ഗാനം നമ്മളിപ്പോൾ ആസ്വദിച്ചു. റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വെളിച്ചം എന്ന പദം വരുന്ന അടുത്ത ഗാനം ഏതാവും? പ്രണയത്തിന്റെയും പ്രത്യാശയുടെയും ഒക്കെ വെളിച്ചം കണ്ടുകഴിഞ്ഞല്ലോ. ഇനി ജീവിതത്തിന്റെ വലിയൊരു സത്യത്തെ ഒരു തത്വശാസ്ത്രം പോലെ പറഞ്ഞു തരുന്ന മനോഹരമായൊരു ഗാനത്തിലേക്ക് പോവാം അല്ലെ. വർഷം 1998 സന്ധ്യാമോഹൻ സംവിധാനം ചെയ്ത കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ അമ്മ അമ്മായിയമ്മ എന്ന സിനിമ. മുകേഷ്, ജഗതി ശ്രീകുമാർ, സുകന്യ, മീര ഒപ്പം അമ്മ മനസ്സിന്റെ നന്മയായി കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം. തമാശകളും കുടുംബ മുഹൂർത്തങ്ങളും നിറഞ്ഞ ഈ സിനിമയിൽ ജീവിതത്തിന്റെ വലിയൊരു സമസ്യയെ മനോഹരമായി ആവിഷ്കരിച്ച ഗാനം ഇതാണ്. വെളിച്ചം വിളക്കിനെ മറക്കുമീ സമസ്യയിൽ മനുഷ്യജന്മങ്ങൾ, കാനൽ, ജലരേഖകൾ, ഈ ഗാനം തന്നെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞതാണ് അരുന്ധതിയുടെ ശബ്ദത്തിൽ. എന്നാൽ ഇന്ന് പി ജയചന്ദ്രൻ ആലപിച്ച വേർഷൻ കേൾക്കാം. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് MS വിശ്വനാഥനാണ് ഈണം കൊടുത്തത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഭാവഗായകന്റെ ശബ്ദത്തിൽ അതിമനോഹരമായ ഒരു ഗാനം അമ്മ അമ്മായി അമ്മ എന്ന സിനിമയിൽ നിന്നും നമ്മൾ കേട്ടുകഴിഞ്ഞു. വെളിച്ചം എന്ന പദമുള്ള അടുത്ത ഗാനം മധുരഗീതങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത് 2004 പുറത്തിറങ്ങിയ വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ നിന്നുമാണ്. ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മോഹൻലാൽ, മുകേഷ്, നയൻതാര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മനുഷ്യന് സാധ്യമായ കാര്യങ്ങൾക്കപ്പുറമുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്ത് പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച ഒരു മൂവിയായിരുന്നു വിസ്മയത്തുമ്പത്ത്. നയൻതാരയുടെ റീത്ത എന്ന കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല. കാരണം ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു നിൽക്കുന്ന റീത്ത എന്ന കഥാപാത്രം മലയാളികൾക്ക് അന്നും ഇന്നും ഒരു നൊമ്പരമാണ് അല്ലേ. ഇതിൽ പ്രണയം നിറയുന്ന, സൗഹൃദം നിറയുന്ന ഒരു ഗാനം. മിഴികൾക്കിന്നെന്ത് വെളിച്ചം, മൊഴികൾക്കിന്നെന്ത് തെളിച്ചം. ഒരു മായാജാല പെൺകുടിയായി അറിയാതൻ ആത്മാവിൽ തൊട്ടു തൊട്ടിവൾ നിൽക്കുമ്പോൾ എന്ന ഗാനമാണ്. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം കൊടുത്ത് വിജയ് യേശുദാസും സുജാതാ മോഹനുമാണ് ആലപിച്ചത്.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മധുര ഗീതങ്ങൾ
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുര ഗീതങ്ങളിലൂടെ വെളിച്ചം എന്ന പദം വരുന്ന ഗാനങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി നേരെ 2006 പോവാം. അലക്സ് തങ്കച്ചൻ സംവിധാനം ചെയ്ത ഈ അഭയതീരം എന്ന സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗ്ലാമർ റോളുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ ഷക്കീല എന്ന അഭിനേത്രി അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഈ അഭയതീരം. മാമുക്കോയ, ജോസ് പ്രകാശ്, ജഗദീഷ് തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു. എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്ക് അഭയം നൽകുന്ന സിസ്റ്റർ മേരി മഗ്ദലീന എന്ന കന്യാസ്ത്രീയായാണ് ഷക്കീല ഈ ചിത്രത്തിൽ എത്തിച്ചേർന്നത്. രണ്ട് ഗാനങ്ങൾ മാത്രമേ ഈ സിനിമയിൽ ഉള്ളൂവെങ്കിലും രണ്ടും അതിമനോഹരമായ ഇത്തിരി സങ്കടം തുളുമുന്ന പാട്ടുകളാണ്. ഭരണികാവ് ശിവകുമാറിന്റെ വരികൾ ആർ സോമശേഖരൻ ഈണം കൊടുത്ത് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന ആ ഗാനം പാടിയിട്ടുള്ളത് വിധു പ്രതാപാണ്, വെളിച്ചം മിഴിപ്പൂട്ടി. കേൾക്കാം റേഡിയോ മലബാറിന്റെ മധുര ഗീതങ്ങളിലൂടെ ഈ അഭയതീരം എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് ഏവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. വെളിച്ചം എന്ന പദം വരുന്ന അടുത്ത ഗാനം 2012 പുറത്തിറങ്ങിയ രാസലീല എന്ന സിനിമയിൽ നിന്നുമാണ്. മജീദ് മാറഞ്ചേരി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ദർശൻ, കലാശാല ബാബു, കൃഷ്ണ, ഊർമിള ഉണ്ണി തുടങ്ങിയവരെല്ലാമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രാസലീല എന്ന് കേൾക്കുമ്പോൾ ഏവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് 1975 എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരിക്കും. ആ ചിത്രത്തിലും മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. എന്നാൽ വെളിച്ചം എന്ന പദം വരുന്ന ഗാനമുള്ളത് 2012 പുറത്തിറങ്ങിയ രാസലീലയിലാണ്. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് സഞ്ജയ് സലിൽ ചൗധരിയാണ്.

റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിൽ അടുത്തതായി വെളിച്ചം എന്ന പദം വരുന്ന ഗാനം ഹോംലി മിൽസ് എന്ന ചിത്രത്തിൽ നിന്നുമാണ്. 2014 അനൂപ് കണ്ണനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. നെടുമുടി വേണു, മനോജ് കെ ജയൻ, വിപിൻ ആറ്റ്ലി, ശ്രീന്ധ, നീരജ് മാധവ് എന്നിങ്ങനെ രണ്ട് തലമുറകളിലെ അഭിനേതാക്കളെല്ലാം ഒത്തുചേർന്ന കോമഡി കുടുംബ ചിത്രമായിരുന്നു ഹോംലി മിൽസ്. ഇതിൽ 4 ഗാനങ്ങളുണ്ട്. വരികൾ എഴുതിയത് സന്തോഷ് വർമ്മയും ഈണം കൊടുത്തത് സർട്ടാജുമാണ്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ തന്റെ ആലാപന ശൈലി കൊണ്ട് കേൾവിക്കാരനിൽ കൗതുകം നിറച്ച ചാക്കോ മാഷ് ആലപിച്ച വെളിച്ചം വിരിഞ്ഞു, രൂപം തെളിഞ്ഞു, ചിത്രങ്ങൾ മാറുന്നു, പുതിയൊരു ഭാവം തേടുന്നു എന്ന ഗാനം കേൾക്കാം. ഹോംലി മീൽസ് എന്ന ചിത്രത്തിൽ നിന്നും ഇത് റേഡിയോ മലബാർ 89.6.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങളാണ്. വെളിച്ചം എന്ന പദം വരുന്ന ഒത്തിരി ഒത്തിരി ഗാനങ്ങൾ നമ്മൾ ഈ സമയത്തിനുള്ളിൽ കേട്ടു കഴിഞ്ഞു. ഇനിയും പാട്ടുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്തതായി താക്കോൽ എന്ന സിനിമയിൽ നിന്നുള്ള ഒരു അതിമനോഹര ഗാനമാണ്. ചിത്രം പുറത്തിറങ്ങിയത് 2019. കിരൺ പ്രഭാകരന്റെ സംവിധാനത്തിൽ നെടുമുടി വേണു, മുരളി ഗോപി, ഇന്ദ്രജിത്ത്, രഞ്ജി പണിക്കർ, സുധീർ കരമന, ബാലചന്ദ്രൻ, ഇനിയ, ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങി താരനിരകൾ ഒരുമിച്ച മറ്റൊരു ചിത്രമായിരുന്നു താക്കോൽ എന്ന് പറയുന്നത്. ഈ സിനിമയിലും 4 മനോഹര ഗാനങ്ങളുണ്ട്. പ്രഭാവർമ്മ, സതീഷ് ഇടമണ്ണിയൽ, റഫീഖ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഓരോ ഗാനത്തിനും വരികൾ എഴുതിയത്. നമുക്കിതിൽ പ്രഭാവർമ്മ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, യാസിൻ നിസാർ, ശ്വേതാ മോഹൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ആകാശത്തിൻ വെള്ളി വെളിച്ചം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ വെളിച്ചം എന്ന പദം വരുന്നതിൽ അടിച്ചുപൊളി പാട്ടുകളൊന്നും അധികം കേട്ടിട്ടില്ല. എന്നാൽ ഇനി അടുത്ത ഗാനം ഒരു അടിച്ചുപൊളി ഗാനമാണ്. 2020 ജോൺ വർഗീസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഉറിയടി എന്ന സിനിമയിൽ നിന്നും ശ്രീനിവാസൻ, അജു വർഗീസ്, സിദ്ദിഖ്, ഇന്ദ്രൻസ്, ബൈജു സന്തോഷ് തുടങ്ങിയവരെല്ലാം മണിനിരന്ന ഒരു കോമഡി ചിത്രമായിരുന്നു ഉറിയടി. ഇതിൽ അനിൽ പനച്ചൂരാൻ വരികളെഴുതി, ഇഷാൻ ദേവ് ഈണം കൊടുത്ത്, ജാസി ഗിഫ്റ്റ്, വൈക്കം വിജയലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പറക്കട്ടെ വെളിച്ചമെങ്ങും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് മലബാറിന്റെ മധുരസ്വരം, മധുരഗീതങ്ങളിൽ. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ ഒരു സിനിമയിലെ ഗാനമാണ്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോ സംവിധാനം നിർവഹിച്ച കളങ്കാവൽ എന്ന ചിത്രത്തിലെ ആ ഗാനം. നിലാക്കായും എന്ന വരികളോടെ ആരംഭിക്കുന്ന ഈ ഗാനത്തിന് സംഗീതം കൊടുത്തത് മുജീബ് മജീദാണ്. വരികൾ എഴുതിയത് വിനായക് ശശികുമാർ. ഗാനം ആലപിച്ചത് സിന്ധു ടെൽസൺ. ഈ പാട്ട് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. കാരണം പഴയ ഇളയരാജ മ്യൂസിക് വൈബാണ് ഈ പാട്ടിനെന്ന് പലരും പറഞ്ഞു. ഇതൊരു ട്രെൻഡ് സെറ്റിംഗ് സോങ് ആയി മാറിയിരുന്നു. ആദ്യ കേൾവിയിൽ തന്നെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ആകർഷണമാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒട്ടും വൈകിക്കാതെ നമുക്കും കേൾക്കാം ആ അതിമനോഹര വിന്റേജ് ഫീൽ തരുന്ന ഗാനം റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളിൽ ഇനിയും ഒരു ഗാനം കൂടെ കേൾക്കാനുള്ള സമയമുണ്ട്. ആ ഗാനം 2014 പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ നിന്നുമാണ്. ലാൽജോ സംവിധാനം ചെയ്ത് നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, നമിത പ്രമോദ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ ചിത്രം ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങളെക്കുറിച്ചും അയാളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുമുള്ള കഥയാണ് ജീവിതമാണ് പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ചത്. ഇതിൽ മനോഹരങ്ങളായിട്ടുള്ള ഒത്തിരി ഗാനങ്ങളുണ്ട്. നമുക്ക് അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, ബിജിപാൽ മണിയിൽ ഈണം കൊടുത്ത് ഗണേഷ് സുന്ദരം പാടിയ ഒരു കോടി താരങ്ങളെ വെളിച്ചത്തിൽ ഒളിപ്പിച്ച് ഒളിച്ചു കളിക്കും ഇവനാരോ എന്ന ഗാനം കേൾക്കാം റേഡിയോ മലബാറിലൂടെ വിക്രമാദിത്യൻ എന്ന സിനിമയിൽ നിന്നും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം വെളിച്ചം എന്ന പദം ഉൾപ്പെടുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഏകദേശം 1970s തുടങ്ങിയതേ 2025 പുറത്തിറങ്ങിയ കളങ്കാവൽ എന്ന സിനിമയിലേതുൾപ്പെടെ മനോഹരമായ ഗാനങ്ങളാണ് നമ്മൾ ആസ്വദിച്ചത്. ഇവയെല്ലാം നിങ്ങൾക്കും ഇഷ്ടമായി കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: മധുരഗീതങ്ങൾ. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 പത്രവിശേഷം, 9:15 നാട്ടിലെ പാട്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12:00 കായികം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1:00 തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധിയിൽ ഹൈമാവതി അമ്മയുടെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗചാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂളിൽ കലോത്സവത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് മെയ് 22 ഇടവം 8 വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 16 നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുൻപാകെയാണ് 139 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നലെ രാവിലെ 9 നടപടികൾ ആരംഭിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി. കളമശ്ശേരി അംഗവും മന്ത്രിയുമായ വി.ഇ. അബ്ദുൾ ഗഫൂറിനായിരുന്നു ആദ്യ ഊഴം. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള സേവ്യർ ചിറ്റിലപ്പള്ളി അവസാനവും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 105 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132 സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ചോദ്യക്കടലാസ് ചോർച്ചയിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ നീറ്റ് യുജി നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാർലമെന്ററി സമിതിക്ക് മുൻപാകെ നൽകിയ വിശദീകരണത്തിലാണ് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് വീഴ്ച സമ്മതിച്ചത്. പരീക്ഷ നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിലും ചോദ്യക്കടലാസ് ചോർന്നതായി കരുതുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. CBI അന്വേഷണം നടക്കുകയാണെന്നും ചോദ്യം ചോർന്നതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയാലേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനാകൂ എന്നും അഭിഷേക് സിംഗ് പറഞ്ഞു. അതേസമയം പരീക്ഷയുടെ വിശ്വാസ്യതയെ ചോദ്യച്ചോർച്ച ബാധിച്ചതായി അദ്ദേഹം അംഗീകരിച്ചു. May 3 നടന്ന നീറ്റ് UG പരീക്ഷയുടെ സമാന ചോദ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചത്. തുടർന്ന് പരീക്ഷ റദ്ദാക്കി. അന്വേഷണം CBIക്ക് വിട്ടു. June 21 പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളികളായ 2 ഉൾപ്പെടെ 9 അറസ്റ്റിലായി. ഇതോടെ NTA പ്രതിക്കൂട്ടിലായി. രാജ്യവ്യാപക പ്രതിഷേധത്തിനും ഇടയാക്കി. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യസൂത്രധാരന്മാരിലൊരാളെ പാക് അധീന കാശ്മീരിൽ അജ്ഞാതർ കൊലപ്പെടുത്തി. മുസഫറാബാദിൽ വെച്ചാണ് ഹംസ ബുർഹാൻ എന്ന ഭീകരനെ വെടിവെച്ചു കൊന്നത്. അൽബദർ ഭീകര സംഘടനയിലെ അംഗമാണ് ഇയാൾ. പുൽവാമ നിവാസിയായ ഇയാൾ ഡോക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2022 ഹംസയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. അർജുമന്ത് ഗുൽസാർദാർ എന്നാണ് യഥാർത്ഥ പേര്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാറ്റകളോട് ഉപമിച്ചതിനോടുള്ള പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ രൂപവൽക്കരിച്ച കോക്രോച്ച് അക്കൗണ്ടിനും പൂട്ട്. ആക്ഷേപഹാസ്യ രാഷ്ട്രീയ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ BJP അക്കൗണ്ട് പിന്തുടർന്നവരെക്കാൾ കൂടിയപ്പോഴാണിത്. എന്നാൽ പിന്നാലെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പുതിയ അക്കൗണ്ടുമായി സംഘം വീണ്ടുമെത്തി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഇനി മുതൽ പെൻഷന് 4 സർവീസ് നിർബന്ധമാക്കി. നിലവിൽ 2 സർവീസ് ഉണ്ടെങ്കിൽ അർഹതയുണ്ടായിരുന്നു. 2 കൂടുതലുണ്ടെങ്കിൽ 3 കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. ഒരു മന്ത്രിയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതിയെന്നാണ് പുതിയ സർക്കാർ ഈ തീരുമാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 2 കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 പെൻഷൻ അർഹരാക്കുന്ന രീതിയും ഒഴിവാകും. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകി. സ്കൂളുകളിലും മദ്രസകളിലും വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി പശ്ചിമബംഗാൾ സർക്കാർ. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്നതും അംഗീകാരമുള്ളതുമായ എല്ലാ മദ്രസകളിലും രാവിലെയുള്ള അസംബ്ലികളിൽ വന്ദേമാതരം ആലപിക്കണം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും വന്ദേമാതരം ആലപിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 6 ആലപിക്കുന്നതാണ് നിർബന്ധമാക്കിയത്. ജോസഫ് വിജയുടെ TVK നയിക്കുന്ന മന്ത്രിസഭയിൽ 2 കോൺഗ്രസ് പ്രതിനിധികൾ കൂടി പങ്കാളികളായതോടെ തമിഴ്നാട്ടിൽ 74 ശേഷം കൂട്ടുകക്ഷി സർക്കാർ നിലവിൽ വന്നു. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗും മന്ത്രിസഭയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള എസ് രാജേഷ് കുമാറും P.V. ഉൾപ്പെടെ 23 മന്ത്രിമാരെ കൂടി ചേർത്താണ് വ്യാഴാഴ്ച മന്ത്രിസഭ വികസിപ്പിച്ചത്. രാജേഷ് കുമാറിന് വിനോദസഞ്ചാരവും വിശ്വനാഥിന് ഉന്നത വിദ്യാഭ്യാസവുമാണ് നൽകിയിരിക്കുന്നത്. 59 ഇടവേളയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസിന് അധികാര പങ്കാളിത്തം ലഭിക്കുന്നത്. 1967 അധികാരത്തിലുണ്ടായിരുന്ന M. ഭക്തവത്സലം മന്ത്രിസഭയാണ് തമിഴ്നാട്ടിലെ അവസാനത്തെ കോൺഗ്രസ് സർക്കാർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35 ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണവുമായി രാജ്യം. രാജീവ് ഗാന്ധി രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളും രാഷ്ട്രസേവനത്തിനായുള്ള ത്യാഗങ്ങളും ഇന്നും ആദരവോടെയും നന്ദിയോടെയും ഓർമ്മിക്കപ്പെടുന്നുവെന്ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം ഉപരാഷ്ട്രപതി C.P. രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. വാൽപ്പാറയിൽ വിനോദയാത്രാ സംഘത്തിന്റെ വാൻ മറിഞ്ഞ് അധ്യാപകരുൾപ്പെടെ 9 പേർ മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ BJP നിയമസഭാ കക്ഷി നേതാവായേക്കും. തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഈ സ്ഥാനത്തേക്ക് V.മുരളീധരന്റെ പേരും ഉയർന്നിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാവട്ടെ എന്നാണ് ഇതുവരെയുള്ള ധാരണ. പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി V.മുരളീധരനെയും വിപ്പായി B.B. ഗോപകുമാറിനെയും തീരുമാനിക്കുമെന്നാണ് വിവരം. ഇറാൻ യുദ്ധത്തിന്റെ ഭാവി സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അസ്വാരസ്യമെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ച ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം നെതന്യാഹു അസ്വസ്ഥനായിരുന്നുവെന്ന് US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ ആക്രമണം പുനരാരംഭിക്കണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. എന്നാൽ സമാധാന കരാറിലാണ് ട്രംപിന് താൽപര്യം. ഇതാണ് അസ്വാരസ്യത്തിന് കാരണം. ഹൈക്കോടതി ജഡ്ജി സ്വർണകാന്ത ശർമ്മയെ ലക്ഷ്യമിട്ട് പരാമർശം നടത്തിയെന്നാരോപിച്ച് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, AAP നേതാക്കളായ സൗരവ് ഭരദ്വാജ്, ഗോപാൽ റായ്, മാധ്യമപ്രവർത്തകൻ സൗരവ് ദാസ് എന്നിവർക്കെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ ഹർജി. ഡൽഹി സർക്കാരിന്റെ അനുമതി വാങ്ങി അഭിഭാഷകൻ അശോക് ചൈതന്യയാണ് ഹർജി നൽകിയത്. ഡൽഹി ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിക്കും. സൗന്ദര്യവർദ്ധക മരുന്നുകളുടെ കുത്തിവയ്പ് നിയമവിരുദ്ധമെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഉപഭോക്താക്കൾക്കോ ക്ലിനിക്കുകൾക്കോ സൗന്ദര്യവർദ്ധക മരുന്നുകൾ ഇഞ്ചക്ഷനായി ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇവ ശരീരത്തിൽ പുരട്ടാനും തളിക്കാനും മാത്രമുള്ളതാണ്. നിറം കൂട്ടാനും യുവത്വം നിലനിർത്താനും എന്ന പേരിൽ ബൊട്ടോക്സ്, ഗ്ലൂട്ടാത്തയോൺ കുത്തിവയ്പ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. തലശ്ശേരി ജനറൽ ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിലെ UPS സംവിധാനം കത്തിയതോടെ ഡയാലിസിസ് പ്രതിസന്ധിയിൽ. ഇടയ്ക്കിടെയുള്ള വൈദ്യുതി കട്ടും ഡയാലിസിസിനെ ബാധിക്കുന്നു. 4 മണിക്കൂർ തുടർച്ചയായി നടത്തേണ്ട ഡയാലിസിസ് വൈദ്യുതി തകരാറിൽ കഴിഞ്ഞ ദിവസം പാതിയിൽ നിർത്തേണ്ടി വന്നു. കണ്ണൂർ ചാലാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് അമ്പലത്തിൽ കവർച്ച നടത്തി. ഇന്നലെ പുലർച്ചെ 2 മണിക്കാണ് സംഭവം. ഏകദേശം 20,000 രൂപ മോഷണം പോയി. ക്ഷേത്രത്തിന്റെ മുൻവശത്തെ ഗേറ്റ് തകർത്ത് അകത്തു കയറിയ മോഷ്ടാവ് അകത്തെ മുറിയിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ടു. തുടർന്ന് പിക്കാസുമായി എത്തി ക്ഷേത്രത്തിനകത്തെ വഴിപാട് കൗണ്ടറിന്റെ പൂട്ട് തകർത്തു. ചുറ്റമ്പലത്തിന്റെ പുറത്തുള്ള പ്രധാന ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തെങ്കിലും പണം കവരാൻ സാധിച്ചില്ല. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും പെൺവാണിഭവവും നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാലാണ് പിടിയിലായത്. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിലാൽ എന്ന ശ്രീകുമാറിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബാംഗ്ലൂരു വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ എയർ ഇന്ത്യ വിമാനത്തിന്റെ വാൽഭാഗം റൺവേയിൽ തട്ടി അപകടം. വ്യാഴാഴ്ച രാവിലെ 181 യാത്രക്കാരുമായി ഡൽഹിയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വന്ന A321 വിമാനമാണ് വൻ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരായി പുറത്തെത്തി. ഇരിട്ടി ടൗണിലെ ഇലക്ട്രോണിക്സ് കടയിൽ വൻ മോഷണം. ഐഫോണുകളടക്കം 18 ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണുകൾ നഷ്ടമായി. പയഞ്ചേരി മുക്കിലെ ഈ പ്ലാനറ്റിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. മഴക്കാല രോഗങ്ങൾക്കെതിരെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ മട്ടന്നൂർ നഗരസഭ ആരോഗ്യ ജാഗ്രതാ സമിതി തീരുമാനിച്ചു. നഗരസഭയിൽ 10 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യ പ്രതിരോധ പ്രവർത്തനം ഊർജിതപ്പെടുത്താനുള്ള തീരുമാനം. കൂടുതൽ ആളുകൾക്ക് പകർച്ചവ്യാധികൾ പടരുന്നത് ഒഴിവാക്കുന്നതിനായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഫോഗിംഗ് ഉൾപ്പെടെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ഭിന്നശേഷിയുള്ള കുട്ടികളിൽ സർഗാത്മകതയും ആത്മവിശ്വാസവും വളർത്തുക ലക്ഷ്യമിട്ട് അക്കാദമി ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് പാരാസ്പോർട്സ് പടുവിലായി സംഘടിപ്പിക്കുന്ന ദ്വിദിന കലാക്യാമ്പായ കൈകോർക്കാം പറക്കാം ശനി ഞായർ ദിവസങ്ങളിൽ മമ്പറം ഇന്ദിരാഗാന്ധി പാർക്കിൽ നടക്കും. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ക്യാമ്പിൽ 50 പേർക്കാണ് പ്രവേശനം. ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് അക്കാദമി നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനുള്ള അവസരവും ലഭ്യമാക്കുന്നുണ്ട്. വൻ തോൽവിയോടെ ചെന്നൈ സൂപ്പർ കിങ്സ് IPL ക്രിക്കറ്റിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിനാണ് തോൽപ്പിച്ചത്. ജയത്തോടെ ഗുജറാത്ത് ടൈറ്റൻസും പോയിന്റ് പട്ടികയിൽ 1-ാമതുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ക്വാളിഫയർ 1-ൽ കടന്നു. ISL ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാളിന് കന്നിക്കിരീടം. നിർണായകമായ അവസാന മത്സരത്തിൽ ഇന്റർ കാശിയെ തോൽപ്പിച്ചാണ് ഈസ്റ്റ് ബംഗാൾ കന്നിക്കിരീടം സ്വന്തമാക്കിയത്. മത്സരത്തിനിടെ ബെയിൽസ് തട്ടിത്തെറിപ്പിച്ച സംഭവത്തിൽ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പിഴശിക്ഷ. മാച്ച് ഫീയുടെ 10% പിഴശിക്ഷ വിധിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. Early Intervention and Rehabilitation Center, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. Our facilities: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: നാട്ടിലെ പാട്ട്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ,
1: നാട്ടിലെ പാട്ടിൽ
0: ഇപ്പോ നമ്മളോടൊപ്പം പാലക്കാടിൽ നിന്നുള്ള ആനന്ദേട്ടനാണുള്ളത്. പാലക്കാടിന്റെ വശ്യമനോഹരമായ ഭൂപ്രദേശത്തിന്റെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാനായി സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള കർഷകനായിട്ടുള്ള ആനന്ദേട്ടൻ സ്വന്തം വീടിനോട് ചേർന്ന് ഒരു ഹോം സ്റ്റേ കൂടി നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോ നമ്മൾ റേഡിയോ മലബാറിലൂടെ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. നമസ്കാരം ആനന്ദേട്ട.
2: നമസ്കാരം.
0: ഇത് കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിലെ റേഡിയോ മലബാർ എന്ന ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന് വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മള് ഇത്രയും ദൂരെ പാലക്കാട് വന്നപ്പോ നമ്മളെ ഏതാനും ശ്രോതാക്കളെ കാണാനിടയായി. അവരുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രദേശത്ത് വന്നത്. അങ്ങനെയാണ് ആനന്ദേട്ടനെ പരിചയപ്പെടുന്നത്. ആനന്ദേട്ടന്റെ വീട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്ത് ചെയ്യുന്നു?
2: ഞാന് ഒരു പ്രൈവറ്റ് ബസ്സില് കണ്ടക്ടർ ആയിരുന്നു കുറെ വർഷം. പിന്നെ എന്റെ വീട്ടിലെ അമ്മ, ഭാര്യ, മൂന്ന് മക്കള്. അപ്പോ വൈഫിന് കുറച്ച് സുഖമില്ലാത്ത കാരണം ഞാന് വീട് വായിട്ട് കുറച്ച് കൃഷി സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് പ്രായമായി, അപ്പൊ പിന്നെ ഇവിടെ സെറ്റായി.
0: ആനന്ദേട്ടന്റെ സ്വന്തം സ്ഥലം ഇത് തന്നെയാണോ?
2: ആ, ഇവിടെ തന്നെയാണ്.
0: ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്ന പ്രദേശമാണോ ഇത്?
2: ആ, ജനിച്ചു വളർന്ന ഇവിടുന്ന് ഒരു എടച്ചറ പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. പിന്നെ അച്ഛനായിട്ട് ഇവിടെ ജന്മികള് ആയിട്ട് കിട്ടിയ സ്ഥലങ്ങളാണ്. നമ്മുടെ കുറെ സ്ഥലമുണ്ട്, തോട്ടങ്ങളുണ്ട്, കൃഷിയുണ്ട്.
0: എത്ര വർഷം ബസ്സിൽ ജോലി ചെയ്തു?
2: 22 വർഷം ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ ആയിരുന്നു. പിന്നെ ഇവിടെ നോക്കാൻ സൗകര്യമില്ല പറഞ്ഞപ്പോ പിന്നെ ഇവിടെ സെറ്റായി. പിന്നെ ഒരു കോഴിഫോം ഇട്ടിട്ടുണ്ട്. പിന്നെ ആ രണ്ട് വീടിന് അതിലൊരു ഹോം സ്റ്റേ ഇട്ടിട്ടുണ്ട്. ഹോം സ്റ്റേ നാച്ചുറൽ ബ്യൂട്ടി ഹോം സ്റ്റേ എന്നാണ് പേര്. അങ്ങനെ ടൂറിസ്റ്റുകള് വരും. അപ്പൊ കുറെ ആൾക്കാരൊക്കെ നല്ല പരിചയ ഫ്രണ്ട്ഷിപ്പുകൾ പോലെ വന്നിരിക്കും.
0: ശരിക്കും ഇപ്പോ നമ്മളും വന്നത് ഈ ഹോം സ്റ്റേ സൗകര്യങ്ങൾ അന്വേഷിച്ചാണ്. അങ്ങനെയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെ വന്നപ്പോ സത്യമായിട്ട് പറയാലോ, വന്നപ്പോ ഒരു സ്വന്തം വീട്ടിൽ കയറി വരുന്ന ഒരു പ്രതീതി. അത് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആ രീതിയിലാണ് തോന്നുന്നു വരുന്ന ആളുകളെ പരിപാലിക്കുന്നത്.
2: അതെ അതെ, ഞങ്ങളെ കുടുംബക്കാരനെ പോലെ തന്നെയാണ് ഞങ്ങളെ വരുന്നവരെ സ്വീകരിക്കുന്നത്.
0: ആ, എന്തായാലും വരുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കൊല്ലങ്കോട് പ്രദേശം ടൂറിസ്റ്റുകൾ ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ മാത്രം ആ ഒരു നിലയിലേക്ക് എത്തിയിട്ട് കുറെ വർഷമായോ?
2: അതൊരു 2-3 വർഷമായി. അതായത് ഇത് സുന്ദരഗ്രാമം പറഞ്ഞാൽ നമുക്ക് പേര് കിട്ടിയല്ലോ. അപ്പോ വേൾഡിൽ തന്നെ 3-ാം സ്ഥാനമാണ് നമ്മളെ കൊല്ലങ്കോട് സുന്ദരഗ്രാമം പറഞ്ഞിട്ട് പേര് വന്നിരിക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ നല്ല വെളിയുന്ന ആൾക്കാരൊക്കെ വന്ന് നല്ല ഡെവലപ്മെന്റ് ആകുകയും ഇവിടുത്തെ ആൾക്കാർക്ക് ആ വരുന്ന ആൾക്കാരിനോട് വരുമാനം ഇവിടുത്തെ ആൾക്കാർക്ക് അത് കിട്ടുകയും പ്രയോജനപ്പെടുകയും നല്ല നല്ല രീതിയിൽ ഇവിടത്തെ വരുന്നവരിനെ കൈകാര്യം ചെയ്ത് പറഞ്ഞു വിടുകയും
0: ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തിന്, നിങ്ങൾ ഈ ഗ്രാമത്തിന് ഈ ഒരു പേര്, ഇങ്ങനെ ഒരു സുന്ദരഗ്രാമം എന്നുള്ള ഒരു അംഗീകാരം കിട്ടുന്നത് എന്തൊക്കെ പ്രത്യേകതകളുണ്ടോ?
2: ഇത്ര നാച്ചുറൽ, അതായത് ഇതില് കൃത്രിമമായിട്ട് നമ്മളൊന്നുമില്ല. ഈ സാധാരണ കൃഷിയും പാടങ്ങളും മലയിൽ വരുന്ന വെള്ളച്ചാട്ടങ്ങളും പിന്നെ പ്രകൃതിയായിട്ടുള്ള ഞങ്ങളെ കറുപ്പസ്വാമി പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. അത് കാലാകാലങ്ങളായ ആ പ്രകൃതി, അതില് വേറെ ഒരു ഇതുമില്ല. ആലുമരത്തിന്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഷൂട്ടിങ്ങും ലൊക്കേഷനും എല്ലാം നല്ല വൈബാണ്.
0: ഈ ആൽമരത്തിന്റെ മുകളില് കുറെ രൂപങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കാണുന്നുണ്ടല്ലോ, അതെന്താ?
2: അത് നമ്മള് അവിടെ ഈ പഴമക്കാര് പറയുന്ന പോലെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞതാണ്. അവിടെ പോയി നമ്മള് സങ്കടം സാക്ഷികളും പറഞ്ഞ് അതൊരു നേർച്ചയായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിന് കഴിയുമ്പോഴേക്കും അത് അത് നടക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മള് വീടോ സന്താന ഭാഗ്യങ്ങളോ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നേർന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു വർഷം ആകുമ്പോഴേക്കും അത് നമുക്ക് കറക്റ്റായി വരും. അപ്പൊ നമ്മളത് അപ്പൊ അതിന് എന്താണ് നമ്മളവിടെ പൂജ ചെയ്യും.
0: അല്ല, തൂക്കിയിട്ടിരിക്കുന്ന രൂപങ്ങൾക്കൊക്കെ വീട് പോലെ എന്തോ ആണ് തോന്നുന്നത്.
2: ആ, വീട്, അതായത് വീടില്ലാത്തവര് വീട് വേണം പറഞ്ഞിട്ടാണ് നേരുന്നത്. അതായത് കുട്ടികളില്ല പറയുമ്പോ കുട്ടികള് വേണം പറഞ്ഞ് നേരുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊരു വീട് കെട്ടിയിട്ടില്ലാണ്ടിരിക്കുമ്പോ വീടില്ലാത്ത ആൾക്കാര് മറ്റേ ഇങ്ങനെ.
0: അപ്പൊ ആ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ആ വീട് പോലെയുള്ള ആ രൂപങ്ങളൊക്കെ വീട് വേണം എന്ന് ആഗ്രഹിച്ചു വന്നവര് തൂക്കിയിട്ടതായിരുന്നു.
2: ആ, വീട് വേണം അല്ല, വീട് അവർക്ക് അവരിന്റെ ആഗ്രഹം നടത്തായ കാരണം കൊണ്ട് തൂക്കിയതാണ്.
0: നടന്നത് കാരണം
2: തൂക്കിയതാണ്.
0: ശരി,
2: നമ്മളെ ഈ വർഷം നമ്മളെ നേരുന്നു കഴിഞ്ഞാൽ അത് ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ നടന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാലോ. അങ്ങനെയാണ്
0: ഇവിടെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന എന്തൊക്കെ കേന്ദ്രങ്ങളാണുള്ളത്?
2: ഇവിടെ സീതാറുണ്ട് വാട്ടർഫാൾസ് ആണ് ഒന്ന് വെള്ളച്ചാട്ടം. അതില് നീ പോയി കുളിക്കാനും പടി ഒക്കെ ചെയ്യാം, സൗകര്യമുണ്ട്. പിന്നെ ചിങ്ങഞ്ചിറ അമ്പലം, പിന്നെ പഴയ ഒരു ഓലപ്പുര ചായക്കട, ചെല്ലേട്ടന്റെ ചായക്കട, പിന്നെ പെരിങ്ങോട്ടുശ്ശേരി കളം, അതായത് നെല്ലറ, അതൊരു പാറന്റെ മേലെ ഒരു കളപ്പുരയാണ്, അതൊരു പഴയ ഇതാണ്. പിന്നെ പലയപ്പാണ്ടി ചെക്കിടാമുണ്ട്, അവിടേക്ക് പോകാൻ തിരി വഴി സൗകര്യം കുറവാണ്. എന്നാലും ഇപ്പൊ മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല.
0: ഇവിടെ വരുന്നതിനും പോകുന്നതിനും അങ്ങനെ സമയത്തിന്റെ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ?
2: സമയ നിയന്ത്രണമില്ല. അത് പിന്നെന്താണ്, മലപ്രദേശം ആയതുകൊണ്ട് നമ്മള് സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റില്ല. അതുപോലെ കാലത്ത് നേരത്തെയും പോകാൻ പാടില്ല, ഒരു 7 മണിക്ക് ശേഷം പോവാം.
0: ഇവിടെ നല്ല തണുപ്പായിരിക്കും എല്ലാ സമയവും? എങ്ങനെയാ?
2: ഇതിപ്പോ നവംബർ തൊട്ടത് ഒരു 2-3 മാസം തണുപ്പായിരിക്കും. അതായത് ഈ മാവ് കൃഷിയാണ് കൂടുതൽ ഇവിടെ.
0: അതെ, കണ്ടു ഈ പ്രദേശത്തൊക്കെ. എന്ത് തരം മാവാണ്
2: ഇത്? ഇവിടെ എല്ലാവിധം മാങ്ങുണ്ട്. അൻഫോൺസ, ചെന്തൂരം, വെങ്കലപ്പള്ളി, കിളിമൂക്ക്, മല്ലിക, അതുപോലെ എല്ലാ വെറൈറ്റി മാങ്ങകളും ഇവിടെയുണ്ട്. ഇവിടുന്നാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്.
0: പക്ഷെ ഈ മാവുകളൊക്കെ കാണുമ്പോ അങ്ങനെ ഒരു വലിയ പ്രായമുള്ള മാവുകളായി തോന്നില്ലല്ലോ. ഇപ്പൊ പുതുതായിട്ട് നട്ടുപിടിപ്പിച്ചതുപോലെ തോന്നുന്നു.
2: ഇത് എല്ലാം ഹൈബ്രിഡ് തൈകളായിരിക്കും. വെച്ചതാണ്. പിന്നെ അതിന് എല്ലാം പരിചരണവും സൗകര്യം എല്ലാം ഉണ്ട്.
0: പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലും വരുന്നത് മഴക്കാലത്താണോ? അങ്ങനെയുണ്ടോ?
2: അങ്ങനെ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മലയിൽ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ കൂടുതൽ കാണാം. പിന്നെ ഈ പാടങ്ങളാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് വരുന്നത്. അതായത് നെല്ല് കൂടുതൽ നമ്മുടെ ഈ ഇവിടെ കൂടുതൽ നെല്ലുണ്ട്, നെൽകൃഷിയുണ്ട്. അപ്പൊ ആ നെൽകൃഷി കാണാൻ നല്ല വൈബുകളാണ്. പിന്നെ അവിടെ താമരപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സനിലേട്ടന്റെ നെൽപ്പാടത്ത് ഈ ചെണ്ടുമല്ലിപ്പൂവും ആ വരമ്പിലുള്ള ഇത് കാണാൻ നല്ല വൈബാണ്. അത് ഷൂട്ടിങ്ങും നല്ല.
0: അപ്പോ ഈ ഭാഗത്തേക്ക് വരുന്ന മിക്കവാറും ആളുകള് ടൗണിൽ ജീവിക്കുന്നവരാണോ കൂടുതൽ?
2: അതെ അതെ.
0: ഇതൊന്നും കാണാൻ പറ്റാത്ത
2: തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, അങ്ങനെ ഭാഗത്തുനിന്ന് ഒക്കെയാണ് കൂടുതൽ. മലപ്പുറം
0: അനനാട്ടിന് ഈ ഹോം സ്റ്റേ തുടങ്ങിയിട്ട് എത്രയായി?
2: ഞാനൊരു 2.5 വർഷമായി.
0: 2.5 വർഷം. എങ്ങനെയുണ്ട് ഇവിടുത്തെ?
2: കുഴപ്പമില്ല. ഇപ്പൊ വരുന്നവര് നമ്മുടെ ഫാമിലി ഫ്രണ്ട് പോലെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ പോകും.
0: ഇവിടെ വന്നപ്പോ അനന്തട്ടൻ പറഞ്ഞിട്ടുള്ള ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പോ നമ്മൾ വരുന്ന റേഡിയോ മലബാറിന്റെ പരിസര പ്രദേശങ്ങൾ ഈ പറയുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. അതായത് കൃഷിയും വയലും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് നമ്മളതും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അനന്തട്ടന്റെ വീട്ടിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഏറ്റവും വലിയ ഒരു പർവ്വതം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്, ഒരു വലിയ കുന്ന്, ഒരു മല. ആ മല അതെന്ത്? ആ മലയുടെ പേരെന്താ?
2: അത് നെല്ലിയാമ്പതി മല. അതിന്റെ ടോപ്പാണ് നെല്ലിയാമ്പതി.
0: ഇതിന്റെ
2: മുകൾ ഭാഗമാണ് നെല്ലിയാമ്പതി.
0: അപ്പൊ അതിൽ നിന്നുള്ള വലിയ ഒരു നീരുറവ ഇങ്ങനെ നീളത്തില് കാണുന്നുണ്ട്.
2: അത് മഴ സമയത്ത് നല്ല നല്ല ഫോർട്സില് വെള്ളം ചാടുന്നതും അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
0: ഈ പ്രദേശത്ത് കാണാനും
2: കാണാൻ നല്ല ഭംഗിയായിരിക്കും.
0: അപ്പൊ ഇതിലെ കൂടി അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റും?
2: ഇതില് ഫോറസ്റ്റിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല.
0: അത് വേണമെങ്കിൽ ഇതില് കൂടിയാ
2: ഇത് സീതാറമുണ്ടിലേക്ക് പോകാൻ പറ്റും. ഇത് നിന്ന് തൂറ്റി പറഞ്ഞിട്ടൊരു വെള്ളച്ചാലാണ് ഇത് ഇങ്ങനെ കാണുന്നത്. അതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല, ഇവിടുന്ന് നോക്കി കാണാം.
0: അങ്ങനെ പോകണമെങ്കിൽ
2: നെല്ലിയാമ്പതി പോയാലോ? അത് ഈ വെള്ളച്ചാട്ടത്തില് കാണാൻ പറ്റില്ല, ഇവിടുന്ന് ഇങ്ങനെ ലോങ് കാണാം.
0: വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ
2: വരണം. പിന്നെ വെള്ളത്തിൽ കുളിക്കുന്ന സീതാറമുണ്ട്, അതിലൊക്കെ പോയി കുളിക്കുക. പലയപ്പാണ്ടിയിൽ പോവാ, അവിടെ പോയി കുളിക്കുക. പലയപ്പാണ്ടിയിലൊക്കെ നല്ല വെള്ളവും നല്ല ഇതാണ്, കാണാനും നന്നായിരിക്കും.
0: അപ്പൊ ഇപ്പോ വീട്ടിൽ ഉള്ളത് അനന്തട്ടന്റെ അമ്മ, പിന്നെ നിങ്ങളുടെ ഭാര്യ,
2: മൂന്ന് മക്കള്.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയൂ.
2: അമ്മന്റെ പേര് സുഭദ്ര എന്നാണ്. അമ്മന്റെ വൈഫിന്റെ പേര് സുമജ. മകൻ അനുരാജ്, അവൻ BCA പഠിക്കുന്നു
0: കോയമ്പത്തൂരിൽ.
2: പിന്നെ 2 twins മക്കള്, അവര് 8 പഠിക്കണം.
0: അവര്
2: ആദിത്യ, അർച്ചന. പിന്നെ അവര് മുസ്ലിം ഹൈസ്കൂള് പുതിനായിരത്താണ് പഠിക്കുന്നത്.
0: ഇവിടുന്ന് യാത്രാ സൗകര്യം എങ്ങനെയാ? ബസ് ഉണ്ടോ?
2: സ്കൂൾ ബസ് വരും ഇവിടെ.
0: പൊതുവെ നിങ്ങൾക്കൊക്കെ
2: പോകാൻ ഞങ്ങളെ ബസ് ഇവിടെ സൗകര്യ കുറവാണ്. അതായത് ഒരു 2-3 ബസ് ഉണ്ട്, അത് 1 മണിക്കൂറൊക്കെ
0: കഴിഞ്ഞിട്ടൊക്കെ
2: ഓട്ടോറിക്ഷ ഒക്കെ വരും.
0: ഓട്ടോ
2: നമുക്ക് ഇവിടെ ബൈക്കുകൾ, എല്ലാ വീട്ടിലും ബൈക്ക് ഉണ്ടാവും.
0: ഇതിപ്പോ ടൗണിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഏതാണ്ട്
2: ഒരു 6.5 kilometers കാണും.
0: അത്രേ ഉള്ളൂ. അപ്പോ ഭാവി പരിപാടികൾ എങ്ങനെയാ, എന്തെങ്കിലും ഇത് ഏത് പഞ്ചായത്താ?
2: കൊല്ലംകോട്.
0: കൊല്ലംകോട് പഞ്ചായത്ത്. പഞ്ചായത്തിന്റേതായ വികസന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാവും അല്ലെ? വികസന പ്രവർത്തനങ്ങൾ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള
2: വേണ്ടിയിട്ട് ഇപ്പൊ സീതാർകുണ്ടിലെ എക്കോ ടൂറിസം പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. അവിടെ എക്കോ ടൂറിസം ഇപ്പോഴാണ് കുറച്ച് ആക്കിയത്. ഇപ്പൊ എന്തെങ്കിലും കാലങ്ങൾ വന്നിട്ട് മാറ്റങ്ങൾ വരുത്തിയാൽ അത്രയും നല്ലത്,
0: കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി
2: പറ്റും.
0: ശരിക്കും ഈ തരത്തിലുള്ള ഒരു അംഗീകാരം ഈ നാടിനെ തേടി വന്നപ്പോ ഇവിടെ താമസിക്കുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക് വലിയൊരു
2: വലിയ സൗകര്യമാണ്. അത് ഇവിടത്തെ ഇത് ആശ്രയിച്ചിട്ട്, ഈ കൃഷി മാത്രം ആശ്രയിച്ചിട്ട് ഇരിക്കുന്നവർക്ക് ഇത് ഇങ്ങനെ വരുന്നുമ്പോ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പൊ വെളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോ ഇവിടെയുള്ള ഈ നാട്ടിലെ ആൾക്കാർ ചെറിയ ചെറിയ കടകളും ഈ ചായക്കടകളും എല്ലാം വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്.
0: ആ കൃഷിയെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യാസം
2: വ്യത്യാസമുണ്ട്. പിന്നെ ഈ കടകളിൽ നാച്ചുറൽ ഫുഡായിട്ടും മരുന്നടിക്കാത്ത പച്ചക്കറികൾ അങ്ങനെയൊക്കെ കൊടുക്കും.
0: അതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. പിന്നെ ഈ ഭാഗത്ത് വന്യമൃഗശല്യം, അങ്ങനെ
2: വന്യമൃഗശല്യം ഉണ്ട്. മാന് ഭയങ്കര ശല്യമാണ്. മാന് കൃഷിയോട് മാന് ഭയങ്കര ഇതാണ്.
0: പന്നി ശല്യം,
2: പന്നി അത്യാവശ്യം ഉണ്ട്. പന്നിയുണ്ട്, കുരങ്ങില്ല.
0: പ്രധാനമായിട്ട് മാനാണ്.
2: മാനാണ് ഭയങ്കര നമുക്ക് ഇവിടെ ശല്യം.
0: അങ്ങനെ
2: പിന്നെ അത്യാവശ്യം ഇപ്പൊ ആന വന്നിട്ട് ഡ്രസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. പിന്നെ സോളാറിന് വേലിയുണ്ട് എല്ലാവിടെയും. സോളാർ പാടത്ത് ഞങ്ങളും കെട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ തൂക്കുവേലി സോളാർ കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഒക്കെ കടന്നു വരും.
0: ശരി, സോളാർ വേലി ശരിക്കും ഫലപ്രദമാണോ?
2: അത് കുഴപ്പമില്ല. മാന് നല്ല കുഴപ്പമില്ല. ആനക്ക് അടുത്തുള്ള മരങ്ങളിനെ അതിൽ ചവിട്ടിത്തള്ളിയിട്ട് പിന്നെ കിടക്കും.
0: അങ്ങനെ
2: എന്നാലും കുറച്ച് സമാനം തന്നെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ പ്രദേശം വലിയ രീതിയിൽ വികസിക്കട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. ഈ ഒഴിവ് സമയങ്ങള് എങ്ങനെയാ ആനന്ദാട്ടം ചെലവഴിക്കുന്നത്? ഇവിടെ അടുത്ത് തിയേറ്റർ ഒക്കെ ഉണ്ടോ?
2: തിയേറ്റർ കൊല്ലംകോട് പോകണം.
0: കൊല്ലംകോട് പോകണം. അങ്ങനെ കുടുംബസമേതം തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണാറുണ്ടോ?
2: ഇല്ല, കുടുംബസമേതം ഒന്നും അങ്ങനെ പോകാറില്ല. അങ്ങനെ നേരത്തെ ഒക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും അങ്ങനെ പോകുന്നില്ല. ഇപ്പൊ എപ്പോഴും പാടത്ത് പണികള് ഓരോ കാര്യങ്ങള്.
0: എങ്ങനെയാ കലാ കായികം അല്ലെങ്കിൽ രാഷ്ട്രീയം അങ്ങനെ എന്തെങ്കിലും പ്രവർത്തന മേഖല ഉണ്ടോ?
2: അല്ല, രാഷ്ട്രീയം ഒന്നുമില്ല.
0: കലാപ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ല.
0: ഇവിടുത്തെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും ക്ലബ്ബുകളോ വായനശാലകളോ അങ്ങനെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടോ?
2: പ്രവർത്തനം അങ്ങനെ ഒന്നുമില്ല.
0: കൃഷി തന്നെ.
2: കൃഷി.
0: പിന്നെ സിനിമയൊക്കെ

0: കാണാറുണ്ട്.
1: ടിവിയിലാണ്, ടിവി കാണും, തിയേറ്ററിലൊക്കെ പോയി കാണും,
0: അത്യാവശ്യം പോയി കാണും. അങ്ങനെ
1: ഇപ്പൊ തിരക്കേ പറയുന്നു, പ്രായത്തിന് മാറുമ്പോ ഒരുപാട് തിരക്കുകൾ ആകുന്നുണ്ട്.
0: പാട്ടൊക്കെ കേൾക്കോ?
1: ഓ, എല്ലാ പാട്ടൊക്കെ.
0: പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
1: മലയാളമോ തമിഴോ?
0: ഏതായാലും മലയാളമാണെങ്കിലും ഏതെങ്കിലും, അതായത് ആനന്ദേട്ടൻ പറയുന്ന പാട്ട് ആനന്ദേട്ടന് വേണ്ടി, ആനന്ദേട്ടന്റെ കുടുംബത്തിന് വേണ്ടി റേഡിയോ മലബാറിലൂടെ കേൾക്കാം.
1: മലയാളത്തിലെ ഏതെങ്കിലും നല്ല പാട്ട് വെച്ചാൽ മതി.
0: ഏതായാലും
1: ഏതായാലും
0: ശരി, അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിൽ ശ്രോതാക്കളുടെ കുടുംബങ്ങളിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത്. പാലക്കാടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവ് കനകരാജേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവരോടൊപ്പമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ മുതൽ ഇവരോടൊപ്പം ഉണ്ട്. അവരുടെ കുടുംബവിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. നമസ്കാരം. നിങ്ങളെ കുടുംബത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. ആരൊക്കെയാണ് ഈ വീട്ടിലുള്ളത്?
1: ഞാനും ഭർത്താവും, എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. മൂത്ത മകളിന് ഒറ്റപ്പാലത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാം മക്കൾ, ഒരാൾ ഇവിടെ എറണാകുളത്താണ്, ഒരാൾ വർഷാപ്പാണ്. അവർക്ക് രണ്ട് മക്കളുണ്ട്, പിന്നെ ഭാര്യയുണ്ട്. മരുമകളുടെ പേര് ഹരിത, മക്കളുടെ പേര് അയാൻ അനേയ.
0: നിങ്ങളുടെ ഭർത്താവ് വർക്ക്ഷോപ്പിൽ
1: വർക്ക്ഷോപ്പായിരുന്നു,
0: സ്വന്തം വർക്ക്ഷോപ്പ്,
1: സ്വന്തം വർക്ക്ഷോപ്പായിരുന്നു. മൂപ്പര് പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ നിർത്തി. പിന്നെ കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അസുഖങ്ങളും ബാധിച്ചപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ വീട്ടിൽ നമുക്ക് കുറച്ച് കൃഷിയുണ്ട്, ആ കൃഷിയിൽ പണിയെടുക്കും. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് വരുമാനം എന്ന് പറയാൻ ചെറുതായിട്ട് എന്തെങ്കിലും പണിക്ക് പോകും. പിന്നെ ചെറിയൊരു കട ഇട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം.
0: നിങ്ങളുടെ സ്വന്തം നാടാണോ ഇത്? അല്ല,
1: എൻ്റെ നാട് തിരുവില്ലാമല. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഇങ്ങോട്ട് കല്ലടിക്കോട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായി.
0: ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത പറയാമെന്ന് വെച്ചാൽ എന്തായിരിക്കും?
1: പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല ആൾക്കാരാണ്, തിരക്കടില്ലാത്ത
0: പൊതുവെ നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാനോ അങ്ങനെ എന്തെങ്കിലും?
1: കാണാൻ നമ്മുടെ കല്ലടിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, മലനിരകളും മലകളും പിന്നെ അരുവികളും ഒക്കെ ഉള്ളൊരു നാടാണ് നമ്മുടെ.
0: പുറമേ നിന്ന് ആളുകൾ നമ്മുടെ ടൂറിസ്റ്റുകളായിട്ട് അങ്ങനെ ആരെങ്കിലും
1: വരാറുണ്ട്?
0: വരാറുണ്ട്.
1: കല്ലടിക്കോട് കാണാൻ കല്ലടിക്കോട് മലയിലേക്ക് വരാറുണ്ട്.
0: വരാറുണ്ട്.
1: നാല് അരുവികൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കല്ലടിക്കോട് പോയിട്ടുണ്ട്, മുകളിലേക്ക് ഒന്നും കയറിയിട്ടില്ല.
0: സ്വന്തം നാട്ടിൽ,
1: സ്വന്തം നാട് തിരുവില്ലാമല.
0: തിരുവില്ലാമല. ആ രണ്ട് പ്രദേശങ്ങളും, രണ്ട് പ്രദേശങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം എന്താ പ്രധാനമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്?
1: അവിടെ എന്ന് പറയാൻ എന്താണ്, തിരുവില്ലാമല അമ്പലം, രാമക്ഷേത്രം, പിന്നെ കുത്താമ്പുള്ളി, എല്ലാവർക്കും അറിയുന്ന ഒരു നാടും ഗ്രാമമൊക്കെയാണ്. കൈത്തറികളുടെ നാടാണ്. അങ്ങനെയൊക്കെ എനിക്ക് അറിയാവുന്നത് ഇതൊക്കെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞത് 15 വയസ്സിൽ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അവിടുത്തെ കാര്യങ്ങൾ,
0: പിന്നെ ആ പ്രദേശമായിട്ട് നിങ്ങളെ ആ ഭാഗത്ത് കൂടുതൽ അറിയുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് അധികം പോകുന്നില്ല?
1: ഇല്ല ഇല്ല, പോയിട്ടില്ല.
0: അവിടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു ആങ്ങളിയും ഞാനും മാത്രം. അച്ഛനും അമ്മയും മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി, അമ്മ മരിച്ചിട്ട് 3 വർഷമായി. ആങ്ങളെ ഗൾഫിലാണ്. ആങ്ങളേക്കും രണ്ട് മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അവര് വലിയ കുട്ടികളാണ്.
0: ഇത് പാലക്കാട് ജില്ലയിലാണ്, നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് നമ്മുടെ റേഡിയോ മലബാറുള്ളത്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾ നമ്മളെ റേഡിയോ കേൾക്കാനിടയായത്?
1: കേൾക്കാനിടയ മൂപ്പര് അധികവും ഞങ്ങൾ എന്താണ് ഈ റേഡിയോ മലബാറിലേക്ക് കൂടുതൽ അടുത്തത് എന്ന് പറഞ്ഞാൽ, മൂപ്പര് ക്യാൻസർ രോഗിയാണ്. അങ്ങനെ കിടക്കുകയായിരുന്നു, കിടപ്പിലായിരുന്നു കുറച്ച്. അപ്പൊ മൂപ്പര്ക്ക് പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാട്ട് വെക്കും രാവിലെ എത്ര, 4 മണിക്ക് നമ്മുടെ സ്റ്റേഷൻ എത്ര മണിക്കാണ് തുറക്കുന്ന്
0: എനിക്കറിയില്ല.
1: അപ്പൊ ആ 5 മണിക്ക് മൂപ്പര് സ്റ്റേഷൻ തുറന്നു വെച്ചാ പിന്നെ പാട്ടുകളെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ എന്റെ കുട്ടിക്ക് അടക്കം പാട്ട് കേട്ടിട്ടേ കിടക്കുള്ളൂ, പേരക്കുട്ടി. അവൾക്കും പാട്ടിനോട് ഇഷ്ടം. ഞങ്ങൾ കേൾക്കും, പക്ഷെ പാടില്ല. കേൾക്കാൻ ഇഷ്ടമാണ്.
0: അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. റേഡിയോ മലബാർ എന്ന് പറയുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടെന്നും അങ്ങനെ ഒരു സ്റ്റേഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്, ഭൂരിഭാഗം ആളുകളും ഈ പ്രദേശത്തുള്ളവര് ഒരുപക്ഷെ റേഡിയോ മലബാർ അറിയുന്നില്ല, അങ്ങനെ ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും ദൂരെ നിന്ന് നമ്മളെ സ്ഥിരം ശ്രോതാവായി മാറി. അപ്പൊ റേഡിയോ മലബാറിനെ എങ്ങനെ, ആരാണ് പരിചയപ്പെടുത്തിയെന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഒരുപക്ഷേ
1: മൂപ്പര്ക്ക് ആരെ പരിചയപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ കേൾക്കാനിടയായത് മൂപ്പര് മലബാർ സ്റ്റേഷൻ 5 മണിക്ക് ഓൺ ആക്കി വെക്കും. അങ്ങനെയാണ് ഞാൻ ഇത് പാട്ടുകളോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്.
0: രാവിലെയുള്ള ഭക്തി
1: ഗാനങ്ങളും അത് കഴിഞ്ഞുള്ള നമ്മുടെ പഴയ പാട്ടുകളും, കൂടുതലും പഴയ പാട്ടുകളാണല്ലോ നമ്മളിട്ട്, എന്താണ് ഇങ്ങനെ ആവശ്യക്കാർക്ക് ഇട്ടു കൊടുക്കുന്ന പാട്ടുകൾ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. പാട്ടുകൾ കൂടുതലും പഴയ പാട്ടുകൾ, ഞങ്ങള് പഴയ ആൾക്കാരല്ലേ, അപ്പൊ പഴയ പാട്ടുകൾ.
0: അപ്പൊ റേഡിയോ മലബാറിന്റെ സ്ഥിരം ശ്രോതാക്കളാണ് ഈ കുടുംബം എന്നുള്ളത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഇത്രയും ദൂരെ നിന്ന്. അപ്പോ അങ്ങനെയാണ് നമുക്ക് ഒരു ശ്രോതാക്കളുടെ ഒരു കുടുംബം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇവിടത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ റേഡിയോ മലബാറിൻ്റെ ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും പുതിയ മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? റേഡിയോ മലബാറിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉള്ള പരിപാടികളിൽ എന്തെങ്കിലും മാറ്റം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ?
1: മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് പാട്ടുകൾ മാത്രമേ അതിൽ കേൾക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഞാനും ഈ റേഡിയോ ഓണാക്കി വെച്ചിട്ട് ഞങ്ങൾ മൂപ്പരന്റെ പണി ചെയ്യും, ഞാൻ എന്റെ പണി ചെയ്യും, അങ്ങനെയൊക്കെയാണ്.
0: അതിനിടയിൽ നിങ്ങൾ പ്രോഗ്രാമുകൾ കേൾക്കുന്നു
1: അത്രയേ ഉള്ളൂ.
0: അതെ അതെ. അതിനിടെ നിങ്ങളെ പേര് പറഞ്ഞില്ലല്ലോ.
1: എന്റെ പേര് രാജി, രാജേശ്വരി എന്നാണ് മുഴുവൻ പേര്. ഇവിടെ എല്ലാരും രാജി എന്ന് വിളിക്കും.
0: രാജി എന്ന് പറഞ്ഞാലേ അറിയൂ.
1: രാജി എന്ന് പറഞ്ഞാലേ അറിയൂ. രാജേശ്വരി എന്നാണ് പേര്, രാജി എന്ന് പറഞ്ഞാലേ അറിയൂ.
0: അപ്പൊ രാവിലെ റേഡിയോ തുറന്നു വെച്ച് നേരെ അടുക്കളയിലേക്ക്.
1: അതെ.
0: നമ്മളെ കേൾക്കുന്നത് ഫോണിലാണല്ലോ.
1: അതെ, ഫോണിലാണ്.
0: അടുക്കള പണിയൊക്കെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ?
1: പരിമാണും ഞാനും.
0: ആ, രണ്ടുപേരും ചേർന്നിട്ടാണ്.
1: രണ്ടുപേരും.
0: ആ ആ, ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച്.
1: അതെ, രാവിലെ ചായ, എന്താണ്, ചായയും കടി ഉണ്ടാക്കും. ചോറും കറി, മകൻ ചോറ് കൊണ്ടുപോകും, കുട്ടിക്ക് സ്കൂളിലേക്ക് പോകണം. 9 മണിയാകുമ്പോഴേക്കും അടുക്കളയിൽ എല്ലാം ചോറും കറികളും രാവിലത്തെ ചായയും കടി ഉണ്ടാക്കും,
0: റെഡിയാകും.
1: പിന്നെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഉള്ള ദിവസം തൊഴിലുറപ്പിന് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാത്ത സമയങ്ങളിൽ, ഇല്ലാത്ത സമയങ്ങളിൽ പാടത്തേക്ക് നമുക്ക് കുറച്ച് തെങ്ങുണ്ട് അവിടെ, അടക്കിയുണ്ട്, അതൊക്കെ പെറുക്കാൻ പോകും. പിന്നെ എന്താണ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കാൻ പോകും. മൂപ്പര് വയ്യാത്തത് കൊണ്ട് ഇപ്പൊ മൂപ്പര് അങ്ങനെ പാടത്തേക്കും പോവാറില്ല. മിക്കവാറും ഡോക്ടർ പറഞ്ഞിട്ട് കിളയ്ക്കാൻ പാടില്ല, ഏറ്റാൻ പാടില്ല.
0: ഇല്ല,
1: വെറുതെ ഇരിക്കില്ല,
0: എന്തെങ്കിലും
1: ചെയ്തോണ്ടിരിക്കും.
0: ശരിക്കും മുഴുവൻ പേര് കനകരാജൻ.
1: കനകരാജൻ.
0: എന്നാ നിങ്ങളെന്താ വിളിക്കുക?
1: ഞാനൊന്നും വിളിക്കില്ല, ഒന്നും വിളിക്കില്ല.
0: അപ്പൊ അപ്പുറത്ത് എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോ
1: ചോദിക്കും, നിങ്ങൾ എവിടെ ചോദിക്കും. എന്തെങ്കിലും വേണമെങ്കിൽ അതാ വേണം, എന്താ പറയുക, എന്റെ അടുത്ത്. എന്നെയും വിളിക്കില്ല, എന്നെ ഞങ്ങൾ എന്തായാലും പരസ്പരം അങ്ങോട്ടും കൂടെ ഒന്നും വിളിക്കില്ല,
0: ഒന്നും വിളിക്കില്ല,
1: ഒന്നും വിളിക്കില്ല.
0: ശരി.
1: എന്നെ പേരും വിളിക്കില്ല, പെണ്ണയെ വിളിക്കും, അത്ര തന്നെ വിളിക്കുള്ളൂ. അത് വന്ന കാലം തൊട്ടിട്ട് അങ്ങനെയാണ്. ഞാനൊന്നും വിളിക്കില്ല, എവിടെ ചോദിക്കും, അത്ര തന്നെ ഉള്ളു,
0: അത്രേ ഉള്ളു,
1: അത്രേ ഉള്ളു. 36 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, ഇണക്കങ്ങളും പിണക്കങ്ങളും ആയിട്ട് അങ്ങനെ പോണു.
0: ഇതില് ഇപ്പൊ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചത്
1: രണ്ടാമത്തെ പെങ്ങളുടെ ചെറിയ മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, അവനും
0: വർഷാപ്പുറം
1: കുടുംബത്തിൽ.
0: നിങ്ങളോ?
1: അല്ല, ഞങ്ങൾ അങ്ങനെയല്ല.
0: മൂപ്പര്
1: ഞങ്ങൾ അറേഞ്ച്ഡ് ആയിട്ടാണ്
0: അന്വേഷിച്ചു
1: വന്നതാണ്.
0: ഈ പ്രദേശത്ത് അങ്ങനെ ഒരു ശീലമുണ്ടോ, ഈ കുടുംബത്തിൽ നിന്ന്? നമ്മള്
1: അങ്ങനെ ഇല്ല, പക്ഷെ എല്ലാവർക്കും ഇല്ല. മൂപ്പര് അവരുടെ, അതായത് പെങ്ങളുടെ ഭർത്താവ് പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് വേണം എന്നുള്ളത് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അവര് മരിക്കുകയും ചെയ്തു. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനിയിപ്പത് അവര് പറഞ്ഞതല്ല, ഇനി മരിച്ച ആളുടെ വാക്ക് നമുക്ക് തെറ്റിക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു.
0: അങ്ങനെ
1: വാക്ക് പാലിച്ചതാണ്. അവന് വർഷാവ് അവിടെ തെറ്റില്ല. കുടുംബപരമായിട്ട് സ്വത്ത് മുതലൊന്നും ഇല്ലെങ്കിൽ അവന് നല്ലോണം സമ്പാദിക്കുന്ന ഒരാളാണ്, നല്ലോണം പണിയെടുക്കും.
0: എന്തായാലും ഒരു സന്തുഷ്ട കുടുംബമാണ്.
1: സന്തുഷ്ട കുടുംബമാണ്.
0: അപ്പൊ കനകേട്ടാന്ന് വിളിക്കൂല?
1: ഇല്ല, അവൻ പറയും കനകേട്ടൻ എവിടെ ചോദിച്ചാ ആ കനകേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു പറയും. അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും ചോദിക്കുമല്ലോ, കനകേട്ടൻ ഇവിടെ ഇല്ല, അങ്ങനെയൊക്കെ പറയും.
0: അങ്ങനെ പറയും, പക്ഷെ നേരിട്ട് കാണുമ്പോ
1: വിളിക്കില്ല. അങ്ങനെയില്ല.
0: അങ്ങനെയാണ്. ഇതിപ്പോ ആ ഒരു തലമുറയില് ഇങ്ങനെയാണ് ശീലം. നിങ്ങളുടെ മകന്റെ ഭാര്യ മകനെ എന്താ വിളിക്ക?
1: അല്ലേട്ടാ വിളിക്കും.
0: വിളിക്കും, പേര് വിളിക്കും. തിരിച്ചങ്ങോട്ടും വിളിക്കും, പക്ഷെ നിങ്ങളാണ് വിളിക്കാത്തത്.
1: അതെ, ഞങ്ങളാണ് വിളിക്കാത്തത്.
0: തുടക്കം മുതലേ അങ്ങനെ ഒരു ശീലമായി.
1: പഴയ ആൾക്കാർ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരും ഏട്ടാന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങൾ പഴയ ആൾക്കാർ, ഞങ്ങൾ അങ്ങനെ എന്താ ചെയ്യണ എവിടെയാണ് അങ്ങനെയുള്ള
0: കുട്ടിയുടെ അച്ഛ അങ്ങനെയൊക്കെ വിളിക്കുമായിരുന്നു. നിങ്ങള് കുടുംബസമേതം സിനിമക്കൊക്കെ പോകും?
1: കുടുംബസമേതം പോവില്ല. ഞങ്ങൾ ഇവിടെ പുതിയ തിയേറ്റർ തുടങ്ങിയപ്പോ ഞാനും മൂപ്പരും കൂടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്.
0: 2-3 സിനിമ
1: ആദ്യമായിട്ട് കണ്ട സിനിമ മമ്മൂട്ടിന്റെ ഒരു സിനിമയാണ്, മമ്മൂട്ടിയാണ്
0: തോന്നുന്നു. മമ്മൂട്ടിയോടാണോ താല്പര്യം?
1: അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് മോഹൻലാലിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ മോഹൻലാലിന്റെ പടം തന്നെ കൂടുതൽ കാണുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബമായതിനു ശേഷം കുടുംബ പടങ്ങളെ കാണും. മമ്മൂട്ടിന്റെ പടമാണെങ്കിലും മോഹൻലാലിന്റെ,
0: അങ്ങനെ പ്രത്യേകിച്ച്
1: അങ്ങനെ
0: ആരോടും
1: താല്പര്യമില്ല.
0: പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
1: പാട്ട് കൂടുതൽ
0: ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരിയോ പാട്ടുകാരനോ ചോദിച്ചാൽ ആരായിരിക്കും?
1: അത് ചിത്ര ചേച്ചിനെ ഇഷ്ടമാണ്, ജാനകി അമ്മേനെ ഇഷ്ടമാണ്, ദാസേട്ടനെ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ യൂത്ത് ആയിട്ട് അങ്ങനെ കുട്ടികളിൽ നിന്നും അത്ര എനിക്ക് പിടുത്തില്ല.
0: കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടേതാണ്
1: എനിക്ക് കൂടുതൽ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ടുപാടി ഉറക്കാന്ന്, ആ ഒരു സീതയിലത്തെ പാട്ട് ഇഷ്ടമാണ്. പിന്നെ മണിയറയിലത്തെ പാട്ട് മെഴുകിണ ഞാൻ അത് ഞങ്ങൾ ഒരിക്കൽ ചോദിച്ചിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഴുകിണ ഞാൻ അടയ്ക്കുമ്പോ ആ പാട്ട് ഇഷ്ടമാണ്. പിന്നെ പഴയ പാട്ടുകളൊക്കെ ജാനകി അമ്മയുടെ കൂടുതലും ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ നമ്മള് റേഡിയോ മലബാറിലേക്ക് കുടുംബസമേതം നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രെയിനിൽ വരികയാണെങ്കിൽ തലശ്ശേരിയും കണ്ണൂരും രണ്ട് സ്റ്റേഷനുകളുണ്ട്. രണ്ടിലേത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും ഒരേ ദൂരമാണ് മട്ടന്നൂരിലേക്ക്. മട്ടന്നൂരിനടുത്താണ് റേഡിയോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ സ്റ്റേഷനിലേക്ക് നേരിട്ട് വരാം. അവിടെ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കാം. നമുക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഈ ഒരു പാട്ടൊന്ന് കേൾക്കാം.

0: ഇത് നാട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമാണ്. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത് വെച്ച് തരാം. ഇപ്പൊ പേര് പറയൂ.
1: ഉണ്ണികൃഷ്ണൻ കുന്നിരിക്ക.
0: എവിടെ സ്ഥലം?
2: കയനി.
0: കയനി. ഇപ്പൊ മാഷാണെന്ന് പറഞ്ഞു.
2: ഞാൻ പിന്നെ കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രം, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്ന സ്ഥാപനത്തിൽ നിന്ന് സീനിയർ ലെക്ചറർ കം ഫാക്കൽറ്റി ഹെഡായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പോ സ്വസ്ഥമാണ്.
0: എപ്പോഴാണ് റിട്ടയർ ചെയ്ത?
2: റിട്ടയർ ചെയ്ത് 2014.
0: ഇപ്പൊ കുറെ ദീർഘമാണ്. അപ്പൊ ഈ റിട്ടയർഡ് ലൈഫിന് എന്തൊക്കെയാണ്?
2: റിട്ടയർഡ് ലൈഫ് നേരത്തെ സർവീസുള്ള സമയത്ത് ഉള്ളതിനേക്കാൾ എന്തുകൊണ്ടെന്നറിയില്ല, ബിസിയാണ്, പലപ്പോഴും തിരക്കാണ്, ഒരു പിന്നെ വിശ്രമം അങ്ങനെ കിട്ടാറില്ല.
0: സജീവമായി
2: പല ക്ലാസ്സിലെടുക്കാറുണ്ട്, പല പിന്നെ തലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ പി എസ് സി പരീക്ഷ എന്നിവർക്കും ഒക്കെ അധിക ക്ലാസ്സുകളും സൗജന്യമാണ്. പിന്നെ പൈസ വാങ്ങിയിട്ടുള്ള പരിപാടി കുറവാണ്. ഇല്ല.
0: ഏതാണ് സബ്ജക്ട്?
2: സബ്ജക്ട് എന്റെ എക്കണോമിക്സ്, ഹിസ്റ്ററി, സൈക്കോളജി ഉണ്ട്. സൈക്കോളജി ഉണ്ട്. ഇങ്ങനെ ചില വിഷയങ്ങൾ, കുറെ വിഷയങ്ങളുണ്ട്.
0: ഇത്രയും ആയില്ലേ നമ്മൾ വർക്ക് ചെയ്തിട്ട്? അപ്പൊ അതിന് നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
2: അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ എന്ന് പറയുമ്പോ പിന്നെ സർവീസിലുള്ള സമയത്ത് എൻ്റെ അധ്യാപക വിദ്യാഭ്യാസമാണ്, ടീച്ചർ ട്രെയിനിങ് ആണ്. ടീച്ചർ ട്രെയിനിങ് പാഠപുസ്തക പിന്നെ പുസ്തകരചന, അതുപോലെ തന്നെ ഈ ട്രെയിനിങ്ങിന് വേണ്ട മൊഡ്യൂളുകൾ തയ്യാറാക്കുക സ്റ്റേറ്റ് ലെവലിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും, ഡൽഹി ഉൾപ്പെടെ, ന്യൂഡൽഹി ഉൾപ്പെടെ എല്ലാ നഗരങ്ങളിലും പോകുവാനും പല വിദ്യാഭ്യാസ പരിപാടികൾ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ നേട്ടമാണ്. അതുകൊണ്ടാണ് വേറെ ഇതിനിടയിൽ വേറെ ഒരു ജോലി കിട്ടിയിട്ട് പോവാതിരുന്നത് കൊണ്ടാണ്. കാരണം ഇത് നല്ലൊരു വൈവിധ്യമുള്ള ഒരു പരിപാടിയാണ്.
0: കേരളത്തിലെ വിദ്യാഭ്യാസം, അത് സാറ് പറഞ്ഞു ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ വിദ്യാഭ്യാസമായിട്ട് നമ്മളായിട്ട് ഒരുപാട്.
2: അല്ല, കേരളത്തിലെ വിദ്യാഭ്യാസം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരെ മറ്റു സംസ്ഥാനങ്ങളെ വിദ്യാഭ്യാസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം ഒരുപാട് മുകളിലാണ്, ഉന്നതിയിലാണ്. പക്ഷേ നമ്മളെ ഇപ്പൊ എല്ലാവരും കാണുന്ന ഒരു കാര്യം, ഈ സിവിൽ സർവീസ് പരീക്ഷയിലൊക്കെ ജയിക്കുക എന്നുള്ളതാണ്. സിവിൽ IAS, IPS, IFS. പക്ഷെ അതിൽ നമ്മളെ കേരളത്തിൽ പിന്നെ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പം അതിലൊക്കെ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് വിദ്യാഭ്യാസത്തിൽ, പൊതുവിദ്യാഭ്യാസത്തിൽ പിന്നണിയിൽ നിൽക്കുന്ന ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളാണ് കൂടുതൽ IAS-കാരെ ഉൽപ്പാദിപ്പിക്കുന്നത്, സിവിൽ സർവീസുകാരെ. അപ്പോൾ അതെന്താ വെച്ചാൽ, അവിടെ ഇപ്പോഴും ഈ 100% സ്കൂൾ വിദ്യാഭ്യാസം 100% ഇവിടെ എല്ലാവരും സ്കൂളിലേക്ക്, 10-ആം ക്ലാസ് വരെ മിക്കവാറും 99% കുട്ടികളും 10-ആം ക്ലാസ് പരീക്ഷ എഴുതുന്നുണ്ട്. എല്ലാവർക്കും എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ള സങ്കല്പം.
0: പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പൊ എല്ലാവരും വിദ്യാഭ്യാസത്തിൽ മുൻകൈ എടുത്തിട്ട് ഇറങ്ങിയത്. നല്ല ജോലി,
2: എഡ്യൂക്കേഷൻ ഫോർ EFA എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, നമ്മുടെ മുദ്രാവാക്യം. അത് കേരളം, അത് ശരിക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായും നടപ്പാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പൊ എല്ലാവരും സ്കൂളിൽ എത്തുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട്, അതിന് ഒരുപാട് അപജയങ്ങൾ വരും. ഈ അതായത് ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് നമുക്ക് വേണ്ടത്ര ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ 86-ലേതായാലും 92-ലേതായാലും ഇപ്പോൾ 2020-ലേതായാലും ഗുണമേന്മയുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള, ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് വരുമ്പോൾ, എല്ലാവരും കോളേജുകളിലേക്ക് വരുമ്പോൾ ഈ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷന് ഒരുപാട് പരിമിതികളുണ്ട്, തടസ്സങ്ങൾ വരും. അപ്പോൾ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ 100% പോയിട്ട് പിന്നെ, അതായത് 60-65% അവിടെ സ്കൂൾ പ്രവേശന നിരക്ക് ശതമാനം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അത് തന്നെ 10-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പേര് ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നുള്ളൂ. ഇവിടെ 10-ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും +2 ചെയ്യുന്നു, എല്ലാ മിക്കവാറും എല്ലാവരും തന്നെ. അത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മളെ കാലഘട്ടം പോലെയല്ല, കുട്ടികൾക്ക് ഇന്ന് ചാനലൈസേഷന് ഒരുപാട് അവസരങ്ങളുണ്ട്. വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുമുള്ള ഒരുപാട് സാങ്കേതിക വിദ്യയുടെ കുതിച്ചുകയറ്റത്തിന്റെ ഫലമായിട്ട് കുട്ടികൾക്ക് സ്വന്തം നിലയിൽ വിഷയ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പണ്ട് അതില്ല. അപ്പൊ നമ്മളെല്ലാവരും പണ്ട് ഒരേ പോക്ക, ഡിഗ്രി പിന്നെ SSC കഴിഞ്ഞാൽ ഡിഗ്രി, പിന്നെ പ്രീ ഡിഗ്രി, പിന്നെ ഡിഗ്രി. അങ്ങനെയാണ്, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചാനലൈസേഷനാണ്. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇപ്രാവശ്യം എന്താ വെച്ചാലും 45-50% സീറ്റ് ഒഴിവാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ ഡിഗ്രിക്ക് 45%. പിന്നെ കേരള MGLക്ക് 35-37% വരെ സീറ്റ് ഒഴിവാണ്. അത് ഒഴിവ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെയാണ്. ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ പണ്ട് കാലത്ത് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന വിഷയങ്ങൾക്കാണ് കുട്ടികളില്ലാത്തത്. ഇപ്പോൾ ഈയിടെ ഇത് പല കോളേജുകളിൽ 2-3 കുട്ടികളാണ് BSc ഫിസിക്സിനുള്ളത്. ഒരു 3-4 കൊല്ലം മുന്നേ വരെ ഫിസിക്സിന് സീറ്റ് കിട്ടാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ് പല കോളേജുകളിലും. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ കുട്ടികൾ തന്നെ സ്വയം വിലയിരുത്തുകയാണ് ഏത് കോഴ്സ് കുട്ടികൾക്ക് അറിയാം. ബി എസ് സി ഫിസിക്സ് ചെയ്താൽ എം എസ് സി ചെയ്യണം, പിന്നെ പി എച്ച് ഡി ചെയ്യണം, അല്ലെങ്കിൽ വേറെ അതെന്നാൽ സാധ്യത വളരെ കുറവാണ്. അപ്പൊ കുട്ടികൾ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ ഏത് മേഖലയിലേക്ക് പോയാലാണ് കുറേയും കൂടി എളുപ്പത്തിൽ ജോലി കിട്ടുക എന്നുള്ള ഒരു ചിന്തയും തീരുമാനം കുട്ടികളുടെ ഭാഗത്ത് ഉണ്ടാകുകയാണ്. പേരൻസ് അല്ല, കുട്ടികൾ തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്കും അങ്ങനെ വിചാരമില്ല, പേരൻസിനും ഇല്ല. പേരൻസ് തീരെയില്ല, ഇപ്പൊ അവർ തന്നെ എല്ലാം തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഞാൻ പറഞ്ഞു

0: പാട്ട് എനിക്ക്
1: പാടാനറിയാണെങ്കിൽ
0: പറയാൻ തന്നെ എനിക്ക് അറിയില്ല. ഇപ്പൊ ഇവിടെ മുരളിയൊക്കെ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണ്. ഈ പഴയ പാട്ടുകൾ,
1: ഏത് പാട്ടാണ് ഇഷ്ടം?
0: പാവാട വേണം, മേലാട വേണം എന്നുള്ള പാട്ടില്ല, അത് നല്ലൊരു എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിക്കുന്ന ഒരു
1: പാട്ട്,
0: ജനകീയമായ ഒരു ഗാനം.
1: ഏത് നടനെയാണ് മാഷക്ക് ഇഷ്ടം?
0: മോഹൻലാൽ ഇഷ്ടമാണ്. എന്റെ ഹീറോ എന്ന് പറയുന്നത് മുരളി നെടുമുടി വേണു. നെടുമുടി വേണു, മുരളിയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നടന്മാര്. ഇപ്പോഴവരില്ലാലോ. മോഹൻലാൽ ഇഷ്ടമാണ്, മമ്മൂട്ടിയിൽ ഇഷ്ടമാണ്, പിന്നെ ശ്രീനിവാസൻ ഇഷ്ടമാണ്, ശ്രീനിവാസൻ വളരെ ഇഷ്ടമാണ്.
1: അപ്പൊ പാവാട വേണം
0: അത് ജനകീയ ഗാനമായതുകൊണ്ട്, ഗാനങ്ങൾ ഒന്നായതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമാണ്. എന്റെ നാവൻ തുമ്പിൽ അധികം ഉണ്ടാകുന്ന ഒരു പാട്ടാണ്. നിങ്ങൾ പാടറിഞ്ഞൂടാ. ഓക്കെ,
1: വീട്ടിൽ ആരൊക്കെയുള്ളത് മാഷേ?
0: വീട്ടിലെ ഭാര്യ റിട്ടയർ അധ്യാപികയാണ്, രണ്ട് മക്കളാണ്, മകള് സ്കൂൾ അധ്യാപികയാണ്, മകൻ ഇപ്പം ബിടെക് കഴിഞ്ഞിട്ട് വേറെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: എല്ലാ ഫാമിലി മെമ്പേഴ്സിനും, നാട്ടുകാർക്കും, കൈനി റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും,
1: എല്ലാ അംഗങ്ങൾക്കും
0: ഈ പാട്ട് കേൾക്കാം.
1: ശരി.

0: വ്യവസായ ഓഫീസറായി റിട്ടയർ ചെയ്തു. 2016 റിട്ടയർ ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. നമ്മുടെ കൈനി റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരുടെ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ സെക്രട്ടറിയാണ്.
1: അപ്പോൾ ഈ റിട്ടയർഡ് ലൈഫിലും ഇങ്ങനെ സജീവ സാന്നിധ്യം
0: വളരെ സജീവമാണ്. മിക്ക ദിവസങ്ങളിലും സമയം കിട്ടാറില്ല എന്നതാണ് സത്യം.
1: സത്യം. ഓക്കെ. പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എന്റർടൈൻമെന്റിനായിട്ട് എന്തെങ്കിലും സമയം കണ്ടെത്താറുണ്ടോ?
0: എന്റർടൈൻമെന്റായിട്ട് ഞാൻ സിനിമ കാണാറുണ്ട്. ആസ്വാദകനാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: തിയേറ്ററിൽ പോയി കാണാറുണ്ടോ?
0: തീർച്ചയായും. ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ കൂടി അവസരം കിട്ടുമ്പോഴൊക്കെ തന്നെ സിനിമ ടാക്കീസിൽ പോയി സിനിമ കാണാറുണ്ട്.
1: വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: എൻ്റെ വീട്ടിൽ എനിക്ക് വൈഫ്, അത് അവർ സ്കൂൾ ടീച്ചറായിരുന്നു, കൈനി യു പി സ്കൂൾ ജോലി ചെയ്തൊരു ടീച്ചറാണ്. പിന്നെ രണ്ട് മക്കൾ, ഒരു മകനും മകളും.
1: അവരൊക്കെ പേരും?
0: ആ, മകൻ്റെ പേര് മിഥുൻ മുരളി എന്നാണ്. മിഥുൻ മുരളി നിങ്ങളുടെ മേഖലയിലുള്ള ഒരാളാണ്. അദ്ദേഹം റെഡ് എഫ് എമ്മിലൊരു ആർ ജെ ആയിട്ട് ജോലി ചെയ്യാണ്. കോഴിക്കോടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അദ്ദേഹവും ഇതേപോലെ തന്നെ ഇതിനൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പാട്ടുകളെ ഇഷ്ടപ്പെടുക, സിനിമ മോഹൻലാൽ ഫാനാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ, യാത്രകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
1: കുറെ വർഷമായി.
0: അവൻ ബി ടെക് ആണ് ചെയ്തത്, പക്ഷേങ്കിൽ അവന് താല്പര്യം ഈ ഫീൽഡിലേക്ക്. പിന്നെ ഒരു മകളുണ്ട്, മകളെ അവള് വന്നിട്ട് അവര് ഡയറ്റീഷ്യൻ.
1: പേര്
0: മേഘ, മേഘ മുരളി എന്നാണ് പേര്. അവളിപ്പോൾ ഗൾഫിലാണ്, യു എയിൽ വർക്ക് ചെയ്യാണ്. ചെറിയൊരു മോളുണ്ട്, ഗൗതമി. ഗൗതമി
1: ഒരുപാട് പാടാറുണ്ട് എന്ന് പറഞ്ഞു. പാട്ട് കേൾക്കാറ്?
0: പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്, പാടാറ് കുറവാണ്.
1: ചെറുതായിട്ടൊന്ന് നമുക്ക് വേണ്ടി മൂളി തരുമോ?
0: ഓ, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒന്ന് മൂളുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇത് പഴയ പാട്ടാണ്.
1: അതെ,
0: പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുതിയ പാട്ടുകൾ ഇഷ്ടമല്ല എന്നല്ല, പുതിയ പഴയ പാട്ടുകൾ കൂടുതൽ ഇഷ്ടമാണ്. കാരണം അത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കയറിപ്പോയ പാട്ടുകളാണ്. ഈ വാകപ്പൂ മരം ചൂടും എന്നൊരു ഗാനമുണ്ട്, അത് അനുഭവം എന്ന സിനിമയിലാണ്, യേശുദാസ് പാടിയതാണ്. അതിൻ്റെ മ്യൂസിക് എ ടി ഉമർ. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്.
2: വാകപ്പൂ മരം ചൂടും വാരിളം പൂങ്കുലൈക്കുള്ളിൽ വാടകൈക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്ക് തെന്നൽ.
0: ഈ പാട്ട് യേശുദാസ് പാടിയതാണ്, നമുക്കതുപോലെ പാടാൻ പറ്റില്ല. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അത്.
1: പാട്ടാണ് നാട്ടിലെ പാട്ടിലൂടെ കേൾക്കേണ്ടത്.
0: തീർച്ചയായിട്ടും.
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
0: നമ്മുടെ കൈനി റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ എന്റെ
1: ഫാമിലി
0: മെമ്പേഴ്സിനും മുഴുവൻ ആൾക്കാർക്കും ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: താങ്ക് യു സർ.

0: നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. എന്താ പേര്?
1: അശോക് കുമാർ.
0: ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: ഇപ്പോൾ റിട്ടയർ ആണ്. മുനിസിപ്പൽ കോടതിയിൽ നിന്ന്, കൂത്തുപറമ്പ് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരു വർഷത്തിന് മേലെയായി.
0: ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഫാമിലി?
1: ഫാമിലി ഭാര്യ അബാക്കസ് പഠിപ്പിച്ച ടീച്ചറാണ്.
0: എവിടെ?
1: ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, ഇവിടെ ഉളിയിൽ, മജ്ലിസ്. മക്കളെ രണ്ടുപേര്, മൂത്തവൻ ആദർശ് മട്ടന്നൂർ പി ആർ എൻ എസ് കോളേജിൽ ബി എ ഇംഗ്ലീഷ് രണ്ടാം വർഷം, ചെറുത് ചെറിയ മോനാണ് മൂന്നാം ക്ലാസ്സിൽ, കാനി യു പി സ്കൂൾ.
0: ഈ റിട്ടയർഡ് ലൈഫ് എങ്ങനെ?
1: റിട്ടയർ ലൈഫ് ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം അടിച്ചു പൊളിച്ച് അങ്ങനെ പോകുന്നു. ഇതുപോലെ നാട്ടിലുള്ള
0: പ്രവർത്തനങ്ങളിലൊക്കെ
1: പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ്റെ ജനറൽ കൺവീനറാണ്. അതുപോലെ ശാസ്ത്രസാഹിത്യ പരിഷത്ത്, പിന്നെ നമ്മൾ ഏഴാം ക്ലാസ് ഗ്രൂപ്പ്, പത്താം ക്ലാസ് ഗ്രൂപ്പ്, അങ്ങനെ സജീവമായിട്ട് ഗ്രൂപ്പുകളിൽ എല്ലാം ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ
0: പോകുന്നുണ്ട്,
1: സൗഹൃദമായിട്ട് അങ്ങനെ പോകും.
0: ഇപ്പൊ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ ഈ തിരക്കിനിടയിലൊക്കെ?
1: സിനിമ ഇപ്പൊ ടാക്കീസ് പോയിട്ട് കണ്ടിട്ട് കുറെ കാലമായി.
0: ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണ് ടാക്കീസ് പോയിട്ട്? ഓർമ്മയുണ്ടോ?
1: ഓർക്കുന്നില്ല,
0: കുറെ വർഷമായി. ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: നടൻ നമ്മുടെ പഴയ നടന്മാരാണ് പ്രേം നസീർ, സത്യൻ, പുതിയ നടന്മാരുള്ള മോഹൻലാൽ, മമ്മൂട്ടി.
0: പണ്ട് കാലത്തൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ സിനിമ? ചെറുപ്പകാലത്തൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ. പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? പാട്ട് പാടാറുണ്ടോ?
1: പാടാൻ അത്യാവശ്യം പാടും.
0: എന്നാൽ നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങാം. എന്നാല് സാറിന് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാ. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുക.
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ഗാനങ്ങളുടെ രണ്ടുപേരും മൂളും.
0: ആയിക്കോട്ടെ.
1: പ്രാണസഖി പ്രാണ

0: നന്നായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നാട്ടിലെ പാട്ടിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
1: ഈ പാട്ട് തന്നെയാണ്.
0: ഓക്കെ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇത് എന്റെ ഫാമിലിക്കും വൈഫിനും അതുപോലെ എന്റെ നാട്ടുകാർക്കും കൈനിയിലുള്ള നാട്ടുകാർക്കും മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും
0: എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം.
1: ഈ പാട്ട് കേൾക്കാം.

0: എസ് കെ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
2: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
2: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
2: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-273-630.

ഒരിക്കൽ നീ എന്നോട് പറഞ്ഞു, പ്രണയിക്കുന്നവർ ഘടികാരത്തിലെ സൂചിക്കാലികളെ പോലെയാണെന്ന്. തമ്മിലകന്നാലും അവർ പിന്നെയും ഒന്നു ചേരുമെന്ന്. എങ്കിലും വിരഹത്തിന്റെ കടലാസിൽ ഞാൻ ഇതുകൂടി കുറിക്കുന്നു.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

ഊഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
0: 8078502836.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില IPL വിശേഷങ്ങൾ കേൾക്കാം. ബാറ്റിംഗ് ദുഷ്കരമായ ചെപ്പോക്കിലെ പിച്ചിൽ ചെന്നൈക്ക് ഇല്ലാതെ പോയ ഒന്ന് ഹൈദരാബാദിനുണ്ടായിരുന്നു. ലക്ഷ്യബോധത്തോടെ ബാറ്റ് വീശിയ ബാറ്റർമാർ, അർദ്ധ സെഞ്ചുറിയുമായി മുന്നിൽ നിന്ന് നയിച്ച ഇഷാൻ കിഷന്റെയും ഒപ്പം നിന്ന് പൊരുതിയ ഹെൻറിച്ച് ക്ലാസിന്റെയും ബാറ്റിംഗ് കരുത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് 5 wicket ജയം. ചെന്നൈ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 19 overs 5 wicket നഷ്ടത്തിൽ ഹൈദരാബാദ് മറികടന്നു. ജയത്തോടെ 16 points ഹൈദരാബാദ് പ്ലേ ഓഫിൽ പ്രവേശിച്ചു. ഇവർക്കൊപ്പം 2nd സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസും പ്ലേ ഓഫിലേക്ക് കയറി. തോൽവിയോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത മങ്ങി. പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി, കൊൽക്കത്ത എന്നീ ടീമുകളുടെ മത്സരഫലങ്ങളെ ആശ്രയിച്ചാകും ഇനി ചെന്നൈയുടെ ഭാവി. ഇരുപത്തിയൊന്നിന് ഗുജറാത്തിനെതിരെയാണ് ചെന്നൈയുടെ അവസാന ലീഗ് മത്സരം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദിന് അത്ര നല്ല തുടക്കമല്ല ലഭിച്ചത്. 3rd overs തന്നെ ഓപ്പണർ ട്രാവിസ് ഹെഡിനെ അവർക്ക് നഷ്ടമായി. റിട്ടേൺ ക്യാച്ചിലൂടെ മുകേഷ് ചൗധരിയാണ് ഹെഡിനെ പുറത്താക്കിയത്. 2nd wicket അഭിഷേക് ശർമ്മയും ഇഷാൻ

മനുഷ്യനും ഒന്നിച്ചെങ്കിലും സ്കോർ ബോർഡിന് കാര്യമായ ചലനം സൃഷ്ടിക്കാനായില്ല. ഒരു സിക്സും രണ്ട് ഫോറും മാത്രം പായിച്ച അഭിഷേക് എട്ടാം ഓവറിൽ അഖിൽ ഹുസൈന്റെ പന്തിൽ സ്പെൻസർ ജോൺസനു ക്യാച്ച് നൽകി മടങ്ങി. മൂന്നാം വിക്കറ്റിൽ ഒന്നിച്ച ഇഷാൻ ക്ലാസൻ സഖ്യമാണ് ഹൈദരാബാദിനെ വിജയത്തിലേക്ക് അടിത്തറപ്പാകിയത്. ഇരുവരും ചേർന്ന് 75 റൺസ് കൂട്ടിച്ചേർത്തു. 15 ഓവറിൽ നൂർ അഹമ്മദിന്റെ പന്തിൽ സഞ്ജു സാംസന്റെ കിടിലൻ സ്റ്റംപിംഗിൽ ക്ലാസൻ പുറത്താകുമ്പോൾ ഹൈദരാബാദ് സ്കോർ 131 എത്തിയിരുന്നു. പിന്നീടെത്തിയ നിതീഷ് കുമാർ റെഡ്ഡിയെ മുകേഷ് ചൗധരി മടക്കിയെങ്കിലും മറുവശത്ത് ബൗണ്ടറികൾ കണ്ടെത്തിയ ഇഷാൻ കിഷൻ ഹൈദരാബാദിനെ വിജയത്തിലേക്ക് നയിച്ചു. 19 ഓവറിലെ മൂന്നാം പന്തിൽ ഇഷാൻ പുറത്താകുമ്പോൾ ഹൈദരാബാദ് വിജയം ഉറപ്പിച്ചിരുന്നു. പിന്നീടൊന്നിച്ച സലിൽ അറോറ, സ്മരൺ രവിചന്ദ്രൻ എന്നിവർ ചേർന്ന് വിജയ റൺ കുറിച്ചു. സഞ്ജു സാംസൺ നൽകിയ മിന്നൽ തുടക്കം മുതലാക്കാനാകാതെ പോയ ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പിടിച്ചുകെട്ടി സൺറൈസേഴ്സ് ഹൈദരാബാദ്. നിർണായക മത്സരത്തിൽ ചെപ്പോക്കിൽ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് എടുത്തു. ഡവാൾട്ട് ബ്രവീസ് 27 പന്തിൽ 44 റൺസും കാർത്തിക് ശർമ്മ 19 പന്തിൽ 32 റൺസും സഞ്ജു സാംസൺ 13 പന്തിൽ 27 റൺസും എന്നിവരുടെ ബാറ്റിംഗാണ് ചെന്നൈയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. 3 വിക്കറ്റ് വീഴ്ത്തിയ ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസൺ അടക്കമുള്ളവരുടെ അച്ചടക്കമുള്ള ബോളിംഗാണ് ചെന്നൈ ഇന്നിംഗ്സിനെ പിടിച്ചുകെട്ടിയത്. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈക്ക് ഓപ്പണർ സഞ്ജു സാംസൺ മികച്ച തുടക്കമാണ് നൽകിയത്. ആദ്യ പന്തിൽ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ സിക്സറടിച്ചാണ് സഞ്ജു തുടങ്ങിയത്. അതേ ഓവറിൽ തന്നെ രണ്ട് ഫോറുകളും പായിച്ച സഞ്ജു ആകെ നേടിയത് 17 റൺസാണ്. ഐ പി എല്ലിൽ ആദ്യ ഓവറിൽ ചെന്നൈ നേടുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണിത്. 2015 കൊൽക്കത്തയ്ക്കെതിരെ നേടിയ 19 റൺസാണ് ഒന്നാമത്. രണ്ടാം ഓവറിൽ പ്രഫുൽ ഹിൻഗയെ തുടർച്ചയായ 3 പന്തുകളിൽ ഫോറടിച്ച സഞ്ജു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന സൂചന നൽകി. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ പാറ്റ് കമ്മിൻസൺ സഞ്ജുവിനെ കീപ്പർ ഇഷാൻ കിഷന്റെ കൈകളിലെത്തിച്ചു. സഞ്ജു റിവ്യൂ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. വെറും 13 പന്തിൽ 1 സിക്സും 5 ഫോറും അടക്കമാണ് സഞ്ജു 27 റൺസ് അടിച്ചത്. പിന്നാലെയെത്തിയ ഉർവിൽ പട്ടേൽ അതേ ഓവറിൽ കമ്മിൻസിനെ തുടർച്ചയായി 2 സിക്സർ പറത്തി പ്രതീക്ഷ നൽകി. എന്നാൽ 5 ഓവറിൽ സാക്കിബ് ഹുസൈൻ ഉർവിലിനെ പുറത്താക്കി. പവർപ്ലേ അവസാനിക്കുമ്പോൾ 2 വിക്കറ്റിന് 57 എന്ന നിലയിലായിരുന്നു ചെന്നൈ. പവർപ്ലേക്കു ശേഷം കാർത്തിക് ശർമ്മയുടെ ബാറ്റിംഗാണ് ചെന്നൈ ഇന്നിംഗ്സിനെ മുന്നോട്ട് നയിച്ചത്. 2 സിക്സും 3 ഫോറും പായിച്ച കാർത്തിക് ശർമ്മയെ 10 ഓവറിൽ പാറ്റ് കമ്മിൻസ് പുറത്താക്കുമ്പോൾ ചെന്നൈ സ്കോർ 90 എത്തിയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ ചെന്നൈക്കായില്ല. ഒരു വശത്ത് നിലയുറപ്പിച്ച് ഋതുരാജ് ഗെയ്ക്വാദ് നിന്നെങ്കിലും ബാറ്റിംഗിൽ താളം കണ്ടെത്താൻ സാധിക്കാതിരുന്നത് തിരിച്ചടിയായി. 11 ഓവറിൽ ക്രീസിൽ നിന്ന ക്യാപ്റ്റന് ഒരു ബൗണ്ടറി പോലും കണ്ടെത്താൻ സാധിച്ചില്ല. 11.3 ഓവറിൽ പാറ്റ് കമ്മിൻസ് തന്നെയാണ് ഗെയ്ക്വാദിനെയും പുറത്താക്കിയത്. 21 പന്തിൽ വെറും 15 റൺസുമായാണ് താരം മടങ്ങിയത്. 5 വിക്കറ്റിൽ ഒന്നിച്ച ഡവാൾട്ട് ബ്രവീസ് ശിവം ദുബൈ സഖ്യമാണ് ചെന്നൈ സ്കോർ 150 കടത്തിയത്. ഇരുവരും ചേർന്ന് 59 റൺസ് കൂട്ടിച്ചേർത്തു. 18 ഓവറിൽ ബ്രവീസിനെ പുറത്താക്കി ഈഷൻ മല്ലിംഗയാണ് കൂട്ടുകെട്ട് പൊളിച്ചത്. 4 സിക്സും 2 ഫോറുമാണ് ബ്രവീസിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. തൊട്ടടുത്ത ഓവറിൽ ശിവം ദുബൈയെ 23 പന്തിൽ 26 റൺസ് എന്ന നിലയിൽ സാക്കിബ് ഹുസൈനും പുറത്താക്കി. 7 ഇറങ്ങി ബൗണ്ടറി കണ്ടെത്തിയ 9 പന്തിൽ 11 റൺസ് നേടിയ പ്രശാന്ത് വീറാണ് ചെന്നൈ ടോട്ടൽ 180 എത്തിച്ചത്. ഐ പി എല്ലിൽ ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അവസാന ഹോം മത്സരത്തിൽ സൂപ്പർ താരം MS ധോണി കളിച്ചേക്കില്ല. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ധോണി കളിച്ചേക്കുമെന്ന് നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ഈ മത്സരത്തിൽ ധോണി കളിക്കില്ല. ടോസ് സമയത്ത് TSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പറഞ്ഞു, "എനിക്കത് ചോദിച്ചേ മതിയാകൂ. ധോണി എവിടെ? അദ്ദേഹം കളിക്കുന്നുണ്ടോ?" അവതാരകനായ രവിശാസ്ത്രിയുടെ ചോദ്യത്തിന് ക്യാപ്റ്റൻ ഗെയ്ക്വാദിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, "നല്ല കാര്യം,
എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും ഇവിടെയുണ്ട്. പക്ഷേ ഈ മത്സരം കളിക്കാൻ അദ്ദേഹം ഫിറ്റല്ല. അടുത്ത മത്സരത്തെക്കുറിച്ച് അറിയില്ല. ചെന്നൈയുടെ കഴിഞ്ഞ ഹോം മത്സരങ്ങളിൽ താരം സ്റ്റേഡിയത്തിലേക്ക് പോലും എത്തിയിരുന്നില്ല. ടീം ഹോട്ടലിൽ തന്നെ തുടരുകയായിരുന്നു. ഇതാദ്യമായാണ് താരം ടീമിനൊപ്പം സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. 44 വയസ്സുകാരനായ ധോണി പരുക്കു കാരണം സീസണിലെ ഒരു മത്സരവും കളിച്ചിരുന്നില്ല. പരുക്കുമാറി പരിശീലനം തുടങ്ങിയെങ്കിലും കഴിഞ്ഞ മത്സരങ്ങളിലും ധോണി ഇമ്പാക്റ്റ് പ്ലെയറായി പോലും ഇറങ്ങിയില്ല. അടുത്ത സീസണിൽ താരം കളിക്കാൻ സാധ്യത കുറവായതിനാൽ ഈ സീസണിൽ ചെന്നൈയുടെ അവസാന ഹോം മത്സരത്തിൽ താരം കളിച്ചേക്കുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. കരിയറിലെ അവസാന 2020 മത്സരം ചെന്നൈയിലാണ് കളിക്കുകയെന്ന് ധോണി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കരിയറിലെ അവസാന ഏകദിനം ഞാൻ കളിച്ചത് ജന്മനാടായ റാഞ്ചിയിലാണ്. 2020 അവസാന മത്സരം ചെന്നൈയിൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ചിലപ്പോൾ അടുത്ത വർഷമാകാം, അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് അപ്പുറമാകാം. 5 വർഷങ്ങൾക്ക് മുൻപ് 2021 ചെന്നൈയിലെ ടീമിന്റെ വിജയാഘോഷങ്ങൾക്കിടെയായിരുന്നു ധോണി ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ സൺറൈസേഴ്സിനെതിരായ മത്സരത്തിന് മുൻപ് ധോണിക്ക് വീണ്ടും പരിക്കേറ്റതാണ് അവസാന നിമിഷം തിരിച്ചടിയായതെന്നാണ് സൂചന. പരിശീലനത്തിനിടെ താരത്തിന്റെ വിരലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ട് അരമണിക്കൂറോളം ധോണി നെറ്റ്സിൽ ചിലവഴിച്ചിരുന്നു. ചില വലിയ ഷോട്ടുകൾ കളിച്ചപ്പോൾ പോലും അസ്വസ്ഥതകളൊന്നും താരത്തിന് അനുഭവപ്പെട്ടില്ല. എങ്കിലും പൂർണ്ണമായി ഫിറ്റല്ലെന്ന് തോന്നിയതിനാൽ കളിക്കേണ്ടെന്ന് താരം തീരുമാനിക്കുകയായിരുന്നു. ലക്നൌവിനെതിരെ കഴിഞ്ഞ മത്സരത്തിന് മുൻപും ധോണിയുടെ വിരലിന് പരിക്കേറ്റിരുന്നു. ലക്നൌവിലേക്ക് ടീമിനൊപ്പം പോകാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും പിന്നീട് ചെന്നൈയിൽ തന്നെ തുടരുകയായിരുന്നു. സൺറൈസേഴ്സിനെതിരെ കളിച്ചില്ലെങ്കിലും മത്സരശേഷം ആരാധകർക്കായി ചെന്നൈ ടീം നടത്തുന്ന പരമ്പരാഗത ലാപ്പ് ഓഫ് ഓണറിൽ അഥവാ മൈതാനം ചുറ്റി ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നതിൽ ധോണി പങ്കാളിയായേക്കും. തന്റെ കരിയറിലെ അവസാന 2020 മത്സരം ചെന്നൈയിലായിരിക്കുമെന്ന് ധോണി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ സ്റ്റേഡിയത്തിൽ ധോണിയുടെ സാന്നിധ്യം വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കരുതുന്നത്. പ്രിയ ശ്രോതാക്കളെ, ചില IPL വിശേഷങ്ങളായിരുന്നു കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി UDFലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ 101 വോട്ടുകളും LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടുകളും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടുകളുമാണ് ലഭിച്ചത്. നിയമസഭാ ഹാളിലെ വോട്ടെടുപ്പിൽ പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ ഒഴികെ 139 അംഗങ്ങൾ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായ ഉടനെ തന്നെ വോട്ടെണ്ണി പ്രോട്ടം സ്പീക്കർ ഫലം പ്രഖ്യാപിച്ചു. സ്പീക്കറായി തിരഞ്ഞെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് ഡയസിലേക്ക് ആനയിച്ചു. ശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു കക്ഷി നേതാക്കളും അദ്ദേഹത്തെ അനുമോദിച്ച് സംസാരിച്ചു. ഇതോടെ നടപടികൾ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭ വീണ്ടും സമ്മേളിക്കും. 3.5 പതിറ്റാണ്ടിന്റെ പാർലമെന്ററി പ്രവർത്തന പരിചയവുമായാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ പദവിയിലെത്തുന്നത്. 1991 മുതൽ 2006 വരെ അടൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മണ്ഡലം പുനർനിർണയത്തിന് ശേഷം 2011 കോട്ടയം മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചു വരുന്നത്. 2004 ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്ന തിരുവഞ്ചൂർ ജലവിഭവം, വനം, ആരോഗ്യം, പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലകൾ വഹിച്ചിരുന്നു. 2011 രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി നിയോഗിതനായി. പിന്നീട് 2012 ആഭ്യന്തരമന്ത്രിയായും ചുമതല വഹിച്ചു. ജനപ്രതിനിധി എപ്രകാരമാണ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നതിന്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂരിനെ അനുമോദിച്ച് സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഭയിലേക്ക് പുതുതായി എത്തുന്ന എല്ലാ സാമാജികർക്കും പിന്തുടരാൻ പറ്റിയ മികച്ച റോൾ മോഡലാണ് തിരുവഞ്ചൂർ. രാഷ്ട്രീയ പാരമ്പര്യവും ജനപ്രതിനിധി എന്ന നിലയിലെ പരിചയ സമ്പത്തുമാണ് അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലേക്ക് എത്തിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിയായും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ചതിലും നേടിയ അനുഭവങ്ങൾ തിരുവഞ്ചൂരിനെ പ്രഗത്ഭനായ സഭാധ്യക്ഷനാക്കി മാറ്റുമെന്നാണ് വിശ്വാസമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഈ അനുഭവ പരിചയം സഭാ നടപടികളെ ജനതാൽപര്യത്തിനനുസരിച്ച് നയിക്കുവാൻ അദ്ദേഹത്തിന് മികച്ച അവസരമൊരുക്കുമെന്നും പിണറായി വ്യക്തമാക്കി. സ്പീക്കർക്ക് പ്രതിപക്ഷത്തിന്റെ എല്ലാവിധ സഹകരണങ്ങളും പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദനം അറിയിച്ചു. സ്പീക്കർ അരാഷ്ട്രീയവാദിയല്ലെന്നും സഭയ്ക്കകത്ത് നിഷ്പക്ഷനായിരിക്കുമെന്നും മന്ത്രിസ്ഥാനവും സ്പീക്കർ സ്ഥാനവുമായി താരതമ്യമില്ലെന്നും നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഒന്നിന്റെ തലപ്പത്തെത്താൻ കഴിഞ്ഞത് അതിപ്രധാന നിമിഷമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ബഹുമുഖ വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശിക ആഗോള പ്രാധാന്യ വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഇരുവരും ഒപ്പുവെക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26-ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തും. 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം തീരുമാനിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, രവ്നീത് സിംഗ് എന്നിവർ അടുത്ത മാസം കാലാവധി പൂർത്തിയാക്കുന്ന അംഗങ്ങളിൽ ഉൾപ്പെടുന്നു. അടുത്ത മാസം 1-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. June 18 വോട്ടെടുപ്പ്. വോട്ടെണ്ണലും അന്നു തന്നെ നടക്കും. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ സീറ്റിൽ അടുത്ത മാസം 18-ന് രാജ്യസഭാ ഉപതിരഞ്ഞെടുപ്പും നടത്തും. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടക്കം എല്ലാ വിഷയങ്ങളും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും അതിൻ്റെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ മെയ് 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൗഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് മന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 June രാവിലെ 9 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ കണ്ടു. സഭാ തലവൻ തോമസ് ജെ നെറ്റോ അദ്ദേഹത്തെ സ്വീകരിച്ചു. തികച്ചും സൗഹൃദപരമായ സന്ദർശനമാണിതെന്നും സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ വേണ്ട നടപടികൾ ഉടനെടുക്കുമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എറണാകുളം മലയിടം ദുരിത്തിനടുത്ത പര്യത്തെ കോളനി ഒഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതിഷേധം തുടരുന്നു. കോളനി ഒഴിപ്പിക്കാൻ നടപടികൾ നാളെ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ദേശങ്ങൾ കടന്നുള്ള ആഘോഷമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള അവകാശം വിവിധ ദേശങ്ങളിലെ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ്. അക്കരെ കൊട്ടിയൂരിലെ ദീപങ്ങൾ തെളിയിക്കുന്നതിന് എള്ളെണ്ണ എത്തിക്കുന്നതിനുള്ള അവകാശം അഞ്ചരക്കണ്ടി പടുവിലായിലെ വാണി സമുദായത്തിലെ കിള്ളിയോട്ട് തറവാട്ടിനാണ്. തറവാട്ടിലെ മുതിർന്ന അംഗം കിള്ളിയോട്ട് സദാനന്ദൻ കാരണവരുടെ നൃത്തത്തിൽ എള്ളെണ്ണയുമായി കാൽനടയായി പുറപ്പെട്ട സംഘം 23 ക്ഷേത്രത്തിൽ എത്തിച്ചേരും. കൂത്തുപറമ്പ് പുറക്കുളം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്കുതിരി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ പ്രേമരാജന്റെ നേതൃത്വത്തിൽ 6 പേരടങ്ങുന്ന സംഘം വിളക്കുതിരിയുമായി പുറപ്പെട്ടു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നെയ്യമൃത സംഘവും ഇളനീർ സംഘവും വരും ദിവസങ്ങളിൽ കാൽനടയായി പുറപ്പെടും. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖ മഹോത്സവത്തിന് തുടക്കമാവുക.
0: ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിന്റെ 2026-27 സീസണിന്റെ വിപുലമായ കലണ്ടർ BCCI പുറത്തിറക്കി. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പ്രായപരിധിയിലും ഫോർമാറ്റുകളിലും ആകെ 1788 മത്സരങ്ങളുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 89 runs തോൽപ്പിച്ചിരുന്നു. സ്വർണവില കുറഞ്ഞു. 320 രൂപ പവന് താഴ്ന്ന് 116,960 14,620 രൂപയാണ് ഗ്രാമിന്റെ ഇന്നത്തെ വില. UDF അധികാരത്തിലെത്തിയത് ഉറച്ച മതേതരത്വ നിലപാടിന് അംഗീകാരമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കും MLA പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നേമം മണ്ഡലത്തിൽ 24 hours പ്രവർത്തിക്കുന്ന MLA ഓഫീസ് June 1 തുടങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഓഫീസിനോടനുബന്ധിച്ച് ആംബുലൻസ് സേവനവും ഏർപ്പെടുത്തും. BJP മണ്ഡലങ്ങളോട് വിവേചനം കാണിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം റാലിയോടെ കോഴിക്കോട്ട് സമാപിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റാലി മുതലക്കുളത്ത് സമാപിച്ചു. 12th സമ്മേളന ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തന സമയബന്ധിതമായി പൂർത്തീകരിക്കുക, പെൻഷൻകാരുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, തൊഴിൽ കോഡുകളിലെ ചട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂല ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാവുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. കോംട്രസ്റ്റ്, മാവൂർ, ഗ്രാസിം എന്നിവയുടെ പുനരുജ്ജീവന വിഷയങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് BJP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ BJP ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. കോഴിക്കോട് മുത്തപ്പൻ പുഴയിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് യാത്രക്കാർ താൽക്കാലികമായി ഉപയോഗിച്ചിരുന്ന ചപ്പാത്ത് തകർന്നു. നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ താൽക്കാലിക സംവിധാനമാണ് തകർന്നത്. വനത്തിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ചപ്പാത്ത് തകർന്നത്. ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16th കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂരിനെ അനുമോദിച്ച് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. IPL ക്രിക്കറ്റിൽ വൈകിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 മണിക്ക് ഹരിതസമൃദ്ധിയിൽ ഹൈമാവതി അമ്മയുടെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 സർഗചാലകം. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എട്ട് സ്കൂളിൽ കലോത്സവത്തിന്റെ ശബ്ദലേഖനം കേൾക്കാം. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: ഇപ്പോൾ നാട്ടുവിശേഷം കേൾക്കാം. അസം റൈഫിൾസ് കണ്ണൂർ കാസർഗോഡ് ജില്ലാ സൈനിക കൂട്ടായ്മയുടെ കുടുംബസംഗമം ഈ മാസം 24 ജവഹർലാൽ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 നടക്കും. ശ്രീപുഷ്പക ബ്രാഹ്മണ സേവാസംഘം കേന്ദ്ര യുവവേദിയുടെ നേതൃത്വത്തിൽ സർഗോദയം 2.0 ദേശീയ യുവജനോത്സവം നാളെയും മറ്റന്നാളുമായി പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൗജന്യ ഓൺലൈൻ ശില്പശാല നാളെ രാത്രി 7 മുതൽ 8 വരെ നടക്കും. താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9495642722. തലശ്ശേരിയുടെ തനത് രുചി വൈവിധ്യവും പാരമ്പര്യവും ലോകത്തെ പരിചയപ്പെടുത്താൻ ഷമ്മീസ് കിച്ചൺ ടെലിച്ചറി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. പുന്നോൽ ഉസാമൊട്ട ലോറൽ ഗാർഡനിൽ ഇന്നും നാളെയുമായാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. പിലാത്തറ കടന്നപ്പള്ളി ചന്തപ്പുരയിലെ കൊഴുമ്മൽ ചട്ടടി തറവാട്ട് കളിയാട്ടം നാളെയും മറ്റന്നാളുമായി നടക്കും. കടന്നപ്പള്ളി പോത്തേര തറവാട് കേളോത്തറ ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠാദിന ആഘോഷം നാളെ നടക്കും. കുഞ്ഞിമംഗലം ആരൂട തറവാട് കടാങ്കോട്ട് മാക്കം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം 24 നടക്കും. PM കിസാൻ പദ്ധതി ആനുകൂല്യം വാങ്ങുന്നവരും മറ്റ് കാർഷിക പദ്ധതി ഗുണഭോക്താക്കളും തുടർന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഈ മാസം 30 അപേക്ഷ അഗ്രി സ്റ്റാറ്റിക് കർഷക രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് മാലൂർ കൃഷി ഓഫീസർ അറിയിച്ചു. പട്ടാരം വിമലഗിരി കപ്പൂച്ചൻ ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം നാളെ മുതൽ 26 വരെ നടക്കും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ, സ്പിരിച്വൽ ഷെയറിംഗ്, കുംഭസാരം എന്നിവ ഉണ്ടാകും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ.
0: മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റംഗങ്ങളും സ്പീക്കർക്ക് അനുമോദനമർപ്പിച്ചു. പരിണിതപ്രജ്ഞനായ സാമാജികൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്ന നിലയിൽ എല്ലാവർക്കും മാതൃകയാണെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. ദീർഘമായ പരിചയ സമ്പത്തിനുടമയാണ് അദ്ദേഹമെന്നും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നുള്ള വൈവിധ്യമാർന്ന രാഷ്ട്രീയ അനുഭവ പശ്ചാത്തലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ടെന്നും ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ MPമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagyata encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവെച്ചു. 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുണ്ടി ബ്യൂഗോ വകഭേദം പടർന്നുപിടിക്കുന്ന സാഹചര്യം

89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത സിസിടിവി ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്രസഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. നമ്മുടെ ഇഷ്ടഗാനങ്ങളിലേക്ക് വിളിക്കാനുള്ള നമ്പർ ആദ്യം തന്നെ പറയാം, 0409029789896. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാം, അത് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാ നോക്കാം.
2: ഹലോ.
3: ഹലോ,
1: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണിത്?
3: ഞാൻ കൃഷ്ണൻ.
1: കാഞ്ഞിലേരി?
3: അതെ.
1: ഓക്കെ, ഏത് പാട്ടാണ് കൃഷ്ണേട്ടാ കേൾക്കേണ്ടത്
3: ഇന്ന്? നാളെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന രണ്ടു പേരുണ്ട്. ഒന്ന് നമ്മളെ വിജേഷ് നെലൂണി,
1: ഓക്കെ,
3: നമ്മളെ മധുരവാണി ഗ്രൂപ്പ് അംഗമാണ്.
1: പിന്നെ ആരാണ്? ഹലോ, ഇവർക്ക് രണ്ടുപേർക്കും വിഷസ് അറിയിച്ചുകൊണ്ടാണ് പാട്ട് കേൾക്കേണ്ടത്. ഏതാണ് ഗാനം എന്ന് മാത്രം പറഞ്ഞില്ല പക്ഷേ. ആശംസകൾ, നൂറ് നൂറ് ആശംസകൾ. ഓക്കെ, അപ്പൊ ഈ പാട്ട് രണ്ടു പേർക്കും കൂടെ ആനിവേഴ്സറി വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് കേൾപ്പിക്കാം അല്ലേ? ഓക്കെ, അവരോട് രണ്ടുപേരോടും പറയണം ഞങ്ങളെ വിഷസ് അറിയിച്ചു എന്നുള്ള കാര്യം. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ? അതെ, ഇനി പാട്ട് കേട്ടോണ്ട് കഴിക്കാം. നമുക്ക് എന്തായാലും കേൾക്കാം മദ്രാസ് ഗേൾ, ഹലോ മദ്രാസ് ഗേൾ എന്നുള്ള സിനിമയിലെ ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്.
3: ഓക്കെ, താങ്ക് യു.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. നമ്മുടെ അടുത്ത കോൾ ആരാ നോക്കാം. അയ്യോ, കോൾ അറ്റൻഡ് ചെയ്യുന്ന മുന്നേ തന്നെ കട്ടായി പോയെന്ന് തോന്നുന്നല്ലോ. നിങ്ങളെ ഇനി വിളിക്കുമ്പോഴ് റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം, അപ്പോഴേക്കും അടുത്ത കോളർ ലൈനിൽ വരുന്നതായിരിക്കും.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അടുത്ത കോളർ ആരാന്ന് നോക്കാം.
2: ഹലോ,
3: ഹലോ,
2: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ?
3: രാമകൃഷ്ണ
2: ഏട്ടാ, എവിടുന്നാ വിളിക്കുന്നേ?
3: ഓക്കേ,
2: അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? മഴ പെയ്യുന്നില്ലേ? അവിടെ മഴ പെയ്തിട്ടില്ല? അങ്ങനെ ഏത് പാട്ടാണ് കേൾക്കണ്ടെന്ന് പട്ടേന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നുള്ള സിനിമയിലെ ഗാനം
3: ആർക്ക്
2: വേണ്ടി ഈ പാട്ട് ചോദിച്ചത്?
3: നമ്മുടെ
2: ബൈജോട്ടന് വേണ്ടിട്ടോ? ഓക്കെ, അപ്പൊ ബൈജോട്ടനോട് പറയാം ഇങ്ങനെ രാമകൃഷ്ണേട്ടൻ സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിച്ചിട്ടാണോ വിളിക്കുന്നേ? എനിക്ക് കഴിക്കണത്ര. അതിനു മുന്നേ ഒന്ന് പാട്ട് പാടി ട്രൈ ചെയ്യുന്നോ? പാടുന്നില്ല. കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? അപ്പൊ ഒട്ടും വൈക്കണ്ട, നമുക്ക് ഈ പാട്ട് കേൾക്കാം. എല്ലാവർക്കും സുഖം അവിടെയോ? ഓക്കെ, അപ്പൊ അവിടെയും ഇവിടെയും എല്ലാവർക്കും സുഖമാണ്. നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഊണൊഴിക്കാം. ഓക്കെ, താങ്ക് യു.
4: ദശരിച്ച് ദശരിച്ച് ദശരിച്ച് ദശരിച്ച് ദശരിച്ച്

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
3: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, KK ഡെന്റൽ കെയർ. 11 പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
4: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0409029789896. അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ,
6: ഹലോ,
5: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ?
6: എന്റെ പേര് യദുകൃഷ്ണൻ തന്നെയാണ്.
5: യദുകൃഷ്ണൻ എന്ന് തന്നെയാണ്. ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്?
6: അയ്യലൂരിൽ നിന്നാണ്. നിങ്ങളുടെ പരിപാടി എപ്പോഴും കാണുന്ന ഒരാളാണ്. അശ്വിനിയാണ്
5: ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ അറിയാം.
6: പിന്നെ പരിപാടിയൊക്കെ നിരന്തരമായിട്ട് കേൾക്കാറുണ്ട്.
5: കേൾക്കാറുണ്ട്. ഏത് പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം?
6: എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാട്ടിന്റെ പരിപാടി തന്നെ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വിളിച്ചത്.
5: ഓക്കെ, ഫിലിം സോങ്സ് ആണ് ഇഷ്ടം.
6: ഓ, പിന്നെ ഞാൻ അധികം കേൾക്കാറുണ്ട്. നമുക്കിപ്പം ഈ റേഡിയോ റേഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ വേണ്ടി ഉള്ളൊരു ഇത് എന്ന് പറയുന്നത്, നമുക്ക് ബൈക്ക് പോകുമ്പോഴായാലും അല്ലെങ്കിൽ ഡ്യൂട്ടി സമയത്ത് വണ്ടിയിലൊക്കെ പോകുമ്പോഴാകുമ്പോഴേ ഏറ്റവും കൂടുതൽ ഇതാണ് സൗകര്യം. നമ്മളിപ്പോ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ കാണുന്നതിനെ
5: കാണുന്നുണ്ട്.
6: അതെ അതെ,
5: 100%.
6: എനിക്ക് മുറ്റത്തിത്തും തന്നെ എന്ന് പറയുന്ന ചന്ദ്രോത്സവത്തിലെ പാട്ടാണ് കേൾക്കേണ്ടത്.
5: ആ പാട്ടാണ് ഇഷ്ടം.
6: അതാണ് ഇഷ്ടം.
5: ആർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
6: ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
5: ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല, എന്താണ് ഇത് ചെയ്യുന്നത്?
6: ഞാനിപ്പം ദേശാഭിമാനിയുടെ ഒരു ബ്യൂറോയിലാണ് വർക്ക് ചെയ്യുന്നത്.
5: ഓക്കെ,
6: അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എറണാകുളത്ത് പോയി കൊണ്ടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ പാട്ടിന്റെ ഇത് കേൾക്കാൻ.
5: അപ്പൊ യാത്രയിൽ റേഡിയോ മലബാർ ഒരു കൂട്ടാണ് അല്ലേ?
6: ഓ, 100%. എപ്പോഴും കേൾക്കാറുണ്ട്. അത് മാത്രല്ല, വീട്ടിലാവുമ്പം ഇപ്പൊ അമ്മമ്മ ഉൾപ്പെടെ റേഡിയോ റേഡിയോ മലബാറിന്റെ അടുത്താവാം.
5: അതെയോ, വീട്ടിലാരൊക്കെയുള്ളത് പറഞ്ഞില്ലല്ലോ.
6: വീട്ടിലെ അച്ഛനുണ്ട്, അമ്മ, അനിയത്തി, ഇവരൊക്കെയാണുള്ളത്.
5: പേര് പറയാം അവരുടെ?
6: അനിയത്തിയുടെ പേര് രാധിക എന്നാണ്.
5: രാധിക.
6: അച്ഛന്റെ പേര്? ആ, യെസ്, രാധിക.
5: വെറൈറ്റി മീൻസ് നമ്മുടെ ഒരു കാലഘട്ടം മുന്നേ ഭയങ്കര പോപ്പുലർ ആയ ഒരു നെയിമാണിത്. ഈ ഒരു കാലഘട്ടത്തില് കുറച്ച് വെറൈറ്റി ആണ് എന്തായാലും.
6: അതെ, 100%.
5: ഓ, അതെ അല്ലേ.
6: പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അച്ഛന്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് മിനി. അങ്ങനെയാണുള്ളത്.
5: ഭക്ഷണം കഴിച്ചില്ല, ഇനി പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. എന്താണ് യദുവിന്റെ അവസ്ഥ?
6: ഇനി എന്താ കഴിച്ചില്ല, ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഒരു യാത്രയിലാണ്, അപ്പം അവിടെ എത്തിയതിനു ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ.
5: ഓക്കേ, അതുവരെ പാട്ട് കേട്ടുകൊണ്ട് ട്രാവൽ ചെയ്യാലോ അല്ലേ? മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളായി ചെയ്യുന്നത്? അതായത് ഇപ്പോ ദേശാഭിമാനി വർക്കിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അഡീഷണൽ ആയിട്ട്?
6: അഡീഷണൽ ആയിട്ട് അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യും, അതിന് പുറമെ ഫോട്ടോഗ്രാഫി അങ്ങനെ സൈഡ് ആയിട്ടുണ്ട്.
5: ഓക്കേ, ഫോട്ടോഗ്രാഫി
6: ട്രാവൽ ചെയ്യുന്ന ഫോട്ടോസ്, ട്രാവൽ ചെയ്യുന്ന ഫോട്ടോസ് ആണ് കൂടുതൽ ഇഷ്ടം.
5: അങ്ങനെ എവിടൊക്കെ പോയിട്ടുണ്ട്?
6: അങ്ങനെ ഇപ്പൊ അത്യാവശ്യം ഇന്ത്യയുടെ ഒരു ഭൂരിഭാഗവും കറങ്ങിയിട്ടുണ്ട്.
5: ഇന്ത്യയുടെ ഭൂരിഭാഗവും കറങ്ങിയിട്ടുണ്ട്.
6: പിന്നെ മുറിച്ചും ധ്യാന ഓർക്കിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്.
5: അപ്പൊ ചെറിയ
6: ചെറുതെന്നല്ല, നമുക്ക് മനസ്സിലിച്ച് നമുക്ക് എവിടെയും പോകാന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ആയിരിക്കും ഞാൻ. നമ്മളിപ്പം പോകുന്ന യാത്രകളിലായാലും അങ്ങനെ വലിയ ചെലവോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഒരു ഇന്ത്യൻ അറിയണം എന്നുള്ള രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ യാത്രയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വളരെ തുച്ഛമായ രീതിയിൽ ആഹാരവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയി അവരോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് എന്താണ് ഇന്ത്യ അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക.
5: ഓക്കേ,
6: നമ്മളിപ്പോ സാധാരണ ഇതില് ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് പോകുമ്പോൾ അത്യാവശ്യം ഒരു എൻജോയ്മെന്റ് ചെയ്ത് ആ രീതിയിൽ അങ്ങനെ പോകുന്നതിന് പകരം കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കാര്യങ്ങള് അവരെ വിഷമങ്ങള് പിന്നെ അങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസം മനസ്സിലാവുക.
5: അതെ, ഒരു ചെറിയ സർക്കിളിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് പകരം വൈഡ് ആയിട്ട് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഒരു ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുമ്പം എന്തേലും കോള് ഡ്രോപ്പായെന്ന് തോന്നുന്നു. സാരില്ല, ഇത് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. എന്തായാലും പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിത് പ്ലേ ചെയ്ത് കൊടുക്കാം.

0: മുതിർന്ന ഗർഭിണിയായ ഭാര്യയെ ഒരു തുണയുമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോ ഓർക്കുന്നില്ലേ? വാരണാവതത്തിലെ കത്തി അമർന്ന അരക്കിലത്ത് നിന്ന് രക്ഷപ്പെട്ടെത്തി ഈ കാട്ടിൽ വെച്ച് സർവം സമർപ്പിച്ചവളെ അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേട്ട് നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ.
1: കഥകളുടെ അക്ഷയഖനിയായ മഹാഭാരതം സമ്പത്തിനും അധികാരത്തിനു വേണ്ടി സ്വന്തങ്ങളും ബന്ധങ്ങളും മറന്ന് പോരടിച്ച മഹാഭാരത യുദ്ധം.
2: ധർമ്മപക്ഷത്തിന്റെ ജയപ്രതീക്ഷ അങ്ങിലാണ്. പെണ്ണിന്റെ മടിക്കുത്തഴിച്ചവനെയും കള്ളച്ചൂത് കളിച്ചവരെയും ഒക്കെ ശിക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത ധീരനാണങ്ങ്. അനിവാര്യമാണ് അങ്ങയുടെ ജയം. അതിനെ കരുത്താവാൻ അടർക്കളത്തിൽ ഉണ്ടാകും ഞാൻ. തീർച്ച
1: അധസ്ഥിതരുടെ ചോര കൊണ്ട് അധികാരത്തിന്റെ അസ്ഥിവാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണവർഗത്തിന്റെ മുഖം മൂടി വലിച്ചു കീറുന്ന കഥാസന്ദർഭം. കുലദോഷം പറഞ്ഞ് അകറ്റി നിർത്തപ്പെട്ടവന്റെ കരുത്തുകൊണ്ട് ജയഭേരി മുഴക്കുമ്പോൾ ജന്മദോഷത്തിന്റെ ഐത്തം കൽപ്പിച്ചവരെ മാറ്റി നിർത്തപ്പെടുന്നു.
3: മോനെ, അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവി ദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ.
1: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ ആറാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
0: ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റുനോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവച്ച് നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ, താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
1: റേഡിയോ മലബാറിന്റെ നാടക നേരത്ത് ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം ആറാമത് ഭാഗത്തോടുകൂടി സമാപിക്കുകയാണ്.
3: ലോകമുറ്റുനോക്കുന്ന രണാങ്കണത്തിൽ കരുത്തിന്റെ വീരഗാഥ രചിക്കുന്ന പോരാളികളിൽ എന്റെ മകനും ഉണ്ടാവണം. ഇതൊരച്ഛന്റെ ആഗ്രഹമാണ്.
0: ശത്രുവിന്റെ നിഴൽ പോലും ദേഹത്ത് പതിയാതെ കാത്തോളണം. ഒരു മകന്റെ കടമയാണത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ശത്രുപക്ഷത്തിനു നേരെ ജയിച്ചു കയറാൻ ഭീമസേനന് കൂട്ടുണ്ടാവും ഈ ഹിഡുംബി പുത്രൻ.
1: അത്യപൂർവമായ ഈ നാടക പരീക്ഷണത്തിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുവാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളെ ക്ഷണിക്കുകയാണ്.
3: ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, 1000 ആനകളുടെ മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾ കുപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
1: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക.
4: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ പറയാം, 04 9902 9709 896. വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കുക. അപ്പം നമ്മുടെ കോളൊന്നും കട്ടാവില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആസ്വദിക്കുകയും ചെയ്യാം.

0: 不应。
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. Srireesh Jewelry, Mattanur.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. ആരാണ്
5: സംസാരിക്കുന്നത്?
4: നമ്മുടെ അയ്യല്ലൂരത്തെ ചന്ദ്രേച്ചിയാണോ അല്ലെ വട്ടിപ്പുറത്തെ ചന്ദ്രേച്ചിയാണോ?
5: അയ്യല്ലൂരിന്റെ.
4: ഓക്കേ, ഇന്ന് പോയിട്ടില്ലേ? ഏത് പാട്ടാ കേൾക്കണ്ടേ?
5: കലാമണിന്റെ ഒരു നല്ല പാട്ട്. നമ്മളിപ്പം പണിയെടുക്കുന്ന ഒരു സരസ്വതി എന്ന് പറയുന്നോള് കൊറേയായി പറയുന്നു കലാമണിന്റെ ഒരു പാട്ട് കേൾക്കണോന്ന്.
4: ആണോ? അപ്പൊ സരസ്വതി ചേച്ചിക്ക് വേണ്ടിട്ടാണ് കലാഭവൻ മനുഷ്യ ചോദിച്ചത്. സരസ്വതി ചേച്ചി എന്താ എന്നിട്ട് വിളിക്കാതെ?
5: എല്ലാര്ക്കും മടിയാ, പിന്നെ ഞാനെന്നാ വേണ്ടേ? അന്നോടാ പറയാ.
4: അങ്ങനെ എന്നാ അവരോട് പറ മടിക്കണ്ട, ആർക്കും വിളിക്കാന്ന് പറയണട്ടാ. അതെയാ, സാരമില്ല, എന്നാ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞ ഇനി എന്തായാലും വിളിക്കണോന്ന്. ഞങ്ങളെല്ലാരും ചോദിച്ചു എന്ന് പറയണേ. അപ്പൊ നമ്മുടെ സരസ്വതി ചേച്ചിക്ക് വേണ്ടിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഡെഡിക്കേഷൻ മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
5: ഓക്കെ,
4: താങ്ക് യു.
5: താങ്ക് യു.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണിത്?
2: നമസ്കാരം,
1: വാസന്തി ചേച്ചി. ഏതാ പാട്ട് കേൾക്കണ്ടേ?
2: നിലാവേ മാരുമോ,
1: നമ്മുടെ മിന്നാരത്തിലെ പാട്ട്. രണ്ടുപേര് പാടുന്നോ?
2: ഇല്ലപ്പോ, പാടാനൊന്നും ആവില്ല.
1: പാട്ട് കേൾക്കാനാണ് ഇഷ്ടം?
2: കേൾക്കാനാ ഇഷ്ടം.
1: ആർക്ക് വേണ്ടിയാ ഇത് ചോദിച്ചത്?
2: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാരും കേൾക്കട്ടെ അല്ലേ?
2: അതന്നെ.
1: ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വിളിക്കുന്നേ?
2: ഇല്ലപ്പോ, കഴിച്ചില്ല.
1: ഇനി കഴിക്കണം. രണ്ടു മണി ആവാറായില്ലേ? വിളിച്ചാ കിട്ടുമോ നോക്കി നിക്കായിരുന്നു ഇല്ലേ? അതെ അതെ. എപ്പോഴും ഈ നേരത്തെ തന്നെയാണോ ഭക്ഷണം കഴിക്കുന്നേ?
2: രണ്ടു മണി എങ്ങനെയാലും.
1: ഓക്കേ, വീട്ടിൽ തന്നെയല്ലേ
2: ഉണ്ടാവുക?
1: ഓക്കേ, ആരൊക്കെ ഉള്ളു ഇപ്പൊ ഇവിടെ?
2: പോയി ആരുമില്ല.
1: ആണോ?
2: കുട്ടികള് അവരെ അച്ഛന്റെ അച്ഛൻ വന്ന് കൂട്ടി പോകുന്നു, മറ്റവനും പോയിനി. പിന്നെ മക്കള് ഇവിടെ പത്തൊമ്പത് ഇതൊരു പീടിയുണ്ട്, അതിന്റെ അവിടെ പോവുക.
1: അതെയോ?
2: അച്ഛനെ
1: ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനോ വരുവോ? വീട്ടിലേക്ക് വരുവോ?
2: ഇല്ല, കൊണ്ടോ
1: കൊണ്ടോ. ഇന്നെന്താ സ്പെഷ്യൽ ആക്കിയ?
2: ഒന്നും ആക്കിയിട്ടില്ല.
1: സാധാരണ പിന്നെന്താ വേണ്ടേ?
2: സ്വാമി ഉള്ളോണ്ട് പിന്നെ.
1: സ്വാമി ഓക്കെ. അപ്പൊ മത്സ്യ മാംസാദികളൊന്നും ഉണ്ടാവില്ല അല്ലേ?
2: ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. കുട്ടികൾക്ക് അവർക്ക് വേണ്ടി ഹോട്ടലിൽ പോയിട്ട് കൊടുക്കും.
1: അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് മിന്നാരം എന്ന സിനിമയിലെ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ?
2: ആ
1: ഓക്കെ, ഒത്തിരി സന്തോഷം വിളിച്ചതില്.
2: ആ ശരി,
1: താങ്ക് യു.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി, കൂടെ സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
1: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
2: അഭിനയത്തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗത്തിന് യവനിക ഉയരുകയാണ്.
3: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു, ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
4: മോനെ,
5: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമ ചിമ്മാതെ കാവലിരിക്കുകയാണ്.
2: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ ആറാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ
0: 9:15. പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
3: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
5: എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
1: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം.
2: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക.
6: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഏതന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു, ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
2: മോനെ
3: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
2: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
4: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
5: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
6: ആട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ആയിത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
7: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
8: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
5: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
2: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. അച്ഛലൊരവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
9: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
10: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
9: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
10: അതേടാ,
5: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
8: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി.
4: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
5: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം മിഴിനീർ പൂക്കൾ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ईश्वर के दरबार में मैं महात्मा हूँ कि मैं दुष्ट आदमी हूँ वो तो कोई नहीं जान सकता है. उसको भी बुरा पता नहीं चलेगा कि मेरे में दुष्टता कितनी भरी है या तो मेरे में साधुता कितनी भरी है. वो तो साधु हृदय ही दुष्ट हृदय वो जानने वाला तो राम जी पड़ा है.
0: സഹസ്രാബ്ദത്തിന്റെ മഹാപുരുഷൻ, ജീവിതം സന്ദേശമാക്കി ലോകത്തിന് സമർപ്പിച്ച മഹാത്മജി,
4: ഗാന്ധി ചിന്തയുടെ നേർവഴി, ഗാന്ധിലയം.
5: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഗാന്ധിജിയുടെ വാക്കുകൾ.
1: വിചാരണ തുടങ്ങി. ഗവൺമെന്റ് വക്കീലും മജിസ്ട്രേറ്റും മറ്റുദ്യോഗസ്ഥന്മാരും തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ കുഴങ്ങി. കേസ് പിന്നേക്ക് നീട്ടിവെക്കാൻ ഗവൺമെന്റ് വക്കീൽ മജിസ്ട്രേറ്റിനെ നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ ഈ ശ്രമത്തെ തടയുകയും ചമ്പാരൻ വിടണമെന്നുള്ള കൽപ്പന ലംഘിച്ച കുറ്റം സമ്മതിക്കാൻ ഞാൻ ഒരുക്കമുള്ളതിനാൽ കേസ് നീട്ടിവെക്കരുതെന്ന് മജിസ്ട്രേറ്റിനോട് അപേക്ഷിക്കുകയും ചെയ്തു. താഴെ ചേർത്ത പ്രകാരം ഒരു ചുരുങ്ങിയ പത്രിക ഞാൻ കോടതിയിൽ വായിച്ചു. കോടതിയുടെ സമ്മതത്തോടുകൂടി ചുരുക്കത്തിലൊരു പത്രിക സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിമിനൽ നടപടി നിയമം 144 വകുപ്പ് പ്രകാരം എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ ലംഘിച്ചിരിക്കുന്നുവെന്ന് തോന്നുമാറ് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്ര വലിയ ഗൗരവമേറിയ ഒരു കൃത്യം ഞാൻ ചെയ്തത് എന്തിനാണെന്ന് ഈ പത്രിക കൊണ്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും തദ്ദേശ ഗവൺമെന്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് ഇതെന്നത്രേ എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ഈ പ്രദേശത്ത് പ്രവേശിച്ചിട്ടുള്ളത് ദേശീയവും പരോപകാരവുമായ ശുശ്രൂഷ ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. ഇവിടെ വന്ന് കർഷകന്മാരെ സഹായിക്കണമെന്നുള്ള നിർബന്ധമായൊരു ക്ഷണമനുസരിച്ചാണ് ഞാൻ വന്നത്. നീലത്തോട്ടക്കാർ തങ്ങളോട് നീതിയോടെ പെരുമാറുന്നില്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം. കാര്യം സൂക്ഷ്മമായി നോക്കി പഠിച്ചാലല്ലാതെ യാതൊരു സഹായവും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഭരണാധികാരികളുടെയും തോട്ടക്കാരുടെയും സഹായത്തോടുകൂടി കാര്യം ശരിക്കു പഠിക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. വേറെ യാതൊരു ഉദ്ദേശവും എനിക്കില്ല. എൻ്റെ വരവ് പൊതുസമാധാനത്തെ ഭഞ്ചിക്കുകയും ജീവനാശത്തിനിടവരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വക കാര്യങ്ങളിൽ എനിക്ക് ധാരാളം പരിചയമുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഭരണാധികാരികൾ വിചാരിക്കുന്നത് മറ്റു പ്രകാരത്തിലാണ്. അവരുടെ വിഷമം എനിക്ക് തികച്ചും മനസ്സിലാക്കുവാൻ കഴിയും. തങ്ങൾക്ക് കിട്ടിയ അറിവിനെ ആസ്പദമാക്കി പ്രവർത്തിക്കുവാനേ അവർക്ക് സാധിക്കൂ എന്നും ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് നടത്തിയ കൽപ്പന അനുസരിക്കാനാണ് നിയമത്തെ ആദരിച്ച് നടക്കുന്ന ഒരു പൗരന്റെ നിലയിൽ എനിക്ക് ആദ്യമേ ഉണ്ടാവുന്ന വാസന. ഉണ്ടായതും അങ്ങനെ തന്നെ. എന്നാൽ ഞാൻ ആർക്കുവേണ്ടി വന്നിരിക്കുന്നുവോ അവരുടെ നേരെ എനിക്കുള്ള കൃത്യബോധത്തിന് കോട്ടം വരാതെ ഈ വാസന പ്രകാരം പ്രവർത്തിക്കുന്നത് എനിക്ക് അസാധ്യമായി. അവരുടെ ഇടയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ അവസരത്തിൽ അവരെ ശുശ്രൂഷിക്കുവാൻ സാധിക്കൂ എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്വമേധയ പിന്തിരിയുവാൻ എനിക്ക് കഴിയില്ല. ഇരു കർത്തവ്യങ്ങളുടെ ഈ വിരുദ്ധ അവസ്ഥയിൽ ഈ കർഷകന്മാരിൽ നിന്ന് എന്നെ അകറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം ഭരണാധികാരികളുടെ മേൽ വെക്കാനേ എനിക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻ പൊതുജീവിതത്തിൽ എന്നെപ്പോലെ സ്ഥാനമുള്ളൊരാൾ മാതൃകയായി വല്ലതും പ്രവർത്തിക്കുന്നത് ഏറ്റവും സൂക്ഷിച്ചു വേണ്ടതാണെന്നുള്ള ബോധം എനിക്ക് തികച്ചുമുണ്ട്. ഒരു വിഷമമായ ഭരണഘടനയ്ക്ക് അധീനരായാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ കീഴിൽ എനിക്ക് നേരിട്ടതുപോലുള്ള അവസ്ഥയിൽ സ്വാഭിമാനിയായൊരു മനുഷ്യന് ഭദ്രവും മാനത്തോടു കൂടിയതുമായ ഏക മാർഗം ഞാൻ തീർച്ചപ്പെടുത്തിയതുപോലെ തന്നെ പ്രവർത്തിക്കുക, അതായത് നിയമലംഘനത്തിൻ്റെ ശിക്ഷയ്ക്ക് നിരാക്ഷേപം വഴിപ്പെടുക മാത്രമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ പത്രിക സമർപ്പിക്കാൻ ഞാൻ തുനിഞ്ഞത് എനിക്ക് നൽകുന്ന ശിക്ഷ ഒരു വിധത്തിലും ലഘൂകരിക്കുവാൻ വേണ്ടിയല്ല. എനിക്ക് നടത്തിയ കൽപ്പനയെ ഞാൻ അനാദരിച്ചത് അധികൃതന്മാരോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ലെന്നും നമ്മുടെ ഉപരിജീവിതത്തിൻ്റെ പ്രകൃതി അനുസരിച്ച്, അതായത് മനസാക്ഷിയുടെ ആജ്ഞ അനുസരിച്ച് ആണെന്നും കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രസ്താവിച്ചത്. ഇപ്പോൾ വിചാരണ നിർത്തിവെക്കുവാൻ വഴിയില്ലാതായി. എന്നാൽ ഇത്തരമൊരു പത്രിക മജിസ്ട്രേറ്റും ഗവൺമെന്റ് വക്കീലും പ്രതീക്ഷിക്കാത്തതാകയാൽ മജിസ്ട്രേറ്റ് വിധി പറയുന്നത് പിന്നേക്ക് നിർത്തിവെച്ചു. ഇതിനിടയ്ക്ക് ഞാൻ വൈസ്രോയ്ക്കും പറ്റ്നയിലെ മിത്രങ്ങൾക്കും പണ്ഡിറ്റ് മദനമോഹന മാളവ്യ മുതലായവർക്കും സകല വിവരങ്ങൾക്കും കമ്പി അടിച്ചിരുന്നു. വിധി കേൾക്കാൻ ഞാൻ കോടതി മുൻപാകെ ഹാജരാകേണ്ടി വന്നില്ല. അതിനു മുൻപ് എൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കുവാൻ ലഫ്റ്റനന്റ് ഗവർണർ കൽപ്പിച്ചിരിക്കുന്നതായി മജിസ്ട്രേറ്റ് എന്നെ എഴുതി അറിയിച്ചു. ഞാൻ ഉദ്ദേശിച്ചിരുന്ന അന്വേഷണം എനിക്ക് നിർബാധം നടത്താമെന്നും അതിൽ എനിക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും കലക്ടർ എനിക്ക് എഴുതി. കാര്യം ഇത്ര വേഗത്തിലും ഭംഗിയിലും പര്യവസാനിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ കലക്ടർ മിസ്റ്റർ ഹോക്കോക്കിനെ ചെന്ന് കണ്ടു. അദ്ദേഹം നീതി പ്രവർത്തിക്കണമെന്ന് വിചാരമുള്ള ഒരു നല്ല മനുഷ്യനാണെന്നാണ് തോന്നിയത്. എനിക്ക് വേണമെന്ന് തോന്നുന്ന എന്ത് കടലാസും ആവശ്യപ്പെടാമെന്നും എനിക്കിഷ്ടമുള്ളപ്പോഴെല്ലാം തന്നെ നിർബാധം വന്നു കാണാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്തിന് സമാധാനപരമായ നിയമലംഘനത്തിൽ ആദ്യത്തെ നേരിട്ടുള്ള ദൃഷ്ടാന്ത പാഠം ലഭിച്ചു. ഇക്കാര്യം ആ സ്ഥലത്തും പത്രങ്ങളിലുമൊക്കെ വലിയൊരു പ്രതിപാദ്യ വിഷയമായി. എൻ്റെ അന്വേഷണത്തിന് അപ്രതീക്ഷിതമായി പ്രസിദ്ധി കിട്ടുകയും ചെയ്തു. എൻ്റെ അന്വേഷണത്തിന് ഗവൺമെന്റ് നിഷ്പക്ഷ നിലയിൽ നിൽക്കേണ്ടിയിരുന്നു. എന്നാൽ പത്ര റിപ്പോർട്ടർമാരിൽ നിന്നോ പത്രങ്ങളുടെ മുഖപ്രസംഗങ്ങളിൽ നിന്നോ അതിന് സഹായം വേണ്ടിയിരുന്നില്ല. എന്നു തന്നെയല്ല, ഞാൻ നിർവഹിക്കുവാൻ യത്നിച്ചിരുന്ന കാര്യത്തിന് അതിശക്തിമത്തായ വിമർശനമോ അതിശയോക്തിയോടുകൂടിയ റിപ്പോർട്ടുകളോ ഹാനികരമാകുവാനാണ് എളുപ്പം. അത്ര മൃദുവും വിഷമവുമായിരുന്നു ചമ്പാരനിലെ സ്തുതി. അതുകൊണ്ട് റിപ്പോർട്ടർമാരെ അയക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രധാന പത്രങ്ങളുടെ പത്രാധിപന്മാർക്ക് എഴുതി. പ്രസിദ്ധപ്പെടുത്തേണ്ടുന്ന സംഗതികൾ ഞാൻ അയച്ചു കൊടുത്തുകൊള്ളാമെന്നും അവരെ വിവരങ്ങൾ അറിയിച്ചു കൊള്ളാമെന്നും ഞാൻ ഏറ്റു. എന്റെ സാന്നിധ്യത്തെ അനുവദിച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നില ചമ്പാരൻ തോട്ടക്കാർക്ക് രസിച്ചില്ലെന്ന് ഞാൻ അറിഞ്ഞു. തെറ്റോ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതോ ആയ റിപ്പോർട്ടുകൾ അവർ പ്രത്യേകിച്ചും അധികം ക്ഷോഭിപ്പിക്കും. അവരുടെ അമർഷം എന്നെ ബാധിക്കുന്നതിന് പകരം ഭയവിഹുലരായ സാധു കർഷകന്മാരുടെ നേരെ തിരിയുമെന്നും തീർച്ച. അങ്ങനെ വന്നാൽ ഇക്കാര്യത്തിന്റെ വാസ്തവം എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള എന്റെ പരിശ്രമത്തിൽ അതൊരു വലിയ പ്രതിബന്ധമായി തീരും. ഇത്രയെല്ലാം മുൻകരുതലുകൾ ഉണ്ടായിരുന്നിട്ടും തോട്ടക്കാർ എനിക്കെതിരായി വിഷമമായൊരു പ്രക്ഷോഭം ഉണ്ടാക്കി തീർത്തു. എന്റെ സഹപ്രവർത്തകന്മാരെയും എന്നെയും പറ്റി എല്ലാത്തരം വ്യാജങ്ങളും പത്രങ്ങളിൽ കാണാറായി. എന്നാൽ ഞാൻ അത്യന്തം സൂക്ഷിച്ചും കരുതിയും ഏറ്റവും ലഘുവായ വിവരത്തെ സംബന്ധിച്ച് പോലും നിഷ്കർഷയോടെ സത്യം ദീക്ഷിച്ചും ഇരുന്നത് കാരണമായി അവരുടെ വെട്ടു ഫലിച്ചില്ല. വ്രജകിശോര ബാബുവിന്റെ പേരിന് കളങ്കപ്പെടുത്തുവാൻ തോട്ടക്കാർ അവരാലാകുന്ന വിധമെല്ലാം ശ്രമിച്ചു. എന്നാൽ അവർ അതിന് എത്രത്തോളം ശ്രമിച്ചുവോ അത്രത്തോളം ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം വർദ്ധിച്ചതേയുള്ളൂ. ഇത്ര മൃദുലമായ ഒരവസ്ഥയിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നേതാക്കന്മാരെ ക്ഷണിക്കുന്നത് ഉചിതമാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വന്നാൽ തന്നെ അറിയിക്കുന്ന നിമിഷത്തിൽ താൻ എത്തിക്കൊള്ളാമെന്ന് പണ്ഡിറ്റ് മാളവിജി എനിക്ക് ഉറപ്പ് തന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ഇങ്ങനെ ഈ സമരം ഒരു രാഷ്ട്രീയ നിറം കൊള്ളുന്നത് ഞാൻ കൂടാതെ കഴിച്ചു. എന്നാൽ നേതാക്കന്മാർക്കും പ്രധാന പത്രങ്ങൾക്കും ഞാൻ ഇടയ്ക്ക് റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. പ്രസിദ്ധീകരണത്തിനല്ല, അവരുടെ അറിവിനു വേണ്ടി മാത്രം. ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയമായിരിക്കാമെങ്കിൽ തന്നെയും അതിൻ്റെ ഉത്ഭവം രാഷ്ട്രീയമല്ലാത്ത നിലയിലാണെങ്കിൽ അതിനൊരു രാഷ്ട്രീയ ഛായ നല്ലതല്ല നല്ലത്. അതിനെ അതിൻ്റെ അരാഷ്ട്രീയ പരിധിക്കുള്ളിൽ തന്നെ നിർത്തുന്നതാണ് ഉത്തമം എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മറിച്ച് ഒരു രാഷ്ട്രീയ രൂപം നൽകുന്നത് കാര്യത്തിന് ഹാനികരമായിരിക്കും. നിഷ്കാമമായി ജനങ്ങളെ ശുശ്രൂഷിക്കുന്നത് ഏതൊരു രംഗത്തിലായാലും അതൊടുവിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നന്മയ്ക്ക് സഹായമായിക്കൊള്ളും എന്നതിന് ചമ്പാരൻ സമരം ദൃഷ്ടാന്തമത്രേ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും

വി മധുസൂദനൻ നായരുടെ ബാലശാപങ്ങൾ എന്ന കവിത ആലപിക്കുന്നു വിശ്രുത പി കെ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. AKG ഹോസ്പിറ്റലിൽ ലഭ്യമായ OP സേവനങ്ങളെക്കുറിച്ചും ഡോക്ടർമാരുടെയും വിവരങ്ങൾ. 7:10 പാട്ടും പൊരുളും. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയത്തിൽ ഡ്രൈവിംഗ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു അരുൺകുമാർ അജയൻ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ 2025 മട്ടന്നൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ശബ്ദലേഖനം. 9:00 ചാരുകസേരയിൽ കീരിയുടെ കഥ കേൾക്ക. 10:00 മധുരഗീതങ്ങളിൽ തേവാരം എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
1: സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദില്യാം സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിനാ നിക്കോസ് ക്രിസ്റ്റോഡോലൈറ്റ്സ് ഇത്യനേന സഹ ചർച്ചിതവാൻ. സഹ ഉക്തവാൻ യത് അഗ്രിമേഷു പഞ്ചവർഷേഷു നിവേശ പ്രവാഹ ദ്വിഗുണീകർത്തും ഭാരത സൈപ്രസ് ദേശയോഃ ലക്ഷ്യമസ്തി. നിർവാചനായോഗേന അഗ്രിമേ മാസേ അഷ്ടാദശ ദിനാങ്കെ ദശരാജ്യാണാം ചതുർവിംശതി രാജ്യസഭാസനാനാം ദ്വിതീയേ വർഷേ ആയോക്ഷ്യമാണസ്യ നിർവാചനസ്യ ഘോഷണാമകരോത്. സർവോച്ച ന്യായാലയേന ജൂലൈ മാസസ്യ പ്രഥമ ദിനാങ്കാത് നവമീ കക്ഷായാഃ ഛാത്രാണാം കൃതേ CBSE ഇത്യസ്യ ത്രിഭാഷീയാധ്യയനസ്യ അനിവാര്യതായാഃ വിരുദ്ധം യാചികാം വിചാരം സമാരബ്ധം. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ ഉക്തവാൻ യത് സമ്പൂർണേ സീമാക്ഷേത്രേഷു അഭേദ്യതരം കർത്തും സർവകാരഃ സ്മാർട്ട് സീമാ പരിയോജനായാഃ ആരംഭം കരിഷ്യതി. അപി ച IPL ക്രിക്കറ്റ് ക്രീഡായാം സൺറൈസേഴ്സ് ഹൈദരാബാദ് ദലം അദ്യ സായങ്കാലേ ഹൈദരാബാദെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. ഭാരത സൈപ്രസ് ദേശയോഃ മധ്യേ അദ്യ നവദില്യാം ആതങ്കവാദാവരോധസ്യ വിഷയേ നവാൻവേഷണതന്ത്രജ്ഞാനയോഃ ഉച്ചശിക്ഷായാം അനുസന്ധാനെ സാംസ്കൃതിക സഹയോഗേ ച സംയുക്തകാര്യസമൂഹസ്യ സ്ഥാപനെ ഇത്യാദീനാം വിഭിന്നേഷു ക്ഷേത്രേഷു അനേകേഷാം സന്ധിപത്രാണാം ആദാനപ്രദാനം അഭവത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിനാ നിക്കോസ് ക്രിസ്റ്റോഡോലൈറ്റ്സ് ഇത്യനേന സഹ വിവിധേഷു ക്ഷേത്രേഷു ദ്വൈപാക്ഷിക സഹകാരം സുദൃഢീകർത്തും ചർച്ചാം കൃതവാൻ. ബഹുപാക്ഷിക മഞ്ചേഷു സഹകാരം സഹ ക്ഷേത്രീയ വൈശ്വിക മഹത്വസ്യ വിഷയേഷു അപി തൗ വിചാരാണാം ആദാനപ്രദാനം കൃതവന്തൗ. സംയുക്ത വക്തവ്യ പ്രധാനമന്ത്രിണാ ശ്രീ നരേന്ദ്രമോദിനാ ഭാരത് സൈപ്രസ് ദേശയോഃ മൈത്രീ ന കേവലം ദൃഢഃ അപിതു ഭവിഷ്യാഭിമുഖീ അപി അസ്തീതി ഉക്തം. സഹ അവദത് യത് ഗത ദശകെ സൈപ്രസ് ദേശാത് ഭാരതെ നിവേശഃ പ്രായഃ ദ്വിഗുണിതഃ അഭവത്. തേനോദീരിതം യത് ഭാരത യൂറോപീയ സംഘ മുക്ത വ്യാപാര സമന്വയെ അനേകാഃ നൂതനാഃ സംഭാവനാഃ ഉദ്ഭൂതാഃ സന്തി. ഉഭയോഃ ദേശയോഃ മധ്യെ വിശ്വാസഃ ച വർദ്ധിതഃ അസ്തി. അഗ്രിമേഷു പഞ്ചവർഷേഷു പുനഃ നിവേശപ്രവാഹം ദ്വിഗുണീകർത്തും ഭാരത സൈപ്രസ് ദേശയോഃ ലക്ഷ്യം അസ്തീതി ശ്രീ മോദി അവദത്.
2: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ ഇസ്കാ ലാഭ് ഉഠാതേ ഹുയേ ഹം അഗലേ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹൈ ഔർ ഇസ് സങ്കൽപ് കോ സാകാർ കർനേ കേ ലിയേ ആജ് ഹം അപ്നേ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹൈ.
1: പ്രധാനമന്ത്രി ശ്രീ മോദി അവദത് യത് ഉപവേശനാവധൌ തൗ വൈശ്വിക വിഷയേഷു അപി ചർച്ചിതവന്തൗ.
2: ഭാരത് ഓർ സൈപ്രസ് കെ ബീച്ച് യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ് ദോനോ ദേശോ കെ ഫൈനാൻഷ്യൽ ഓർ സർവീസേജ് ഹബ് കോ ജോഡ്കർ കോമേഴ്സ് കെ ലിയേ ക്യാപിറ്റൽ അൺലോക് കരേഗി യ സൈപ്രസ് കെ ഇൻഫ്രാസ്ട്രക്ചർ എനർജി ഓർ അഗ്രികൾച്ചർ സെക്ടർ മേ ഭാരതീയ കമ്പനീസ് കെ ലിയേ നയ അവസർ പ്രദാൻ കരേഗി ഓർ ഭാരത് കെ തേജി സെ ബഡ്തേ ഷിപ്പിംഗ് ഓർ മെരിടൈം ക്ഷേത്രോ മേ നയ നിവേശ് ലേക്കർ ആയേഗി.
1: സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ നിക്കോസ് ക്രിസ്റ്റോഡോലൈറ്റ്സ് ഇത്യേഷഃ അവദത് യത് ഉഭയോഃ രാഷ്ട്രയോഃ മധ്യേ ദ്വൈപാക്ഷിക സംബന്ധാഃ യൂറോപീയ സംഘ ഭാരത സംബന്ധാശ്ച ഗതവർഷേ അത്യന്തം പ്രഗതിം അകുർവന്. പ്രാതഃകാലേ വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിനാ സഹ മേലനം കൃതവാൻ. സാമാജികാന്തർജാലീയേ പട്ടലേ ഡോക്ടർ ജയശങ്കരഃ അവദത് യത് സഹ ദ്വയോഃ രാഷ്ട്രയോഃ മധ്യേ ദ്വൈപാക്ഷിക സംബന്ധാൻ സുദൃഢം കർത്തും ഭാരത യൂറോപീയ സഹയോഗായ ച സകാരാത്മക ഭാവാനാം മാർഗദർശനസ്യ ച പ്രശംസാം അകരോത്. സൈപ്രസ് ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ചതുർദിവസീയ യാത്രായാമസ്തി. നിർവാചനായോഗേന അദ്യ ദശരാജ്യേഷു ചതുർവിംശതി രാജ്യസഭാ ആസനാനാം ദ്വിവാർഷിക നിർവാചനസ്യ കാര്യക്രമസ്യ ഘോഷണാ കൃതാ. പൂർവ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, केन्द्रीय मन्त्रिणौ जॉर्ज कुरियन तथा रवनीत सिंहश्च तेषु सदस्येषु अन्तर्भवन्ति। येषां कार्यकालः अग्रिमे मासे समाप्तः भविष्यति। आन्ध्रप्रदेशे, गुजराते तथा कर्णाटके प्रत्येकस्मिन् राज्ये चत्वारि आसनानि सन्ति। राजस्थाने तथा मध्यप्रदेशे प्रत्येकस्मिन् राज्ये त्रीणि त्रीणि आसनानि सन्ति। झारखण्डे द्वे द्वे आसने स्तः। मणिपुरे, मेघालये, अरुणाचलप्रदेशे तथा मिजोरमे प्रत्येकस्मिन् राज्ये एकैकम् आसनं रिक्तं भविष्यति। आयोगस्यानुसारम् अग्रिममासस्य प्रथमे दिनाङ्के अधिसूचनायाः निर्गमनं भविष्यति तथा जून मासस्य अष्टादश दिनाङ्के मतदानं भविष्यति। मतगणना अपि तस्मिन्नेव दिने भविष्यति। महाराष्ट्रस्य, तमिलनाडुराज्यस्य च प्रत्येकस्य एकस्य एकस्य आसनस्य कृते राज्यसभायाः उपनिर्वाचनम् अपि आयोगेन घोषितम्। एतद् निर्वाचनम् अपि अग्रिममासस्य अष्टादश दिनाङ्के भविष्यति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। अद्य सर्वोच्च न्यायालयेन अग्रिम सप्ताहे याचिकायाः श्रवणाय सहमति प्रदत्ता। याचिकायां सीबीएसई इत्यस्य नूतन नीतेः विरोधः अस्ति, यस्याः अन्तर्गतं जुलाई मासस्य प्रथम दिनांकात् नवम दशम वर्गयोः छात्राणां कृते त्रिभाषा अनिवार्या कृता अस्ति। वरिष्ठ अधिवक्ता मुकुल रोहतगी इत्येषः मुख्य न्यायाधीशः सूर्यकान्तस्य नेतृत्वे पीठस्य समक्षं प्रकरणम् उपस्थापितवान्। न्यायपीठे न्यायमूर्ति जयमाल्या बागची तथा विपुल एम पंचोली आस्ताम्। छात्रैः, शिक्षकैः तथा मातापितृभिः संयुक्तरूपेण याचिका प्रस्तुता आसीत्। सः अवदत् यत् सीबीएसई इत्यस्य एतस्याः नूतननीतेः अन्तर्गतं नवमी दशमी वर्गयोः अतिरिक्त भाषाद्वयस्य अध्ययनम् अनिवार्यं कृतमस्ति, येन अतीव समाह्वानम् उत्पद्यते। सः न्यायालयं सोमवासरे विचारार्थं विषयस्य सूचीकरणाय प्रार्थितवान्। मुख्य न्यायाधीशः अवदत् यत् अग्रिम सप्ताहे विविध श्रवण सप्ताहे प्रत्येकस्मिन् विचारः भविष्यति। केन्द्रीय गृहमन्त्री अमितशाहः अवदत् यत् समग्र सीमाम् अभेद्यतरां कर्तुं सर्वकारः स्मार्ट सीमा परियोजनायाः आरम्भं करिष्यति। अद्य नवदिल्ल्यां बीएसएफ संस्थायाः अलंकरण समारोहं सम्बोधयन् श्रीशाहः अवदत् यत् एषा परियोजना ड्रोन, रडार, कैमरा इत्यादिभिः प्रौद्योगिकीभिः संस्थानैः सुसज्जिताः भविष्यन्ति। सः अवदत् यत् आगामि एकवर्षान्तर्गतं सीमा सुरक्षा बलस्य सुरक्षा व्यवस्थायां स्मार्ट बॉर्डर कॉन्सेप्ट इत्यस्य अन्तर्गतं सर्वासां प्रौद्योगिकीनाम् एकीकरणं कृत्वा अभेद्य सीमा सुरक्षा संरचनायाः विकासः द्रुतगत्या कार्यं प्रचलति।
3: Padma Vibhushan.
4: BSF was established under the leadership of Padma Vibhushan K.F. Rustam. Since the establishment of BSF, the force has worked to ensure the security of the borders of the entire country.
3: Nischint karne ka kaam Seema Suraksha Bal ke jawanon ne kiya hai.
1: पश्चिम बंगाल राज्यस्य नेता शुभेन्दु अधिकारी अद्य राष्ट्रपति भवने राष्ट्रपतिना द्रौपदी मुर्मू वर्यया सह मेलनं कृतवान्। सः रक्षामन्त्रिणा राजनाथ सिंहेन सहापि मेलनं विहितवान्। सामाजिकान्तर्जालीये पटले श्रीराजनाथ सिंहः अवदत् यत् शुभेन्दु अधिकारी समृद्धेन राजनैतिक विधायी अनुभवेन युक्तः व्यक्तिः अस्ति। सः आत्मविश्वासं प्रकटितवान् यत् श्री अधिकारी पश्चिम बंगाल राज्यं नूतन औन्नत्यं प्रतिनेतुं कार्यं करिष्यति। आईपीएल क्रिकेट क्रीडायाम् अद्य हैदराबादे रॉयल चैलेंजर्स बेंगलुरु दलं सनराइजर्स हैदराबाद दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। गतरात्रौ अहमदाबादस्य नरेन्द्र मोदी क्रीडांगणे गुजरात टाइटन्स दलेन चेन्नई सुपर किंग्स दलं 91 धावनांकैः पराजितम्। अन्ते मुख्यवार्ताः पुनः एकवारम्। प्रधानमन्त्री नरेन्द्र मोदी नवदिल्ल्यां साइप्रस देशस्य राष्ट्रपतिना निकोस क्रिस्टाडो लाइट्स इत्यनेन सह चर्चितवान्। सः उक्तवान् यत् अग्रिमेषु पञ्चवर्षेषु निवेश प्रवाहः द्विगुणीकर्तुं भारत साइप्रस देशयोः लक्ष्यमस्ति। निर्वाचनायोगेन अग्रिमे मासे अष्टादश दिनांके दश राज्याणां चतुर्विंशति राज्यसभासनानां कृते निर्वाचनस्य घोषणा कृता। सर्वोच्च न्यायालयेन जुलाई मासस्य प्रथम दिनांकात् नवमी कक्षायाः छात्राणां कृते CBSE इत्यस्य त्रिभाषीयाध्ययनस्य अनिवार्यतायाः विरुद्धं याचिकायां विचारं समारब्धम् इति वार्ताः।
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ. വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
5: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
2: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് മെ നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കെ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ ഉഠാതെ ഹുയെ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനേ കാ ലക്ഷ്യ രഖ രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18 നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
7: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. ത്രീലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
9: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
8: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങളടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങളടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
10: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റുവരണ്ടു കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
8: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20 വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19th റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹൈമവതി അമ്മ പരിചയപ്പെടുത്തുന്നത് പയറിലെ മുഞ്ഞക്കുള്ള പ്രതിരോധമാണ്. അപ്പോ നമുക്കും ഒപ്പം സഞ്ചരിക്കാം ഹൈമവതി അമ്മയുടെ പച്ചക്കറി തോട്ടത്തിലൂടെ.
1: മുഞ്ഞ, കായ്ച്ച, മറ്റേ ബണ്ട്, അതിനുള്ള അതിനുള്ള ഒരു മരുന്നാണ് ഞാൻ. ചായ്, വെള്ളിയിച്ച, അതിനെല്ലാം ഉള്ള മരുന്നാണ് ഇത്. ഇനിയിപ്പോ എന്തെല്ലാം വേണ്ടത് വെച്ചാൽ, ഇത് വിനാഗിരിയാണ്, ഇത് പിന്നെ വേപ്പെണ്ണയാണ്, ഇത് പിന്നെ ഇത് സോപ്പ് ലിക്വിഡാണ്, സോപ്പിന്റെ ലിക്വിഡ്. ഇത് മൂന്നും കൊണ്ടാണ് ഞാനിപ്പോ ഒരു ഇതാക്കുന്നത്. ഇത് വെള്ളം, ഇതിൽ ഒരു 50 ഗ്രാം വിനാഗിരിയാണ് വേണ്ടത്. ഇത് കണ്ട, ഇത് ഒരു 25 ഗ്രാം ഉണ്ടോ? 25 ഇത് 25 ഉണ്ടോ? ഏ 25 എണ്ണ വേണ്ടത്. പിന്നെ അത് ഏതെണ്ണയായാലും എടുക്കാം, വേപ്പെണ്ണ വേണമെന്നില്ല. വേപ്പെണ്ണ ഇല്ലെങ്കിലും വെളിച്ചെണ്ണ ആയാലും മതി, നമ്മൾ അപ്പം ചുടുന്ന വെളിച്ചെണ്ണ ആയാലും മതി, ഓയിലായാലും മതി, അപ്പം ഇനി വെള്ളെണ്ണ ആയാലും മതി, ഏതായാലും മതി. ഞാനിവിടെ ദേശം വേപ്പെണ്ണ ഉള്ളതുകൊണ്ട് അതാ എടുത്തിനി. ഇനിയിപ്പോ ഈ ലിക്വിഡ് ഇതെടുക്കുക, ഇത് സോപ്പിന്റെ ലിക്വിഡാണ്. ഇത് ഒരു 25 ഗ്രാം ആയത് വേണ്ട. ഇതിൽ പിന്നെ ഒരു 50 ഗ്രാം വിനാഗിരി. 50 ഗ്രാമിൽ ഒറ്റപ്പെടി കൂടാൻ പാടില്ല വിനാഗിരി, കുറഞ്ഞാലും വിനാഗിരി കൂടാൻ പാടില്ല കേട്ടോ. അത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ്. ഇത് 1 ലിറ്ററിനാണ്.

0: ആശ്രിതമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പയറു ചെടികളിലേക്ക് അടിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഹൈമവതി അമ്മയുടെ തോട്ടത്തിലൂടെ നടന്നുകൊണ്ട് ആ കാഴ്ചകളെല്ലാം നമുക്ക് കേട്ടുകൊണ്ട് കാണാം.
1: ഇതെല്ലാം ഉണങ്ങിപ്പോയി. ഇത് മുഞ്ഞ കൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങിപ്പോയത്. ഈ മുഞ്ഞ ഞാൻ ഈ അടിച്ചു കൊടുക്കട്ടെ. ഇതിങ്ങനെ നീരൂറ്റി കുടിക്കലാണ്. അതിന്റെ പണി എന്നാ വെച്ചാൽ നീരൂറ്റി കുടിക്കലാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നൊന്ന് നോക്കി നോക്കാലേ. ഇച്ചിരി കായികളും നല്ലോണം ഉണ്ടാകുന്നുണ്ട്. പയറ് പയറ് ഇഷ്ടംപോലെ പയറ് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ പയറ് ഇത് വേഗം കുഴപ്പ് വന്നായിരിക്കും. മുത്ത് ഇനി കുറച്ച് അതിന്റെ അടിയിൽ കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടില്ല. അതെല്ലാം ഈ ചകരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടില്ല. അത് പിന്നെ ഇട്ട് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പം ഉണ്ടായിക്കോളും. നല്ല ഏകദേശം പഴുത്തു പോയി. ഇതെല്ലാം അടിഞ്ഞു പോയി. മൂത്തിട്ടാണ് ആദ്യത്തെ ഉണ്ടായാൽ പയറെല്ലാം ഉണ്ടായില്ലേ. ഇനിയിപ്പോ ഈ ചപ്പ് തേച്ച് പോയാൽ മാത്രമേ ചപ്പെല്ലാം തേച്ചിൽ അതിന് മണ്ടക്ക് പറിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ചപ്പ് തേച്ച് അത് മൂത്തിട്ടായതാണ്. മറ്റേ സൂക്കർ കൊണ്ടല്ല ഇത് പഴുത്തിന്. അതുകൊണ്ട് ആ തളർന്നു പോയത് കൊണ്ടുള്ള ജനീറ്റ് തിരിൽ ആദ്യം വരണം. ഇനിയിപ്പോ തിരിൽ ആദ്യം എവിടെ വരണം. ഇത് നമ്മളിപ്പോ അടിച്ചു കൊടുത്താല് ഇത് പുഴുവെല്ലാം വേഗം പുഴുവെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോളും. മറ്റു പുഴുവൊന്നും ഇപ്രാവശ്യം വന്നിട്ടേ ഇല്ല. എന്താ വെച്ചാല് പുഴുവിനെയൊന്നും മറ്റു വയറ് പുഴുവെല്ലാം വരുവേന്. ഇപ്രാവശ്യം അങ്ങനെ പുഴുവൊന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പൊ പുഴുവൊന്നും വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. ഇനി ഒന്നുകൂടാന്നില്ല. ഇതേ മറ്റു പുഴു ഉണ്ടായെന്ന് വെച്ചാൽ വിരിഞ്ഞ് നമ്മള് പുഴു ഇതേപോലെ കായ് ആകുമ്പോ അതിൻ്റെ ഉള്ളില് പുഴു പേരിയിട്ട് ഇങ്ങനെ തോട്ടയാക്കിയിട്ട് അത് അതിങ്ങനെ തിന്നു വയ്യ. പയറ് തിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പേര് കൂടുവയ്യ. അന്നേരം പയറുണ്ടായാലും കുറേ ആ പയറ് പിന്നെ മൂക്ക് വണ്ണം വെക്കുകയില്ല. ചില അതൊന്നും ഉണ്ടായില്ല. നല്ല നല്ല വൃത്തിയായി.
0: പയറു മാത്രമല്ല മറ്റ് നിരവധി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയും ഹൈമവതി അമ്മ സംസാരിക്കുന്നു.
1: ഒരു റേഷൻ കൂട്ടുണ്ട്. അത് വളർന്നുപോയി. അതിനിപ്പോ മേലോട്ട് പന്തലാക്കണം. മുകളിൽ ബാപ്പിന്റെ മേലെ പന്തലാക്കണം. അതിപ്പോ ഇങ്ങനെ കായര് കെട്ടിട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അടന്ന് ആക്കണം. നെട്ടുമ്പോലെ കായ് ഉണ്ടായിക്കോളും. ഇതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. മുഞ്ഞ ഉണ്ടാവില്ല. ഒരു പയറിനൊന്നും ഒരു രോഗവും ഉണ്ടാവില്ല. നിങ്ങൾ ഇത് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ആദ്യം വരും. വരൂല എന്ന് പറഞ്ഞാൽ കൂടുതൽ ആക്രമിച്ചിട്ട് വരുമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ എന്നാ വേണ്ടത്തിൽ എല്ലാവരും ചെയ്യുക. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. മുഞ്ഞ എല്ലാ രോഗവും ഉണ്ടെന്ന് പറയണ്ട. നിങ്ങൾ പരീക്ഷിച്ച് നോക്കാനില്ല. ഇതെല്ലാം നല്ല അച്ചട്ടായ മരുന്ന് പ്രയോഗമാണ്. ശരിക്കും മാറും. എനിക്ക് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വരുന്നതിലൊക്കെ തന്നെ എല്ലാം അടിച്ചു കൊടുത്തതുകൊണ്ട് ഒരു രോഗം ഉണ്ടായിട്ടില്ല. ഒന്നിനും വന്നിട്ടില്ല. പയറിനായാലും തക്കാളിക്ക് അവർ തക്കാളിക്കെല്ലാം രോഗം തേച്ചും വരും. ഒറ്റ വാട്ടം വരലും കായ് ഉണ്ടാകുമ്പം ഓട്ടയായിട്ട് അടികരിഞ്ഞു പോലും എന്തെല്ലോ ചെയ്യും. ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല. ഉള്ളീൻ്റെ പ്രയോഗവും മറ്റേ പിന്നെ ഉലുവേൻ്റെ പ്രയോഗവും മറ്റേ ഉലുവ ഉള്ളി മറ്റേ മറ്റുള്ള പ്രയോഗങ്ങളും എല്ലാം എന്തെല്ലോ പ്രയോഗം ഉലുവ ഉള്ളി പിന്നെ വെറി ഉണ്ടെന്തല്ലോ പ്രയോഗങ്ങളെല്ലാം നടത്തിയത് കൊണ്ടെന്ന് വെച്ചാൽ ഒരു തകരാറും വന്നിട്ടില്ല. പിന്നെ മുട്ടത്തോടിൻ്റെ പ്രയോഗം കൊണ്ട് തക്കാളിക്കുന്ന ഒറ്റ അടിയിലേക്ക് തേച്ചും ഇങ്ങനെ കറുത്തിട്ട് ഇങ്ങനെ അടി മോശമായി പോകും. അതൊന്നും ഇപ്രാവശ്യം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം വരുന്നതിലൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു രോഗവും ഇല്ല. എൻ്റെ പച്ചക്കറിക്ക് അങ്ങനെ ഒരു രോഗമേ ഇല്ല. നിങ്ങൾ നോക്കി നോക്കറ. ഇതെച്ചാൽ വേറെ ഒന്നും ഒരു മരുന്നും ഞാൻ അടിക്കുന്നില്ല. ഈ മരുന്നല്ലാതെ വേറെ അത് ഇനിയിപ്പോൾ അത് അടിച്ചു. നാളെ ഇപ്പം ഇപ്പോൾ അടിക്കാൻ പറ്റിയെങ്കിൽ അടിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം വഴുതിനിക്കെല്ലാം അടിക്കാനുണ്ട്. വഴുതിനിക്കൊന്നും മരുന്ന് അടിച്ചിട്ടേ ഇല്ല. വളവും ഇടലും എല്ലാം ഇപ്രാവശ്യം കുറവാണ്. എനിക്ക് കഴിയാതെ ഉണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് നമുക്ക് സ്വന്തം ആവശ്യം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടപ്പോൾ പിന്നെ എന്താ കൂടുതൽ വിൽക്കാനൊന്നും എനിക്ക് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രയോഗിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിലേ പ്രയോഗിക്കാൻ കഴിയൂ. അതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്.
0: കാർഷിക മേഖലയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഹൈമവതി അമ്മയ്ക്ക് ഇനിയും ഏറെ സംസാരിക്കാനുണ്ട്. തുടർന്ന് കേൾക്കാം അടുത്ത ദിവസങ്ങളിൽ ഹരിത സമൃദ്ധിയിലൂടെ.

0: നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒരല്പം പയറ് കൃഷി ചെയ്യാത്തവർ കുറവായിരിക്കും അല്ലേ? വിപണിയിലെ വിഷം പുരണ്ട പയറിനു പകരമായി വീട്ടിൽ തന്നെ വിഷമില്ലാത്ത പയറ് വിളയിച്ചെടുക്കുക എന്നത് വലിയൊരു സന്തോഷമാണ്. പക്ഷേ നല്ല രീതിയിൽ വളർന്നു വരുന്ന പയർച്ചെടികളെ പെട്ടെന്നൊരു ദിവസം നശിപ്പിച്ചു കളയുന്ന ചില വില്ലന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ് മുഞ്ഞ. പയറിന്റെ തണ്ടിലും ഇലയുടെ അടിയിലുമൊക്കെ കറുത്ത നിറത്തിൽ കൂട്ടമായിരുന്ന് നീരൂറ്റിക്കുടിക്കുന്ന ആ ജീവികൾ കർഷകരുടെ വലിയൊരു തലവേദനയാണ്. ഈ മുഞ്ഞകളെ എങ്ങനെ ജൈവരീതിയിലൂടെയും ശാസ്ത്രീയമായും പ്രതിരോധിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എല്ലായ്പ്പോഴും പയർച്ചെടികളുടെ ഇലകളുടെ അടിഭാഗം ശ്രദ്ധിക്കണം. ഈ മുഞ്ഞകൾ വരുന്നത് സാധാരണയായി ഉറുമ്പുകളുടെ കൂടെയാണ്. പയർച്ചെടിയിൽ കറുത്ത ഉറുമ്പുകൾ കയറിയിറങ്ങുന്നത് കണ്ടാൽ ഉറപ്പിച്ചോളൂ, അവിടെ മുഞ്ഞ വരാൻ സാധ്യതയുണ്ട്. കാരണം മുഞ്ഞകൾ പുറപ്പെടുവിക്കുന്ന ഒരു തരം മധുരമുള്ള ദ്രാവകം കുടിക്കാൻ വേണ്ടിയാണ് ഉറുമ്പുകൾ വരുന്നത്. പകരമായി ഉറുമ്പുകൾ ഈ മുഞ്ഞകളെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ പ്രതിരോധം ഉറുമ്പുകളെ മാറ്റുക എന്നതാണ്. ഇതിനായി ലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ശക്തമായ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് ഇവയെ കഴുകിക്കളയാം. ആക്രമണം കഠിനമല്ലെങ്കിൽ കൈകൊണ്ട് തുടച്ചു മാറ്റാവുന്നതേയുള്ളൂ. ഇനി വീട്ടിലുണ്ടാക്കാവുന്ന ചില പ്രതിവിധികളാണെങ്കിൽ: ഒന്ന്, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം ബാർ സോപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ചതും നന്നായി യോജിപ്പിക്കണം. ഇതിലേക്ക് 20 ഗ്രാം വെളുത്തുള്ളി നന്നായി അരച്ചെടുത്ത നീര് അരിച്ചെടുത്തൊഴിക്കുക. ഈ മിശ്രിതം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളുടെ അടിഭാഗത്തും തണ്ടുകളിലും നന്നായി തളിച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ തളിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. പലപ്പോഴും കീടശോഷിനിയായി കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. ഒരു ദിവസം പുളിച്ച കഞ്ഞിവെള്ളം അത്ര തന്നെ വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത് മുഞ്ഞകളെ നശിപ്പിക്കാൻ സഹായിക്കും. മറ്റൊരു എളുപ്പവഴി മഞ്ഞക്കെണികൾ വെക്കുക എന്നതാണ്. ഒരു മഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റിലോ പാത്രത്തിലോ അല്പം ആവണക്കെണ്ണയോ ഗ്രീസോ പുരട്ടി പയർത്തോട്ടത്തിൽ കെട്ടിത്തൂക്കണം. മഞ്ഞ നിറം കണ്ട് ആകർഷിക്കപ്പെടുന്ന മുഞ്ഞകൾ ഇതിൽ വന്ന് ഒട്ടിപ്പിടിച്ചുകൊള്ളും. രാസകീടനാശിനികൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവ മുഞ്ഞകളെ തിന്നു തീർക്കുന്ന ലേഡി ബേർഡ് ബീറ്റിൽ പോലുള്ള ഉപകാരികളായ പ്രാണികളെ കൂടി കൊന്നൊടുക്കും. അതുകൊണ്ട് ഈ ജൈവ വഴികൾ മാത്രം പരീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല കർഷകർക്കും പറ്റുന്ന പ്രധാന തെറ്റ്: മുഞ്ഞബാധ കഠിനമായി പയർച്ചെടി മുഴുവൻ കരിഞ്ഞുണങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇവർ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നത് എന്നതാണ്. അപ്പോഴേക്കും വൈകി പോയിട്ടുണ്ടാകും. കീടനിയന്ത്രണം എപ്പോഴും തുടക്കത്തിലേ വേണം. മറ്റൊരു കാര്യം, വേപ്പെണ്ണയടിക്കുമ്പോൾ അത് ഇലയുടെ മുകൾ ഭാഗത്ത് മാത്രം തളിച്ചാൽ പോരാ. നേരത്തെ പറഞ്ഞതുപോലെ മുഞ്ഞകൾ ഒളിച്ചിരിക്കുന്നത് ഇലകളുടെ അടിഭാഗത്താണ്. അതുകൊണ്ട് സ്പ്രേയറിന്റെ നോസിൽ ഇലയുടെ അടിയിലേക്ക് വരുന്ന രീതിയിൽ വേണം തളിക്കാൻ. വേപ്പെണ്ണ അതികഠിനമായ വെയിലുള്ള സമയത്ത് തളിക്കാൻ പാടില്ല. അത് ഇലകൾ കരിഞ്ഞു പോകാൻ കാരണമാകും. എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രം ജൈവ കീടനാശിനികൾ തളിക്കണം. ഇതുകൂടാതെ പയറിന് നമ്മൾ നൽകുന്ന വളപ്രയോഗത്തിലും ഒരു കാര്യമുണ്ട്. പലരും പയറിന് അമിതമായി നൈട്രജൻ വളങ്ങൾ കൂടുതൽ നൽകും. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടിക്ക് നല്ല പച്ചപ്പും തഴച്ച വളർച്ചയും ഉണ്ടാകുമെങ്കിലും തണ്ടുകൾക്ക് കട്ടി കുറഞ്ഞ് മൃദുലമായി മാറും. ഇത് മുഞ്ഞകൾക്ക് നീരൂറ്റിക്കുടിക്കാൻ കൂടുതൽ എളുപ്പമുണ്ടാക്കുന്നു. അതുകൊണ്ട് വളപ്രയോഗം എപ്പോഴും മിതമായ തോതിൽ മാത്രം നൽകണം. മിശ്രവിള രീതി പരീക്ഷിക്കുന്നത് നല്ലതാണ്. പയർ നടുന്നതിനൊപ്പം അല്ലെങ്കിൽ അതിന്റെ അതിരുകളിലായി ചെണ്ടുമല്ലി നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ചെണ്ടുമല്ലിയുടെ മണം മുഞ്ഞകളെ ഒരു പരിധിവരെ അകറ്റി നിർത്തും. മാത്രമല്ല, ലേഡി ബേർഡ് ബീറ്റിൽ പോലുള്ള ഉപകാരികളായ പ്രാണികളെ ഈ ചെടി ആകർഷിക്കുകയും ചെയ്യും. അതുപോലെ ഒരു തവണ പയർകൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും പയറ് നടാതെ അടുത്ത തവണ അവിടെ വെണ്ടയോ വഴുതനയോ മറ്റോ നട്ട് വിളപരിക്രമണം നടത്തുന്നതും ഇത്തരം കീടങ്ങളുടെ ശല്യം കുറക്കാൻ സഹായിക്കും. മുഞ്ഞകൾ പയർച്ചെടിയെ ആക്രമിക്കുന്നതിന് ഒരു പ്രത്യേക ശാസ്ത്രീയ രീതിയുണ്ട്. വളരെ ചെറിയ പ്രാണികളാണെങ്കിലും ഇവ കൂട്ടത്തോടെയാണ് ആക്രമണം നടത്തുന്നത്. അവ പയർച്ചെടിയെ നശിപ്പിക്കുന്നത് പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത് നീരൂറ്റിക്കുടിക്കൽ. മുഞ്ഞകളുടെ വായഭാഗം ഒരു ചെറിയ സൂചി പോലെയാണ്. ഇവ പയർച്ചെടിയുടെ ഇളയ തണ്ടുകൾ, ഇലകളുടെ അടിഭാഗം, പൂമുട്ടുകൾ, ഇളം കായകൾ എന്നിവയിലേക്ക് ഈ സൂചി പോലുള്ള അവയവം ഇറക്കി വെച്ച് ചെടിയുടെ ജീവകോശങ്ങളിലെ പോഷക ഗുണമുള്ള നീര് പൂർണമായും ഊറ്റിക്കുടിക്കും. രണ്ടാമത്തേത് കൂട്ടമായുള്ള ആക്രമണം. മുഞ്ഞകളൊരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. വളരെ വേഗത്തിൽ വംശവർദ്ധനവ് നടത്താൻ സാധിക്കുന്ന ജീവികളാണിവ. അതിനാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആയിരക്കണക്കിന് മുഞ്ഞകൾ പയർച്ചെടിയുടെ തലപ്പുകളിൽ കൂട്ടമായി വലിഞ്ഞു മുറുകുന്നു. ഇതോടെ ചെടിക്കാവശ്യമായ പോഷകങ്ങൾ ഇലകളിലേക്ക് എത്താതാകും. മറ്റൊന്ന് ഉറുമ്പുകളുമായുള്ള കൂട്ടുകെട്ട്. മുഞ്ഞകൾ പയറിന്റെ നീരൂറ്റി കുടിച്ച ശേഷം അവയുടെ ശരീരത്തിൽ നിന്ന് മധുരമുള്ള ഒരു ദ്രാവകം പുറപ്പെടുവിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ മധുരം കുടിക്കാൻ വേണ്ടി കറുത്ത ഉറുമ്പുകൾ പയർച്ചെടിയിലേക്ക് വരും. പകരമായി ഈ ഉറുമ്പുകൾ മുഞ്ഞകൾക്ക് കാവൽ നിൽക്കുകയും അവയെ ഒരു ചെടിയിൽ നിന്നും നടന്ന് അടുത്തുള്ള മറ്റ് ആരോഗ്യപൂർണമായ പയർച്ചെടികളിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ആക്രമണം തോട്ടം മുഴുവൻ വ്യാപിക്കും. നാലാമത്തേത് വെറുമൊരു കീടം എന്നതിലുപരി പയർച്ചെടിയെ പൂർണ്ണമായി നശിപ്പിക്കുന്ന മൊസൈക് വൈറസ് എന്ന മാരക രോഗം പടർത്തുന്ന വാഹകർ കൂടിയാണ് മുഞ്ഞകൾ. രോഗബാധയുള്ള ഒരു ചെടിയിൽ നിന്ന് നീരൂറ്റിക്കുടിച്ച ശേഷം മുഞ്ഞകൾ അടുത്ത നല്ല ചെടിയിലേക്ക് പോകുമ്പോൾ ഈ വൈറസ് ആ ചെടിയിലേക്കും പകരും. ആക്രമണത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ്. ഇലകൾ താഴോട്ട് ചുരുണ്ടുപോകുകയും വിളറി വെളുക്കുകയും ചെയ്യും. പയർച്ചെടിയുടെ തലപ്പുകൾ കരിഞ്ഞുണങ്ങി വളർച്ച മുരടിക്കും. ഇലകളിലും തണ്ടുകളിലും കറുത്ത നിറത്തിൽ പൂപ്പൽ ബാധിക്കും. മുഞ്ഞകൾ പുറപ്പെടുവിക്കുന്ന മധുരമുള്ള ദ്രാവകത്തിലാണ് ഈ പൂപ്പൽ വളരുന്നത്. പൂക്കളും ചെറുപിഞ്ചുകളും കൊഴിഞ്ഞുപോകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പയർച്ചെടിയുടെ രക്തം ഊറ്റിക്കുടിച്ചും അതിലേക്ക് രോഗങ്ങൾ പടർത്തിയുമാണ് മുഞ്ഞകൾ ചെടിയെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്. മുഞ്ഞയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പയർച്ചെടിയിൽ മുഞ്ഞയെ കണ്ട് ആരും വിഷമിക്കുകയോ കൃഷി ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. പ്രകൃതിയിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും പ്രകൃതിയിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ അല്പം വൈകിപ്പോയി എന്നതുകൊണ്ട് മാത്രം പയറ് നശിച്ചുപോയതായിരിക്കും. അതിലൊട്ടും നിരാശ വേണ്ട. കൃഷി എന്നത് ഒരു വലിയ പാഠപുസ്തകമാണ്. ഓരോ തിരിച്ചടികളും പുതിയ അറിവുകളാണ് നമുക്ക് പകർന്നു നൽകുന്നത്. ഇനി പയർനടുമ്പോൾ തുടക്കം മുതലേ അല്പം ശ്രദ്ധിച്ചാൽ മതി. ജൈവ വഴികളെല്ലാം തന്നെ വളരെ ചെലവ് കുറഞ്ഞതും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുമാണ്. അതുകൊണ്ട് പ്രകൃതിയുടെ രീതികൾ മനസ്സിലാക്കി പ്രകൃതിക്കൊപ്പം മുന്നോട്ട് സഞ്ചരിക്കാം. കർഷകർക്കെന്നും കൂട്ടായി ഹരിത സമൃദ്ധി. അടുത്ത ദിവസം തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ഒരു തുണയുമില്ലാതെ കാട്ടിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നപ്പോ ഓർക്കുന്നില്ലേ? വാരണാവതത്തിലെ കത്തി അമർന്ന അരക്കിലത്തു നിന്ന് രക്ഷപ്പെട്ടെത്തി ഈ കാട്ടിൽ വെച്ച് സർവം സമർപ്പിച്ചവളെ അമ്മയുടെയും സഹോദരങ്ങളുടെയും വാക്ക് കേട്ട് നിഷ്കരുണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോ.
2: കഥകളുടെ അക്ഷയഖനിയായ മഹാഭാരതം സമ്പത്തിനും അധികാരത്തിനു വേണ്ടി സ്വന്തങ്ങളും ബന്ധങ്ങളും മറന്ന് പോരടിച്ച മഹാഭാരത യുദ്ധം.
3: ധർമ്മപക്ഷത്തിന്റെ ജയപ്രതീക്ഷ അങ്ങിലാണ്. പെണ്ണിന്റെ മടിക്കുത്തഴിച്ചവനെയും കള്ളച്ചൂത് കളിച്ചവരെയും ഒക്കെ ശിക്ഷിക്കാനുള്ള പ്രതിജ്ഞയെടുത്ത ധീരനാണങ്ങ്. അനിവാര്യമാണ് അങ്ങയുടെ ജയം. അതിനെ കരുത്താവാൻ അടർക്കളത്തിൽ ഉണ്ടാകും ഞാൻ. തീർച്ച
2: അധസ്ഥിതരുടെ ചോര കൊണ്ട് അധികാരത്തിന്റെ അസ്ഥിവാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഭരണവർഗത്തിന്റെ മുഖം മൂടി വലിച്ചു കീറുന്ന കഥാസന്ദർഭം. കുലദോഷം പറഞ്ഞ് അകറ്റി നിർത്തപ്പെട്ടവന്റെ കരുത്തുകൊണ്ട് ജയഭേരി മുഴക്കുമ്പോൾ ജന്മദോഷത്തിന്റെ ഐത്തം കൽപ്പിച്ചവരെ മാറ്റി നിർത്തപ്പെടുന്നു.
4: മോനെ, അന്ന് യാത്ര ചോദിക്കുമ്പോൾ വേദന കടിച്ചമർത്തി അമ്മ ചിരിച്ചിരുന്നു. പേറ്റുനോവ് തുടങ്ങിയ ഭാര്യയെ പെരുവഴിയിൽ ഉപേക്ഷിച്ച അച്ഛൻ, പെറ്റിട്ട കുഞ്ഞും അമ്മയും കരിമ്പുലികൾ കടിച്ചു കീറാതെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാത്ത നീചൻ. പിന്നെ ആണൊരുത്തനായ മകന്റെ സഹായം ആവോളം സ്വീകരിച്ച് ഒടുവിൽ പിറവിദോഷം പറഞ്ഞ് ആട്ടിയകറ്റിയ ക്രൂരൻ.
2: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ 6-ാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
1: ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റു നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ, താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
2: റേഡിയോ മലബാറിന്റെ നാടക നേരത്ത് ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം 6-ാമത് ഭാഗത്തോടുകൂടി സമാപിക്കുകയാണ്.
4: ലോകമുറ്റുനോക്കുന്ന രണാങ്കണത്തിൽ കരുത്തിന്റെ വീരഗാഥ രചിക്കുന്ന പോരാളികളിൽ എന്റെ മകനും ഉണ്ടാവണം. ഇതൊരച്ഛന്റെ ആഗ്രഹമാണ്.
1: ശത്രുവിന്റെ നിഴൽ പോലും ദേഹത്ത് പതിയാതെ കാത്തോളണം, ഒരു മകന്റെ കടമയാണത്. ഇതാ കൊണ്ടുപോയിക്കോളൂ. ശത്രുപക്ഷത്തിനു നേരെ ജയിച്ചു കയറാൻ ഭീമസേനന് കൂട്ടുണ്ടാവും ഈ ഹിഡുംബി പുത്രൻ.
2: അത്യപൂർവമായ ഈ നാടക പരീക്ഷണത്തിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുവാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെ ക്ഷണിക്കുകയാണ്.
4: ജന്മം നൽകിയ ഒരേ ഒരു ബന്ധം പറഞ്ഞ് അടർക്കളത്തിൽ സഹായം തേടാൻ ലജ്ജയില്ലാത്ത ഭീരു. മക്കളെ, 1000 ആനകളുടെ മസ്തിഷ്കം തകർക്കാൻ കരുത്തുള്ള ഈ കരങ്ങൾ കുപ്പി യാചിക്കുകയാണ് ഈ ഭീമസേനൻ.
2: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29-ന്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സൈപ്രസ് പ്രസിഡന്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിൽ സൈപ്രസിൽ നിന്നുള്ള നിക്ഷേപം ഇരട്ടിയായി വർദ്ധിച്ചു. അടുത്ത 5 വർഷത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നൈ സംഭാവനയെ ബനി ഹേ ഇസ്കാ ലാഭ് ഉഠാത്തെ ഹുയെ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനെ കാ ലക്ഷ്യ രഖ രഹേ ഹേ ഓർ ഇസ് സങ്കൽപ് കോ സാകാർ കർനെ കേ ലിയേ ആജ് ഹം അപ്നെ വിശ്വസനീയ സംബന്ധോ കോ ഏക് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കേ രൂപ് മേ എലിവേറ്റ് കർ രഹേ ഹേ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധവും കഴിഞ്ഞ 1 വർഷത്തിനിടെ വലിയ രീതിയിൽ പുരോഗതി കൈവരിച്ചതായി സൈപ്രസ് പ്രസിഡന്റ് വ്യക്തമാക്കി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്ഗാർ മേള നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം June 1 പുറപ്പെടുവിക്കും. June 18 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നാളെ മുതൽ ഈ മാസം 28 വരെ സഭസമ്മേളനം ഉണ്ടായിരിക്കില്ല. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. അടുത്ത മാസം 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് July 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. മുതിർന്ന അഭിഭാഷകൻ മുകുൾ രോഹ്ത്ഗിയാണ് വിഷയം കോടതിയിൽ ഉന്നയിച്ചത്. CBSEയുടെ പുതിയ നയം 9-ാം ക്ലാസ്സിൽ 2 അധിക ഭാഷകൾ കൂടി നിർബന്ധമാക്കുന്നുവെന്നും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിഗാബിലിൻ എന്ന മരുന്നിനെ ഷെഡ്യൂൾഡ് H1 പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനും നിയന്ത്രണം കർശനമാക്കുന്നതിനുമായാണ് നടപടി. യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും പ്രിഗാബിലിൻ ദുരുപയോഗവും സംബന്ധിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോളോ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സിയാൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഇന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയ തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയം ഈ മാസം 24 വരെ നീട്ടി CBSE. നാളെയായിരുന്നു ഇതിനായി നിശ്ചയിച്ചിരുന്ന അവസാന തീയതി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CBSE വെബ്സൈറ്റിലുണ്ടായ അമിത തിരക്കും വെബ്സൈറ്റിന്റെ പ്രവർത്തനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് തീരുമാനം. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിച്ച ശേഷം എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തി പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് 2 ദിവസം കൂടി സമയം ലഭിക്കുമെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കുള്ള പിന്തുണാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനായി ആവിഷ്കരിച്ച ജീവൻ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന സജ്ജമായി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ആപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പദ്ധതികളെയും ക്ഷേമ പരിപാടികളെയും കുറിച്ചുള്ള വിവരങ്ങൾ, അടിയന്തര സഹായം, വൃദ്ധസദനങ്ങളുടെ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ മുതിർന്ന പൌരന്മാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി സവിശേഷതകൾ ജീവൻ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാണ്. രാജ്യത്തെ മുഴുവൻ അതിർത്തിയും കൂടുതൽ ശക്തമാക്കുന്നതിനായി സർക്കാർ സ്മാർട്ട് ബോർഡർ പദ്ധതി ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ BSFന്റെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ബോർഡർ ആശയത്തിന് കീഴിൽ അതിർത്തി സുരക്ഷാ സേനയുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് എല്ലാത്തരം സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ച് സുരക്ഷാ ചട്ടക്കൂട് വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
3: आने वाले एक साल के अंदर ही स्मार्ट बॉर्डर कंसेप्ट के साथ सीमा सुरक्षा बल की सुरक्षा में सभी प्रकार की तकनीक को लैस कर एक अभेद बॉर्डर की हम सुरक्षा की ग्रिड बनाने का काम आगे बढ़ रहा है और बहुत कम समय में गृह मंत्रालय ड्रोन रडार आधुनिक कैमराज और बाकी सारी तकनीक के साथ एक स्मार्ट बॉर्डर के प्रोजेक्ट को लेकर देश के सामने आएगा.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. നേരത്തെ മെയ് 27 അവധി നിശ്ചയിച്ചിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 232 പോയിന്റ് ഉയർന്ന 75,415, നിഫ്റ്റി 65 പോയിന്റ് നഷ്ടത്തിൽ 23,719 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ താഴ്ന്ന 1,16,960 രൂപയും ഗ്രാമിന് 14,620 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയും സൈപ്രസും ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചുമതലയേറ്റു. ഗവർണറുടെ നയപ്രഖ്യാപനം ഈ മാസം 29. 9th ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ CBSE നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഹർജി അടുത്തയാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം നന്ദാത്മജൻ കൊതേരി എഴുതിയ ഭക്തിഗാനം. സംഗീതം നൽകിയത് സ്മൃതി സജീവൻ മാവിലായി. ആലപിക്കുന്നത് നിത്യാനാഥ് കൊതേരി.

ബാബുരാജ് അയലൂർ എഴുതിയ മഴയത്ത് മുൻപേ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രമണി പുതുക്കുടി. സർഗജാലകത്തിൽ ഇനിയൊരു ഭക്തിഗാനമാണ്. എഴുതി അവതരിപ്പിക്കുന്നു നാരായണൻ നമ്പൂതിരി, മല്ലിശ്ശേരി.

0: നാരായണൻ നമ്പൂതിരി മല്ലിശ്ശേരി എഴുതി അവതരിപ്പിച്ച ഭക്തിഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
2: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന്, ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
3: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർത്ത് അഭിനയിച്ച അസുരഗോത്രം നാടകത്തിന്റെ അവസാന ഭാഗത്തിന് യവനിക ഉയരുകയാണ്.
4: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
5: മോനെ,
6: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണ്.
3: സംഘർഷഭരിതമായ അസുരഗോത്രത്തിന്റെ ആറാമത് ഭാഗം, അവസാന ഭാഗം, ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ
1: 9:15.
4: കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
6: എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
2: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം.
3: അസുരഗോത്രം നാടകത്തിന്റെ രചനയും സംവിധാനവും ശബ്ദമിശ്രണവും അഭിനയവും വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
8: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, KK ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള KK ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. KK ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
9: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
10: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
9: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
10: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
9: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
10: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
9: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഏവർക്കും റേഡിയോ ഇറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കേൾക്കാം സംഘഗാനം.

മധുവേറും മാമ്പഴമുണ്ട് കുയിലുണ്ട് കുയിലുണ്ട് കുയിൽമൊഴിയുണ്ട് പുഴപാടും പൂവനമുണ്ട് പതനിറയും പൈമാരുണ്ണാൻ വരി വരിയായി വരി വരിയായി വരി വരി

ma dov'era un mamma?

0: ഒരു മോണോ ആക്ട് കേട്ടാലോ.
1: സ്ത്രീ അഭയല്ല, പ്രതിയറിന്റെ ശേഷിയുടെ മൂർത്ത രൂപമാണ്. ഞാൻ കാത്തിരിക്കും അവസാനത്തെ ദുശാസനനും അവസാനിക്കും വരെ. സ്ത്രീ, പുരാതന ഇതിഹാസങ്ങളിൽ, കഥകളിൽ, കവിതകളിൽ ഭൂമിയിൽ എന്തിന് സ്വർഗത്തിൽ പോലും ദുരിതങ്ങൾ ഏറ്റുവാങ്ങുവാനായി വിധിക്കപ്പെട്ടവൾ. പന്ത്രണ്ട് അഷ്ടേശ്വരങ്ങളും അതുല്യ പരാക്രമികളുമായ സഹോദരങ്ങളെ, ചൂതുകളിൽ നഷ്ടമായ പാണ്ഡവകുലജാത്ര യുധിഷ്ഠിര, നിനക്കിവളെ വീണ്ടെടുക്കണ്ടേ? പണയം വെക്കാൻ ഇനിയും ഉണ്ടല്ലോ നിങ്ങളുടെ ധർമ്മപത്നി ദ്രൗപദി. ഈ ശകുനി ഒരിക്കൽ കൂടി ചൂതുകളികളുടെ മാന്ത്രകൃതകൾ നിങ്ങൾക്ക് കാട്ടിത്തരാം. എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ദുഷ്ടാസന, നിന്റെ ഹൃദയ രക്തത്തിൽ ഞാൻ കൈമുക്കി എന്റെ ഈ അഴിഞ്ഞു വീണ കാർക്കുന്നൽ കെട്ടിവെക്കുന്ന ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും. ഒൻപത് ശക്തികളുടെ ഒരാളുടെ ഭാര്യയെ ചേർത്ത് അങ്ങോട്ട് ഭിത്തി മണുക, അതൊരു സ്ത്രീയെ പതുകൊടുത്തിട്ടാണെങ്കിലും അതങ്ങോട്ട് പൂർത്തീകരിക്കുക. ആരും കരയണ്ട, ചാച്ചനെ തിരിക്കാൻ നമുക്കാവില്ലല്ലോ. എന്നെ ചേർത്ത് ഭിത്തി പണിതോളൂ. പക്ഷെ എൻ്റെ ഈ കുഞ്ഞു കരയുമ്പോൾ എനിക്കവിടെ വാരിയെടുത്ത് മുഴുവിട്ടണം. അങ്ങനെ മാറും ഇരു കൈകളും മൂടരുത്. ഒരമ്മയുടെ മാതൃത്വം നിഷേധിച്ച് കളയല്ലേ തമ്പുരാക്കന്മാരെ. മതാല സ്വഭാവം കാട്ടി പുരുഷന്മാരെ പ്രലോഭിപ്പിക്കുന്ന കാമരൂപിണി, നിന്റെ വാരണം നാക്കും. ഞാനിത് അഴിഞ്ഞു വീട്ടുന്നു. പ്രഭാരത്,
0: ഞാനൊരു രാക്ഷസകുല ജാതിയാണെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ. പ്രണയിച്ച് പുരുഷനൊത്ത് ജീവിച്ച ഒരു കുഞ്ഞിനെ നൊന്തു പ്രസവിക്കുവാനും അതിന് മുലയൂട്ടുവാനും ഞാനും ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഹേ രാമ, പുരുഷാധികാരത്തിന്റെയും പുരുഷ ഗർവിന്റെയും പുരുഷ ശക്തിക്കും മുന്നിൽ മാതൃത്വം നിഷേധിക്കപ്പെട്ട കാട്ടാള നീതി നിങ്ങൾക്കറിയോ? ഒന്നും രണ്ടും ദിവസമല്ല, 40 ദിവസം എന്റെ കുഞ്ഞിനെ കാണാതെ, അവളെ എവിടെയാന്ന് പോലും അറിയാതെ ഞാൻ അനുഭവിച്ച വേദന അറിയാമോ നിങ്ങൾക്ക്? ഒടുവിൽ 43 ദിവസം കീറി പഴിഞ്ഞു പഴുതതുപോലെ പാതി ജീവനോടെയായാലും എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നില്ലേ? ഏതെങ്കിലും ഒരു ഓടയിൽ ചീർന്നു മൂടിക്കിടന്നില്ലല്ലോ എന്റെ കുട്ടി. എല്ലായിടത്തും എവിടെയും അവരുണ്ട്.

0: ഭാര്യയല്ലേ, എന്തേ നിങ്ങൾ ഇത് മറന്നു പോകുന്നു, എന്തേ നിങ്ങൾ ഇത് മറന്നു പോകുന്നു. എന്നും ഒന്നും ഒന്നുപോലെ ആയിരിക്കില്ല. വേട്ടനായകളുടെ പല്ലിൽ നിന്നും വിണ്ടുകീറിയ നെജുമായി അവൾ ഉയർത്തെഴുന്നേൽക്കും. പുരുഷാധികാരത്തിന്റെ ഭരണസംശികൾ തിരുത്തി കുറിക്കാൻ. നന്ദി, നമസ്കാരം.
1: ലളിതഗാനം കേൾക്കാം.

ചൊരി ചപ്പൽ പൂക്കൾ ചിരിച്ചപ്പൾ തളിരുകൾ ഉണ്ണാൻ പുറത്തിറങ്ങി, തളിരുകൾ ഉണ്ണാൻ പുറത്തിറങ്ങി. അകറി നിന്നൊരു ചെന്നായ ആ കാഴ്ച കണ്ടു, ആടിന്റെ തോലും എടുത്തണിഞ്ഞു. അയ്യോ, അകറി

0: அதியன் சொன்னது கேட்டு நடந்து நாசத்தில் குழியில் வீணல்லோ, நாசத்தில் குழியில் வீணல்லோ. நன்றி, நமஸ்காரம்.
1: 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം അടുത്ത ദിവസം റേഡിയോ എയ്റ്റ് സ്കൂളിൽ.
2: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ എയ്റ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.
3: ഗാനലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
2: സ്വാഗതം ബൈജേട്ടാ. ഇന്ന് നമ്മൾ ഏത് വിഷയമാണ് ഗാനലയത്തിൽ എടുത്തിരിക്കുന്നത്?
3: ഇന്ന് നമുക്ക് നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ചലച്ചിത്ര നടികളുണ്ടല്ലേ,
2: ഒരുപാട് പേരുണ്ട്.
3: ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് നമ്മുടെ സംയുക്ത വർമ്മ.
2: എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ് ആണ് സംയുക്ത വർമ്മ.
3: ഒരുപാട് നല്ല സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്.
2: അതെ, ശരിയാണ്.
3: അവരഭിനയിച്ചിട്ടുള്ള കുറച്ച് നല്ല സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനലയമാണ് നമുക്ക് ഇന്ന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്.
2: ആഹാ, അടിപൊളിയാണല്ലോ. അപ്പൊ എന്തായാലും സംയുക്ത വർമ്മയെ സബ്ജക്റ്റ് ആക്കിയിട്ടാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ തുടങ്ങിയാലോ. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനലയത്തിലേക്ക് സ്വാഗതം.

0: 1981 നവംബർ 28 സംയുക്ത വർമ്മ ജനിക്കുന്നത്. സത്യൻ അന്തിക്കാടിന്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ സിനിമയിലേക്ക് എത്തുന്നത്.
1: നല്ലൊരു കുടുംബ ചിത്രം കൂടിയായിരുന്നു വീണ്ടും ചില വീട്ടുകാര്യം എന്ന സിനിമ, അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: നമ്മുടെ ജയറാമും അതുപോലെ തന്നെ തിലകൻ ചേട്ടനും കൂടെ സംയുക്ത വർമ്മയാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഒരു ടീം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിൽ, അല്ലേ?
0: അതെ, ശരിയാണ്. നല്ല ഗാനങ്ങളുണ്ട് ഇതില്.
1: മാത്രമല്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണെന്ന് തോന്നാത്ത വിധത്തിൽ സംയുക്ത വർമ്മ തന്റെ ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട്.
0: അത് മാത്രമല്ല, ഈ ചിത്രത്തിലെ മികച്ച നടിക്കുള്ള, അതായത് ആ വർഷം ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് സംയുക്തയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിട്ടുണ്ട്.
1: അതെ അതെ.
0: അപ്പോ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ ആ വർഷം തന്നെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന സമയത്ത് അത് വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യ പാട്ട് കൊടുത്തിട്ട് ഇനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം.
1: ആയിക്കോട്ടെ.
0: ഏത് പാട്ടാണ് ആദ്യം?
1: നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണല്ലോ ദിലീപ്.
0: അതെ,
1: ദിലീപും കാവ്യ മാധവനും അതുപോലെ സംയുക്ത വർമ്മയും ചേർന്ന് അഭിനയിച്ച മനോഹരമായ ഒരു ചിത്രമായിരുന്നു ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ.
0: അതെ, ഒരുപാട് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്.
1: അതിന്റെ നിർമ്മാണമാവട്ടെ, അതുപോലെ തന്നെ അതിന്റെ പശ്ചാത്തലമാവട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ച ചിത്രമായിരുന്നു.
0: ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ പറയുമ്പോ തന്നെ അതിന്റെ BGM ആണ് എന്റെ മനസ്സിലേക്ക്. ആ ഫ്ലൂട്ട് ഉണ്ടല്ലോ, കുറെ കാലം അതിന്റെ ഫോണില് റിംഗ് ടൂൺ ആയിരുന്നു.
1: അതെ, കാരണം ഇന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന വിധത്തിലുള്ള ഒരു കമ്പോസിഷൻ ആയിരുന്നു ആ ഒരു ഗാനം. നിർമ്മാണം മിലിൻ ജലീലും സംവിധാനം ലാൽ ജോസുമായിരുന്നു. ദിലീപ്, ബിജു മേനോൻ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ എന്നിവരായിരുന്നു മുഖ്യ കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ എത്തിയിരിക്കുന്നത്. കൂടാതെ ലാലുണ്ടായിരുന്നു, ജഗദീഷ്, ഇന്നസെന്റ്, ഇന്ദ്രൻസ്, കുതിരവട്ടം പപ്പു, NF വർഗീസ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളും ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു.
0: ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് എസ് രമേശൻ നായരാണ്, സംഗീതം വിദ്യാസാഗർ. അപ്പൊ നമ്മൾ ഇന്ന് ഏത് പാട്ടാ കൊടുക്കണേ?
2: അമ്പാടിപ്പയ്യുകൾ മേയും കാണാ തീരത്ത് അനുരാഗം.

0: നമുക്ക് ഈ ഒരു ഗാനം തന്നെ ആവട്ടെ നമ്മുടെ
1: ആദ്യം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിൽ സംയുക്ത വർമ്മ ഇല്ല,
0: ഇല്ലെങ്കിലും നമ്മുടെ സംയുക്ത അഭിനയിച്ച ഒരു ചിത്രം എന്ന് നമുക്ക്
1: കൊടുക്കാൻ പറ്റും
0: തീർച്ചയായിട്ടും.
1: അപ്പൊ പാട്ട് കേട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.
0: ആയിക്കോട്ടെ.

0: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംയുക്ത വർമ്മ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനലയമാണ്.
1: അപ്പോൾ അടുത്ത ഗാനം ഏതാണ് രാജശ്രീ?
0: അടുത്ത ഗാനം അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിലേതായാലോ.
1: നല്ലൊരു സിനിമയായിരുന്നു, ഒരു സ്കൂൾ അധ്യാപികയുടെ കഥ പറയുന്ന ഒരു സിനിമ അല്ലേ?
0: അതെ, 1999 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. നിർമ്മാണം എ രാജൻ, സംവിധാനം ചെയ്തിരിക്കുന്നത് എം മോഹൻ.
1: മുകേഷ്, നെടുമുടി വേണു, ശ്രീനിവാസൻ, സംയുക്ത വർമ്മ എന്നിവരായിരുന്നു.

0: പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൂടാതെ ഇന്നസെന്റ്, സായികുമാർ, KPSC ലളിത, റോസ്ലിൻ, ദീപ നായർ എന്നിങ്ങനെ മറ്റ് കഥാപാത്രങ്ങളും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്.
1: നെടുമുടി വേണു എന്ന് പറയുന്നത് ഇതിലൊരു വില്ലൻ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് വെറുപ്പ് തോന്നുന്ന കഥാപാത്രം.
0: തീർച്ചയായിട്ടും, കാരണം നെടുമുടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കഥാപാത്രം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് അല്ലേ?
1: പക്ഷെ
0: അത് വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം വെള്ളിത്തിരയിൽ എത്തിച്ചിട്ടുണ്ട്.
1: അതൊക്കെ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു വിജയമാണ്.
0: കാരണം നമ്മൾ എത്രത്തോളം വെറുക്കുന്നു ആ അത്രത്തോളം ആ ഒരു കഥാപാത്രം വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീതം ജോൺസൺ മാഷും.
1: ഈ ചിത്രത്തില് 4 പാട്ടുകളാണ് ഉള്ളത്. നമ്മളിപ്പോ പ്ലേ ചെയ്യാൻ പോകുന്ന സോങ്,
0: സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊരു ഗാനമുണ്ട്. പുലർവെയിലും പകൽമുകിലും സ്വയമലിയും യാമം എന്നാണ് ആ വരി തുടങ്ങുന്നത്.
1: ജോൺസൺ മാഷ് സംഗീതം നൽകി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. ഇതില് ഗായകരായിട്ട് എത്തുന്നത് MG ശ്രീകുമാറും KS ചിത്രയാണ് അല്ലേ? കാപ്പി രാഗത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
0: അപ്പൊ നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വന്നാലോ?

0: അപ്പൊ നമ്മള് സംയുക്ത വർമ്മയെ കുറിച്ചാണല്ലേ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടാമത്തെ പാട്ടും കേട്ടു. സംയുക്ത വർമ്മ തൃശ്ശൂർ കേരള വർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അതിലേക്ക് എത്തുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ആദ്യ ചിത്രം വൻ ഹിറ്റായതോടെ സംയുക്ത വർമ്മയ്ക്ക് ഒരുപാട് സിനിമകളിൽ അവസരം ലഭിച്ചു.
1: അതെ, പിന്നീടുള്ള സിനിമകളിലെല്ലാം സംയുക്ത ഇല്ലാത്തൊരു സിനിമ ഉണ്ടായിരുന്നില്ല.
0: പക്ഷെ എന്നാലും ഒരുപാട് സിനിമകളൊന്നും സംയുക്ത ചെയ്തിട്ടില്ല.
1: ചെയ്ത പടങ്ങളാവട്ടെ വളരെ മനോഹരമായ സിനിമകൾ,
0: അതെ നല്ല സിനിമകള്.
1: അതെ,
0: എങ്ങനെയാണ് അങ്ങനെ സോർട്ട് ചെയ്തെടുത്തതാവല്ലേ,
1: അവരുടെ ഒരു ഭാഗ്യമായിട്ട് കരുതാം അല്ലേ.
0: ശരിയാണ്, പിന്നീട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മലയാളത്തിലെ തിരക്കുള്ള നടിയായിട്ട് മാറി.
1: അതെ അതെ.
0: എന്നാ ഇനി നമുക്ക് അടുത്ത പാട്ട് കൊടുത്താലോ.
1: ആയിക്കോട്ടെ, ഏത് പാട്ടാണ് അടുത്തത്?
0: 1999 തന്നെ റിലീസായ വാഴുന്നോർ എന്ന ചിത്രം. സുരേഷ് ഗോപിയുടെ അനിയത്തിയായിട്ടാണ് ഇതിൽ സംയുക്ത വർമ്മ എത്തുന്നത്.
1: അതെ അതെ.
0: ജി പി വിജയകുമാർ നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത ചിത്രം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി, ശ്രീവിദ്യ, സംയുക്ത വർമ്മ, സംഗീത ഇവരൊക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: ഈ ഒരു ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയും സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചനുമാണ്. യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, സുജാത മോഹൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ ആലപിച്ചിരിക്കുന്നത്.
0: സാധാരണയായിട്ട് പശ്ചാത്തല സംഗീതവും ഗാനങ്ങൾക്ക് സംഗീതവും ചെയ്യുന്നത് ഒരേ വ്യക്തി തന്നെയായിരിക്കും. അതെ അതെ, എല്ലാത്തിലും അല്ല, എന്നാലും ഇതില് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് വേറൊരാളാണ്,
1: എസ് പി വെങ്കടേഷ് അല്ലേ.
0: അതെ അതെ.
1: അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തില് മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങുന്നത് എന്ന ഒരു മനോഹരമായിട്ടുള്ള ഗാനമുണ്ട്. കാരണം ഈ ഒരു ഗാനം ഇപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഗാനം.
0: അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗാനത്തിൽ ചുവട് വയ്ക്കുന്ന ഒരുപാട് റീൽസ് നമുക്ക് കാണാൻ പറ്റും.
1: അതെ അതെ.
0: അപ്പൊ ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന പാട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു അല്ലേ.
1: തീർച്ചയായിട്ടും. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീനിവാസും കെ എസ് ചിത്രയും ചേർന്നാണ്.
0: അപ്പൊ മതിമുഖി മാലതി കേട്ട് തിരിച്ചു വരാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനലയത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
0: അടുത്ത പാട്ടിലേക്ക് കടന്നാലോ.
1: ഏത് ഗാനമാണ് രാജശ്രീ കൊടുക്കുന്നത്?
0: ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രത്തിലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സംയുക്ത വർമ്മയെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രം.
1: അതെ രാജശ്രീ, അതിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ചതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
0: ഫാമിലി മൂവിയാണ്
1: തീർച്ചയായിട്ടും. ജയറാമിന്റെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ചിത്രം, കുടുംബ നായകൻ എന്നാണ് നമ്മുടെ ജയറാമിനെ അറിയപ്പെടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രം തന്നെ, പക്ക കുടുംബ ചിത്രം തന്നെ അല്ലേ.
0: 1999 തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. സത്യൻ അന്തിക്കാടിന്റെ സംവിധാനം. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PV ഗംഗാധരനാണ്.
1: ജയറാം, സംയുക്ത വർമ്മ, നെടുമുടി വേണു, തിലകൻ, KPSC ലളിത തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ സിദ്ദിഖ്, കുതിരവട്ടം പപ്പു, മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, റീന എം ജോൺ, ശാന്തകുമാരി, സോന നായർ, കൃഷ്ണകുമാർ, AK ലോഹിതദാസ് എന്നിവരെ ഈ ഒരു ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്.
0: അച്ഛനും മകനുമായിട്ടുള്ള ഒരു ബന്ധം പറയുന്ന ചിത്രം.
1: അതായത് മകൻ ഒരു സീരിയസ് ഇല്ലാതെ നടക്കുന്ന ഒരു മകനും കുടുംബം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്ന ഒരച്ഛനും
0: അവര് തമ്മിലുള്ള സൗഹൃദവും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ. പക്ഷെ മകനെ 100% സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛൻ കൂടിയാണ്.
1: അതെ, അവര് തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ വളരെ നന്നായിട്ടാണ് രണ്ടുപേരും കൂടി നമ്മുടെ അബ്രപാളികളിലൂടെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ രാജശ്രീ, ഈ ഒരു ചിത്രത്തില് നമ്മുടെ സംവിധായകനായ സത്യൻ അന്തിക്കാടും ഒരു രചന നിർവഹിച്ചിട്ടുണ്ട്.
0: ഓ, അപ്പൊ കൈതപ്പുറം സത്യൻ അന്തിക്കാടും ചേർന്നാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്.
1: സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ ജോൺസൺ മാഷാണ്. ഇതില് 6 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാം ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ ഏത് ഗാനമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്?
0: നമുക്ക്

0: ഇപ്പൊ രാജശ്രീ, നമ്മളിപ്പോ എടുത്ത സിനിമകള് ജയറാമിന്റെ എടുത്തു, അതുപോലെ തന്നെ ശ്രീനിവാസിനെ എടുത്തു,
1: ജനപ്രിയ നായകൻ
0: ദിലീപിനെ എടുത്തു, സുരേഷ് ഗോപി എടുത്തു. അപ്പൊ നമുക്ക് മോഹൻലാലിനെ എങ്ങനെ ഒഴിച്ചു നിർത്താൻ
1: പറ്റില്ല? ഒട്ടും പറ്റില്ല.
0: മോഹൻലാലും സംയുക്തിയും ചേർന്ന് അഭിനയിച്ച മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു.
1: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിത്രമുണ്ട്,
0: ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.
1: അതെ,
0: 2000s ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. അമ്മു മൂവീസിന്റെ നിർമ്മാണത്തിൽ ഫാസിലാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാല്, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കൂടാതെ ഇന്നസെന്റ്, സായികുമാർ, ഋഷഭാവ, മാസ്റ്റർ അരുൺ, നെടുമുടി വേണു, സരിത, കെ പി എസ് സി ലളിത, റീന എം ജോൺ, പൊന്നമ്മ ബാബു എന്നിവരും ഇതിന്റെ കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ട്.
1: ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ആരാന്നറിയോ? എനിക്ക് പേരോർമ്മയില്ല കഥാപാത്രങ്ങളുടെ. എന്നാലും ഇന്നസെന്റും കെ പി എസ് സി ലളിതയും ചേർന്ന് അഭിനയിച്ച കപ്പിൾ ആയിട്ട് വന്ന ആ ഇതുണ്ടല്ലോ, ശരിക്കും കോമഡിയാണ്, ഭയങ്കര രസമാണ്.
0: കാരണം ശരിക്കും അവരുടെ ഒരു ലൈഫ് കാണുമ്പോൾ നമുക്ക് മക്കളില്ല, എന്നിട്ട് പോലും അവരുടെ എൻജോയ് ചെയ്തിട്ട് ജീവിക്കുന്ന ആ ഒരു നല്ല രസമായിട്ടാണ് അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത്.
1: അത് മാത്രല്ല, ഈ സിനിമയില് ഏത് ഭാര്യ ഭർത്താക്കന്മാരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ഈ സിനിമയിൽ മോഹൻലാലും സംയുക്ത വർമ്മയും കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്.
0: അതെ, അതിനിടയിൽ സൗന്ദര്യ പിണക്കങ്ങളും കുത്തിത്തിരിപ്പും ഒക്കെ ആയിട്ട് എത്തുകയാണ് അനിയത്തിക്കുട്ടി. ആ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു സിനിമയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്.
1: പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ കഥാപാത്രം എടുത്തു പറയേണ്ട ഒന്നാണ്, എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ കുട്ടികളോട് എന്നുള്ളത് കൂടെ അതിൽ കാണിച്ചിരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും അതിൽ പറയുന്നുണ്ട്, ഓരോ ആൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു വീക്ഷണകോണുണ്ട്. ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ വിദ്യാർത്ഥികളോടും ഈ ഒരു അധ്യാപകൻ ആവശ്യപ്പെടുന്നത്. നല്ലൊരു കുടുംബ ചിത്രം കൂടിയാണിത്. രാജശ്രീ, ഈ ഒരു ചിത്രത്തിലൂടെ ഒരുപാട് പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്.
1: അതെ, ആ സ്കൂൾ സീനിൽ ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
0: അതെ, അതിലൊരു പ്രധാനപ്പെട്ട ഒരു നമുക്ക് ഇന്നും പരിചയമുള്ള ഒരു നടനാണ് മിഥുൻ. നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ അവതാരകനായിട്ട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് മിഥുൻ.
1: ദുബായിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു റേഡിയോ സ്റ്റേഷനിലെ ആർജെ കൂടിയാണ് മിഥുൻ.
0: അതെ അതെ. അപ്പോ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ ഏത് ഗാനമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: ഇതിലേത് പാട്ടാ നമ്മൾ കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൽ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇപ്പോ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനി എന്ത് നൽകണം എന്ന് തുടങ്ങുന്നതാ.
0: ശ്രോതാക്കൾക്ക് ഈ ഒരു ഗാനം ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല, കാരണം ഇതിലെ വരികൾ അത്ര നന്നായിട്ടാണ് നമ്മുടെ കൈതപ്ര സാർ എഴുതിയിരിക്കുന്നത്. സംഗീതം ഓസിപ്പച്ചിന്റെ കൂടി ആവുമ്പോ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ.
1: ഈ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസും സുജാത മോഹനും ചേർന്നാണ്.
0: അപ്പൊ നമുക്ക് ഈ ഒരു ഗാനം കേട്ടിട്ട് ഗാനലയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനലയം.
0: രാശ്രീ,
1: ഓ,
0: നമുക്ക് അടുത്ത ഏത് ഗാനമാണ് സെലക്ട് ചെയ്യുന്നത്?
1: അടുത്തത് സംയുക്ത വർമ്മയുടെ അഭിനയ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് മധുര നമ്പരക്കാറ്റ്.
0: അതെ അതെ, പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെ അടുത്തുള്ള ജില്ല കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത്. ബദിയെടുക്ക ബന്ധെടുക്ക എന്ന വിജനമായിട്ടുള്ള കുറച്ച് നല്ല പാറപ്പുറമൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ചിത്രീകരണം. ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാണം പി നന്ദകുമാറായിരുന്നു. സംവിധാനം കമലും, ബിജു മേനോൻ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ എന്നിവരെ കൂടാതെ നെടുമുടി വേണു, കെ പി എസ് സി ലളിത, ശ്രീനിവാസൻ, മാള അരവിന്ദൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, വിമൽ രാജ്, ടി പി മാധവൻ, അഗസ്റ്റിൻ, ജോസ് പെല്ലിശ്ശേരി തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്.
1: ഈ ചിത്രത്തിലെ പാട്ടുകൾക്ക് വരികൾ എഴുതിയത് യൂസുഫ് അലി കേച്ചേരിയാണ്. സംഗീതം വിദ്യാസാഗർ, ബിജു നാരായണൻ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, രവീന്ദ്രൻ, സുജാത മോഹൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പാടിയിരിക്കുന്നത്.
0: അതെ അതെ, ഈ ഒരു ചിത്രത്തിലെ 5 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ നല്ല ഗാനങ്ങളായിരുന്നു,
1: ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ.
0: അതെ, ഇതിലേത് ഗാനമാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്?
1: ഏതാ കൊടുക്കുക? കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ.
0: സംയുക്ത വർമ്മ അഭിനയിച്ച ഒരു പാട്ട് തന്നെ കൊടുക്കാം.
1: അഭിനയിച്ചു എന്ന് മാത്രം പറഞ്ഞ പോരാ, അടിപൊളിയായിട്ട് അതിൽ നൃത്തം ചെയ്തിട്ടുണ്ട്.
0: അതെ, തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ഭംഗി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗാനമായിരുന്നു ഈ ഒരു ഗാനം. ദ്വാദശി മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ.
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസുഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ ആണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, സുജാത മോഹൻ.

0: സംയുക്ത വർമ്മയുടെ നായകനായിട്ട് ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ബിജു മേനോനാണ് കേട്ടോ. റിയൽ ലൈഫിലും ബിജു മേനോനാണ് സംയുക്തയുടെ യഥാർത്ഥ ഹീറോ അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത്. ഈ ബിജു മേനോൻ സംയുക്ത വർമ്മ എന്ന് പറയുന്നത് നല്ല ജോഡിയാണ്. ഓൺ സ്ക്രീനിലായാലും ശരി, ഓഫ് സ്ക്രീനിലായാലും ശരി. ബിജുവേട്ടന് സംയുക്ത വർമ്മയും ബിജു മേനോനും ജോഡിയായിട്ട് എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ ഏതാ?
1: അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഴ എന്നൊരു ചിത്രമുണ്ട്.
0: അതെ, മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത ചിത്രം അല്ലേ.
1: അതെ അതെ, ഈ ഒരു സിനിമ പറയുന്നത് തന്നെ ഒരു മഴയുടെ പശ്ചാത്തലത്തിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ എന്നിവരാണ് ഇതിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. കൂടാതെ ജഗദീഷ് റവികുമാർ, തിലകൻ, ഊർമിള ഉണ്ണി, ദേവി അജിത്ത്, സിന്ധു, ശ്യാം തുടങ്ങിയവരും ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്.
0: ഇതിലുള്ള ഊർമിള ഉണ്ണിയും സംയുക്ത വർമ്മയുടെ ബന്ധുവാണ്.
1: ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് യൂസഫ് അലി കച്ചേരിയും ഒ വി ഉഷ, കൈതപ്പുറം, കെ ജയകുമാർ എന്നിവരാണ്.
0: സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രവീന്ദ്ര മാസ്റ്റർ ആണ്. ഒരുപാട് പാട്ടുകളുണ്ട് ഇതിൽ അല്ലേ?
1: അതെ അതെ,
0: ഒത്തിരി പാട്ടുകൾ ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ചിത്രത്തിലെ പല സീനുകളിലും കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുന്നതായിട്ടും പഠിച്ച് പാടുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്.
1: അതെ അതെ.
0: ബൈജുവേട്ടൻ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം എന്ന് പറയാൻ എല്ലാ പാട്ടും ഇഷ്ടമാണ്. എന്നാലും ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ ആഷാഢം പാടുമ്പോൾ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമല്ലേ,
0: ആ അടിപൊളി. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്നറിയോ? വാർമുകിലേ വാനിൽ നീ. ഈ പാട്ടാണ് എനിക്കിഷ്ടം.

0: പാടിയിട്ട് ശരിയായോന്നൊന്നും എനിക്കറിയില്ല, എന്നാലും വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനം തന്നെയാണിത്.
1: ഈ ഒരു സീൻ എന്ന് പറയുന്നത് കൃഷ്ണഭക്തി ആയിട്ടുള്ള എഴുത്തുകാരി കൃഷ്ണനെ കുറിച്ച് വർണ്ണിച്ച് എഴുതിയതുപോലെയാണുള്ളത്. പക്ഷെ ശരിക്കും തന്റെ പഴയ കാമുകനെ ഓർത്ത് എഴുതിയ വരികളായിരുന്നു ഇത്.
0: അതെ അതെ. അപ്പൊ ഈ ഒരു ഗാനമായാലോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ ഗാനലയത്തില്?
1: ഓ തീർച്ചയായും.

0: ഞാനേ ഒരു കഥ പറയട്ടെ.
1: പറഞ്ഞോളൂ.
0: കടലിന്റെ ഒരു ഓരത്തുള്ള ഗ്രാമത്തിലായിരുന്നു രാജീവും നന്ദിതയും താമസിച്ചത്. നന്ദിത രാജീവിന് ശ്രീക്കുട്ടിയായിരുന്നു. അധികം വൈകാതെ ആ കളിക്കൂട്ടുകാർ വേർപിരിഞ്ഞു. രാജീവ് ആ നാട്ടിലെ താമസം എന്നേക്കുമായി മതിയാക്കി പോകുന്നത് നിറമിഴികളോടെയാണ് ശ്രീക്കുട്ടി കണ്ടു നിന്നത്. കാലം അതിവേഗം ഓടിക്കൊണ്ടിരുന്നു. രാജീവ് പഠിച്ച് ഒരു വക്കീലായി, നന്ദിത ഒരു എഴുത്തുകാരി. ഇരുവരും സ്വന്തം കുടുംബമൊക്കെ ആയിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് രാജീവും നന്ദിതയും വീണ്ടും കണ്ടുമുട്ടുന്നത്. അവരാദ്യം പരസ്പരം തിരിച്ചറിയുന്നില്ല. പക്ഷേ രാജീവ് പറഞ്ഞ ഒരു കഥയിൽ നിന്ന് നന്ദിത രാജീവ് ആരാണെന്ന് മനസ്സിലാക്കുന്നു. ഏതാ സിനിമ എന്ന് മനസ്സിലായോ?
1: ഈ ഒരു സിനിമ ആർക്കാണ് മറക്കാൻ പറ്റിയ എന്റെ രാജശ്രീ? മേഘമൽഹാർ.
0: അതെ,
1: വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. എം വി ശ്രേയസ്കുമാറിന്റെ നിർമ്മാണത്തിൽ, കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അതിമനോഹരമായിട്ടുള്ളൊരു ചിത്രം. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവരാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൂടാതെ രാഘവൻ, ശ്രീനാഥ്, ജിജോയ്, രാജഗോപാൽ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശിവജി, ബാബുസ്വാമി, സിദ്ദിഖ്, പൂർണിമ തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് ഇതിലെത്തിയിട്ടുണ്ട്.
0: ജിദേഷിന്റെയും രമേശ് നാരായണന്റെയും സംഗീതത്തിലാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം പിറന്നത്. രചന ഒ എൻ വി കുറുപ്പ്, നസീം അക്തർ.
1: ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ജിദേഷ്, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, പി ജയചന്ദ്രൻ, രമേശ് നാരായണൻ എന്നിവരാണ്.
0: ഈ ചിത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു മെലഡി സോങ് കേൾക്കുന്ന പോലെ തന്നെ ഉള്ളൊരു സിനിമയാണ്.
1: അതെ,
0: ശരിക്കും ബാല്യകാല സൗഹൃദം, നമുക്ക് കിട്ടാതെ പോകുന്ന സ്നേഹത്തോട് അല്ലെങ്കിൽ പ്രണയത്തോട് വല്ലാത്തൊരു ആർത്തിയായിരിക്കും മനുഷ്യന്മാർക്ക്.
1: തീർച്ചയായിട്ടും, കാരണം രണ്ടുപേരും രണ്ടു വിധത്തിലുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നന്ദിതക്കും നമ്മുടെ രാജീവിനും രണ്ടുപേരും കണ്ടുമുട്ടി തങ്ങൾ ആരാണെന്ന് മനസ്സിലായപ്പോഴുണ്ടാകുന്ന ആ ഒരു സന്ദർഭം, അപ്പോൾ അവരനുഭവിക്കുന്ന ആ ഒരു അനുഭൂതി, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അല്ലേ?
0: രണ്ടുപേരും സ്വന്തം ഫാമിലിയൊക്കെ ആയിട്ട് രണ്ട് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് തന്റെ പങ്കാളികളോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല.
1: അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്.
0: അതെ, അവസാനം ഉണ്ടല്ലോ, ഇവര് പിരിയാന്ന് തീരുമാനിക്കുകയാണ്. അതായത് ഇനി ഇങ്ങനെ ഒരു സൗഹൃദമായിട്ട് പോലും മുന്നോട്ട് കൊണ്ടുപോകണ്ട. കാരണം രണ്ടുപേരുടെ ഉള്ളില് സൗഹൃദമല്ല, പ്രണയമായിരുന്നു ഉണ്ടായിരുന്നത്. അത് തങ്ങളുടെ ജീവിതത്തിന് അത് മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്വയം തിരിച്ചറിഞ്ഞ് പിരിയാൻ തീരുമാനിക്കുകയാണ്. പിരിയുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അവര് കന്യാകുമാരി കടൽ തീരത്ത് വെച്ചിട്ട് കാണുന്നു. അന്ന് അവര് കുറച്ചു ദൂരം ഒരുമിച്ച് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നീട് വേണ്ടെന്ന് വെക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും വേണമെന്ന് തോന്നുന്ന ഒരു ഇഷ്ടം വേണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ട് വേർപിരിയുകയാണ്. സിനിമയുടെ ഏറ്റവും ക്ലൈമാക്സില് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അതായത് അവർ പ്രായമൊക്കെയായി, നരയൊക്കെ വീണു, അങ്ങനെയുള്ളൊരു സമയത്ത് ഈ രണ്ട് കുടുംബങ്ങളും കന്യാകുമാരിയിൽ വെച്ചിട്ട് വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോഴും അവരുടെ കണ്ണുകളിൽ ആ പ്രണയം അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു.
1: അപ്പൊ രാജശ്രീ, ഇതിലെ മൂന്ന് ഗാനങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. എല്ലാം നല്ല ഗാനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗാനലയത്തിലെ ഏത് ഗാനമാണ് ഉൾപ്പെടുത്തുന്നത്?
0: നമുക്ക് ഒരു നിറ പുഷ്പമായി എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?
1: തീർച്ചയായിട്ടും.
0: കേൾക്ക മാത്രല്ല, കേൾപ്പിക്കൽ കൂടിയാണല്ലോ അല്ലേ നമ്മുടെ ചുമതല.
1: അതെ അതെ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതം, ആലാപനം യേശുദാസ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സംയുക്ത വർമ്മ അഭിനയിച്ച ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനലയമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗാനലയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ,
1: ഞാൻ രാജശ്രീ നാരായണൻ. അടുത്ത ആഴ്ച മറ്റ് ഗാനസല്ലാപങ്ങളുമായി വീണ്ടും കാണാം.

0: ഭാഷാവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: മലയാളിയുടെ പ്രണയവും വിരഹവും വേദനയുമാണ് ബാബുരാജ് പാട്ടാക്കി മാറ്റിയത്. ഹൃദയത്തിന്റെ ഹാർമോണിയത്തിൽ വിരലോടിച്ച് അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങളിൽ ശ്രുതി മീട്ടിയത് വികാരങ്ങളായിരുന്നു. ജനസിദ്ധമായി ലഭിച്ചതും ചുറ്റുപാടുകളിൽ നിന്ന് സ്വായത്തമാക്കിയതുമായ ആ സംഗീത ലോകത്തിൽ ജീവിത വേദന ജൈവികമായി നിലനിന്നു. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ വന്ന ഒരാളുടെ സംഗീത ജീവിതം ഒരേ സമയം യാഥാർത്ഥ്യത്തിലും ഭാവനയിലും ഇടകലർന്നു. ആ പാട്ടുകളിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്ര പോകാം. ആത്മാവിഷ്കാരത്തിന്റെ ഒരു അന്തർജ്ഞാനം ബാബുരാജിന്റെ ഗാനങ്ങളിൽ ശോകമുദ്രയായി തെളിയും. നൈസർഗികതയും നിഷ്കളങ്കതയും നിറഞ്ഞ പാട്ടിന്റെ ലോകമായിരുന്നു ബാബുരാജിന്റേത്. ചിട്ടപ്പെടുത്തിയ ഇണങ്ങൾക്കെല്ലാം ജൈവികമായ ഒരു ആലാപന സമ്പ്രദായത്തിന്റെ സംസ്കാരം കൂടി അദ്ദേഹം പതിച്ചു നൽകി. പാമരനാം പാട്ടുകാരൻ എന്നൊരു സ്വകാര്യതയിലേക്ക് പാട്ടിന്റെ സ്വരൂപത്തെ പ്രതിഷ്ഠിച്ച ബാബുരാജിന് ആ സ്വകാര്യതയിൽ നിന്ന് പാട്ടിനെ സാമൂഹികമായ തലങ്ങളിലേക്ക് പ്രക്ഷേപിക്കുവാനും കഴിഞ്ഞിരുന്നു. ഇടത്തരക്കാരായ ജനക്കൂട്ടത്തിന്റെ വൈകാരിക ജീവിതത്തിലാണ് ബാബുരാജിന്റെ ഇണങ്ങൾ ഇടപെട്ടത്. ബാബുരാജിന്റെ പാട്ടുകൾ ജനങ്ങളുടെ പാട്ടുകളായി മാറിയത് അങ്ങനെയാണ്. നീയെന്തറിയുന്നു നീലത്താരമേ എന്ന പാട്ട് മുതൽ ബാബുരാജിന്റെ ഗാനരചനകളിൽ പ്രപഞ്ചവുമായുള്ള ഒരു ആത്മീയ ബോധത്തിന്റെ തുടർച്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ നാദപ്രകൃതിയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സംഗീത വിനിമയവുമായി അടുക്കാനുള്ള ശ്രമമാണിത്. പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയുടെ ശബ്ദം തന്നെ വലിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ച. ആലാപനാനന്തരം പാടുന്നവരും കേൾക്കുന്നവരും ഏകാന്തതയിലേക്ക് തിരിച്ചുപോകുന്ന ഒരു ഭാവഭദ്രത ബാബുരാജിന്റെ പാട്ടുകൾക്കുണ്ട്. അത് ലോകദർശനത്തെ ആറ്റിക്കുറുക്കി പാട്ടിലാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഏകാഗ്രതയും വൈകാരികതയും ലയിപ്പിച്ചു നിർത്തിയാണ് ഈ ഗാനങ്ങളുടെ നിർമ്മിതികൾ. നമുക്ക് നീയെന്തറിയുന്നു നീലത്താരമേ എന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ ആലപിച്ച പി ഭാസ്കറിന്റെ ഗാനം കേൾക്കാം. ചിത്രം മിന്നാമെനുങ്ങ്.

എന്നിട്ടും വന്നില്ലല്ലോ, എൻ്റെ കണ്ണു തുടച്ചില്ലല്ലോ, നിന്നെയും കാത്ത് നീറുമീ എൻ്റെ തേങ്ങൽ നീ കേട്ടില്ലല്ലോ, ദുനിയാവിലാശക്ക് വിലയില്ലല്ലോ എന്ന പാട്ടിൽ ബാബുരാജ് പ്രതിനിധാനം ചെയ്യുന്ന സംഗീത ലോകം ആത്മീയമായൊരു മാനവികതലത്തെയും വിളംബരം ചെയ്യുന്നുണ്ട്. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. നമുക്ക് കേൾക്കാം ഈ പാട്ട്. കണ്ടം വെച്ചക്കോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പീലിയിലെ ആലപിച്ച പി ഭാസ്കറിന്റെ ഒരു ഗാനം.

കണ്ണീരിന്റെയും കാത്തിരിപ്പിന്റെയും പാട്ടുകളാണ് ബാബുരാജിന്റേത്. കണ്ണീർ കലർന്ന ഗാനങ്ങളുടെ ഒരു സാന്ദ്രലോകം. ചുടുകണ്ണീരാലൻ ജീവിതകഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോൾ കരയരുതാരും കരളുകൾ ഉരുകി എന്ന ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് അത്രയ്ക്കും കഥനനിർഭരമായ ഈണം നൽകിയത് ബാബുരാജായിരുന്നു. കെ പി ഉദയഭാനുവാണ് ഈ ഗാനം ആലപിക്കുന്നത്. ലൈല മജ്നു എന്ന ചിത്രത്തിൽ നിന്ന്.

കണ്ണുനീരിൽ നീന്തി നീന്തി ഗദ്ഗദം നെഞ്ചിലേന്തി കൂരിരുളിൽ ദൂരെ നിന്റെ കൂട്ടുകാരി മറഞ്ഞുവല്ലോ എന്ന് തേങ്ങുന്ന ഒരാളുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. കണ്ണുനീർ കൊണ്ട് നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത് എന്ന് ഗൃഹാതുരനാകാനും ഒരാൾക്ക് കഴിയുന്നത് ബാബുരാജിന്റെ പാട്ട് കേൾക്കുമ്പോഴാണ്. കാലം കണ്ണീർ പുഴയിലൊഴുക്കിയ കടലാസ് തോണികൾ നമ്മൾ എന്ന വരികളിലെ സങ്കട സംഗീതത്തെ ബാബുരാജ് ആവിഷ്കരിച്ചത് അറിവും അനുഭവവും ചേർത്തിണക്കിയാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന പാട്ടിൽ കണ്ണീരിൽ മുങ്ങിയ തുളസിക്കതിരായി കാൽക്കൽ വീണവൾ ഞാൻ എന്ന വരിയിലെ ശോകത്തെ ശിവരഞ്ജിനി രാഗത്തിന്റെ മൂർത്തവും സവിശേഷവുമായ അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ബാബുരാജ്. വയലാർ രാമവർമ്മയുടെ വരികൾ, ചിത്രം അഗ്നിപുത്രി.

കരളിൽ കണ്ണുനീർ മുകിൽ നിറഞ്ഞാലും കരയാൻ വയ്യാത്ത വാനത്തെ ശോകസംഗീതത്തിന്റെ സ്ഥായിൽ വരച്ചു കാണിക്കുന്നുണ്ട് അദ്ദേഹം. പി ഭാസ്കരന്റെ വരികൾ ബാല്യകാല സഖി എന്ന ചിത്രത്തിലെ ഗാനമാണ്. കവിളതിർ കണ്ണീർ കണ്ട് എന്ന പാട്ടിലെ കഥനത്തിൽ തേങ്ങൽ കേദാറിൽ ശ്രുതി ചേർന്ന് ഏത് കാലത്തിന്റെയും പാട്ടായി മാറിയത് നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച ഗാനം, എസ് ജാനകിയുടെ ആലാപനം.

പിന്നിലെ രോഹിണി നക്ഷത്രം പോലെയൊരു കണ്ണുനീർ തുള്ളി കണ്ണിൽ വിതുമ്പ് നിന്ന് എന്ന് സ്വർണവളകളിട്ട് കൈകളാൽ എന്ന പാട്ടിൽ ബാബുരാജ് ഈണപ്പെടുത്തി. ലക്ഷപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കറിനാണ് ഈ ഗാനം രചിച്ചത്. എസ് ജാനകിയുടെ ആലാപനം.

കഥനശ്രുതിയുടെ കണ്ണീരോടെ കരയുവതെന്തിന് പൂക്കാരി എന്ന് ആരായുന്ന ഒരാരാധകൻ ബാബുരാജിന്റെ പാട്ടിൽ എപ്പോഴുമുണ്ട്. കരയുന്ന നേരത്തും ചിരിക്കാൻ പഠിപ്പിച്ച കരാള ജീവിത നാടകരംഗത്തെയും ബാബുരാജ് ഒരു പാട്ടിൽ പകർത്തി. പുഞ്ചിരി താമര പൂവിടർത്തുമൻ കണ്ണുനീർ പൊയ്കള ദാരു കണ്ടു എന്ന് സങ്കടപ്പെടുന്ന ഒരു കഥാപാത്രവുമുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. കണ്ണീരിനാൽ ഒരു പുഴയുണ്ടാക്കി കളിവെഞ്ചി തുഴയുന്ന ഒരു കാലത്തെയും ബാബുരാജ് തന്റെ പാട്ടിലാക്കി. കണ്ണുനീരിൻ മഴയത്തും നെടുവീർപ്പിൻ കാറ്റത്തും കരളെ ഞാൻ നിന്നെയും കാത്തിരിക്കും എന്ന് താന്തമായി തേങ്ങുന്ന ഒരാളുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. അവധൂതനായ കാമുകനും കാമുകിയും സ്വകാര്യം പറയുന്നവരും എല്ലാം ചേർന്നവരുടെ ഏകാന്ത ഭാവുകത്വം ബാബുരാജിന്റെ പാട്ടുകളിൽ കലർന്നിരുന്നു. കാത്തിരിപ്പിന്റെ വൈകാരിക സാധ്യതകൾ മുഴുവൻ ബാബുരാജിന്റെ ഗാനങ്ങൾ പങ്കിട്ടെടുത്തിരുന്നു. തളിരിട്ട കിനാക്കൽ തൻ എന്ന പാട്ടിൽ പരിഭവമുദ്രകളും യമൻ കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇതിൽ കാത്തിരിപ്പിന്റെ കാതരരഥകളുമുണ്ട്. താമസമെന്തേ വരുവാൻ എന്ന പാട്ടിലെ ബഷീർ ഇമേജറികളിലെ കാത്തിരിപ്പിന്റെ വെളിച്ചവുമെല്ലാം നാം അനുഭവിക്കുന്നുണ്ട്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ പാട്ട് പി ഭാസ്കരന്റേതാണ്. യേശുദാസ് ആലപിക്കുന്നു.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: വാസന്ത പഞ്ചമി നാളിൽ തേടുന്നതാരെ ശൂന്യതയിൽ സൂര്യകാന്തി കടലെ നീലക്കടലെ എന്നിങ്ങനെയുള്ള ഗാനങ്ങളിൽ കാത്തിരിപ്പിന്റെ നീളം നാം അറിയുന്നു. ഏകാന്തതയുടെ അപാര തീരത്തിൽ നാം അനുഭവിച്ച വിഭ്രമാത്മകമായ അനുഭൂതികൾ ബാബുരാജിന്റെ മനസ്സിന്റെ തന്നെ പ്രതിഫലനമായിത്തീരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സാധ്യതകളെ മലയാള സിനിമയുടെ ദൃശ്യതയിൽ അത്രയ്ക്കും കാൽപ്പനികതയോടെ വ്യാഖ്യാനിച്ചത് ഒരുപക്ഷെ ബാബുരാജായിരിക്കും. ബഷീർ ഭാവനയുടെ അപാര തീരങ്ങളെ ബാബുരാജ് തന്റെ സംഗീതം കൊണ്ട് അടയാളപ്പെടുത്തി. രണ്ടുപേരും അലഞ്ഞവർ, ഏകാഗികൾ, അന്വേഷിച്ചവർ. സംഗീതത്തിലെ ബഷീർ ആയിരുന്നു ബാബുരാജ്. നീലവെളിച്ചം എന്ന ചിത്രത്തിലെ ഏകാന്തതയുടെ അപാര തീരം പി ഭാസ്കരന്റെ വരികളാണ് കേൾക്കാം.

പകാടി രാഗത്തിലുള്ള സുറുമി എഴുതിയ മിഴികളിലെ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയപ്പോൾ പ്രേമത്തെ ഇങ്ങനെ തന്നെ കേൾക്കണമെന്ന് തോന്നിപ്പോകും. കേൾക്കാം നമുക്ക് ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് യേശുദാസ് ആലപിച്ച ഗാനം സുറുമി.

അനാഥത്വത്തിന്റെ വേദനകൾ ബാബുരാജിന്റെ പാട്ടിലെ പോലെ നാം അറിഞ്ഞിട്ടുണ്ടാവില്ല. തേടുന്നതാരെ എസ് ജാനകിയുടെ ഒരു ഗാനമാണ്. യൂസഫ് അലി കേച്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം അമ്മു, കേൾക്കാം ആ പാട്ട്.

പൊട്ടിത്തകർന്ന കിനാവിന്റെ താമരക്കുമ്പിളല്ലോ അഗ്നി നക്ഷത്രമേ, കണ്ണു തുറക്കാത്ത ഇരു കണ്ണീർ തുള്ളികൾ, നിഴലുകളെ, നിശബ്ദ നിഴലുകളെ. അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഒരു പുഷ്പം മാത്രം എന്ന പാട്ടിൽ നിറയുന്ന നിശബ്ദത വലുതായിരുന്നു. പരീക്ഷ എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഒരു ഗാനം.

പ്രാണസഖി എന്ന പാട്ടിന്റെ ശോകാന്തരത്തെ വിടർത്തുന്നത് ബാബുരാജിലെ മറ്റേത് ഭാവമാണ്. ബാബുരാജിന്റെ പാട്ടിലെ വൈകാരികമായ സ്വരപ്പകർച്ചകൾ അനന്യമാണ്. ആരാധികയുടെ പൂജാകുസുമം എന്ന പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് പാട്ട് നീളുമ്പോൾ, ഇനി ആരാണ് ആശ്രയം ആരാണ് അഭയം എന്ന വരികളിലെത്തുമ്പോൾ, ശോകാകുലമായൊരു സ്വരസൗഖ്യത്തിന്റെ പൊരുളിൽ നാം ഹൃദയവേദന പങ്കിടുന്നു. മനസ്സുനി എന്ന ചിത്രത്തിലെ പി ഭാസ്കരന്റെ ഗാനരചനയിലുള്ള ഒരു ഗാനം, ആലാപനം ജാനകി.

ഒരു ചില്ലിക്കാശി എന്ന പാട്ടിനെ പോലും ബാബുരാജിന്റെ ജീവിതവുമായി കൂട്ടി വായിക്കാവുന്നതാണ്. നമ്മുടെ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കുമായിരുന്നു ബാബുരാജിന്റെ സംഗീതം ആഴ്ന്നിറങ്ങിയത്. വിജനതീരമേ കണ്ടുപോ നീ വിരഹിണിയാം ഒരു ഗായികയെ എന്ന പാട്ടിലെ സങ്കടം അത്രയ്ക്ക് വലുതാണ്. രാത്രിവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം.

അസ്തമന കടലിൽ നകലെ എന്ന പാട്ടിലെ അകലെ കുറിക്ക് പാടിയും അർത്ഥത്തെ ഇങ്ങേ തലക്കിൽ കെട്ടിയിട്ടും പാടിയപ്പോൾ അകലെ അകലെ നീലാകാശം എന്ന പാട്ടിലെ അകലെ ചക്രവാളങ്ങൾ പിന്നിട്ട് പോകുമ്പോഴുമൊക്കെ ബാബുരാജിന്റെ സംഗീതാർത്ഥങ്ങൾ വർദ്ധിക്കുന്നു.

0: ശ്രോതാവിനെ ചൂഴ്ന്നു നിൽക്കുന്ന ശബ്ദപ്രകൃതിയുടെ അവബോധത്തെ അനുഭവവും അനുഭൂതിയുമാക്കി പരിവർത്തിപ്പിക്കുകയാണ് ബാബുരാജ്. മലയാളിയുടെ ജീവിതാരവങ്ങൾക്കിടയിൽ ഇന്നും ആ ഗാനങ്ങൾ ഏകാന്തമൗനമായി ഒഴുകി നിറയുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ
2: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 എടവം 9, ഹിജ്റാവർഷം 1447 ദുൽഹജ് 6, ശകവർഷം 1948 ജ്യേഷ്ഠം 2, 2026 മെയ് 23 ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.